0: ജീവിതത്തിൻ്റെ ഏറ്റവും പരമമായ നിയമം നിങ്ങൾ ഓർത്തിരിക്കുക, അത് വിശ്വാസമാണ്. ഒരു വിശ്വാസം എന്നത് കേവലമായ ഒരു വാക്കല്ല, അത് നിങ്ങളുടെ മനസ്സിനെ ആഴത്തിൽ പതിപ്പിക്കുന്ന ഊർജമായി മാറുന്ന, വളമായി തീരുന്ന, പ്രഭയായി ചൊരിയുന്ന വലിയ ഒരു ചിന്തയാണ്. നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങൾക്ക് ദോഷകരമാകുന്ന ഒരു കാര്യത്തിൽ വിശ്വസിച്ചു പോകരുത്. അങ്ങനെ വിശ്വസിച്ചാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് മുഴുവൻ യഥാർത്ഥത്തിൽ നിങ്ങളെ ആ വഴിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേ പോകും. എന്നാൽ ആ മനസ്സിന്റെ കരുത്തിലും കഴിവിലും നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ സ്വയം പ്രേരിതരായി, ഊർജസ്വലരായി നിങ്ങൾക്ക് ജീവിതത്തെ മാറ്റിമറിക്കാനാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ചുറ്റുപാടുകളിൽ അന്ധവിശ്വാസികളായ ഒരുപാട് പേരുണ്ട്. അയാളത് മാറ്റിത്തരും, ഇയാളത് മാറ്റിത്തരും, ഇത് കെട്ടിയാൽ മാറും, ഇത് വിഴുങ്ങിയാൽ മാറും, വീട് തിരിച്ചു വച്ചാൽ മാറും, ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് നാം പറഞ്ഞു കൊടുത്താൽ, അത് വിശ്വാസങ്ങളായി സബ് കോൺഷ്യസ് മൈൻഡിൽ രൂപപ്പെട്ടാൽ, പിന്നെ ആ വിശ്വാസങ്ങൾക്കനുസരിച്ചായിരിക്കും അവന്റെ പ്രവൃത്തി മുഴുവൻ സഞ്ചരിക്കുക. ഉദാഹരണത്തിന്, ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു മന്ത്രവാദിയെ കണ്ടില്ല എന്നിരിക്കട്ടെ, നന്നായി പഠിച്ചു പോയ പരീക്ഷയാണെങ്കിലും നിങ്ങൾക്കത് എഴുതാൻ കഴിയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിറയെ അയാളെ കണ്ടില്ല, അതുകൊണ്ട് എനിക്കത് കഴിയില്ല എന്ന് പറയുന്ന ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു വിശ്വാസം ഹൃദയത്തിൽ കൊണ്ടു നടക്കരുത്. ആത്മഹത്യ ചെയ്യുന്നവർ പോലും അത്തരം ചില സ്വന്തം ജീവിതത്തിനും ശരീരത്തിനും ഹിതകരമല്ലാത്ത ചിന്തകൾ കൊണ്ടു നടക്കുന്നവരാണ് എന്നുള്ള കാര്യം പഠനത്തിൽ പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും നല്ല ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കാനാവട്ടെ. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. നല്ലൊരു ദിനം നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7998-87. മറ്റൊരു നമ്പർ 9846-7668-44. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്ര. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം കണക്കിലെടുത്ത് 30 ദിവസത്തെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര നിർദ്ദേശം. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ June 1 പ്രവർത്തനമാരംഭിക്കും. ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TV കുരുവള കൊച്ചിയിൽ അന്തരിച്ചു. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ വിജയിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം കണക്കിലെടുത്ത് കുറഞ്ഞത് 30 ദിവസത്തെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികളോട് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. രാജ്യത്തെ LPG ഉൽപ്പാദനം പ്രതിദിനം 92,000 മെട്രിക് ടണ്ണായി വർദ്ധിച്ച് റെക്കോർഡ് നേട്ടം കൈവരിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഇന്ത്യയിൽ ഇന്ധനക്ഷാമമില്ലെന്നും ആവശ്യത്തിന് പെട്രോൾ ഡീസൽ LPG കരുതൽ ശേഖരമുണ്ടെന്നും എല്ലാ റിഫൈനറികളും മികച്ച നിലവാരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. അന്തർ മന്ത്രാലയ സമിതി യോഗത്തിനുശേഷം മാധ്യമങ്ങളെ അറിയിച്ചതാണിത്. അടിയന്തര സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ അതിർത്തി രക്ഷാസേനയ്ക്ക് അധിക ചുമതലകൾ നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ഗുജറാത്തിലെ ഭുജിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ 2 ഔട്ട്പോസ്റ്റുകൾ ഉദ്ഘാടനം ചെയ്യവേ BSF ജവാന്മാരുമായി സംവദിക്കുകയായിരുന്നു അമിത്ഷാ. സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഫണ്ട് അനുവദിക്കലും വിനിയോഗവും ന്യൂഡൽഹിയിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. സമഗ്ര ശിക്ഷ 3.0 കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിനും ഫലപ്രാപ്തി ബന്ധിതമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് യോഗം ചേർന്നതെന്ന് സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ പ്രധാൻ അറിയിച്ചു. SSA, PM പോഷൺ, ഉല്ലാസ്, PM ശ്രീ അടക്കം പ്രധാന പദ്ധതികൾ സമഗ്ര സമീപനത്തിലൂടെ കേന്ദ്രീകരിക്കുന്നതിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഇത് സ്കൂൾ വിദ്യാഭ്യാസ രീതിയിൽ കൂടുതൽ ഏകോപനത്തിനും ഫലപ്രാപ്തിക്കും വഴിയൊരുക്കുമെന്ന് പ്രധാൻ വിലയിരുത്തി. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തം ശക്തമാക്കുന്നതിനും സഹകരണ ഫെഡറലിസം ഉറപ്പാക്കാനും ഊന്നൽ നൽകുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി കുറിച്ചു.

0: ഉടമസ്ഥരെ കണ്ടെത്താൻ കഴിയാത്ത ബാങ്ക് ആസ്തികളെക്കുറിച്ച് എളുപ്പത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ ധനകാര്യ സേവന വകുപ്പ് പോർട്ടൽ തുടങ്ങി. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകൾക്ക് കീഴിലെ സംയുക്ത സംരംഭമായാണ് പോർട്ടൽ വികസിപ്പിച്ചത്. ഉടമസ്ഥരില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ, ഇൻഷുറൻസ് ക്ലെയിമുകൾ, ഓഹരികൾ, ഡിവിഡന്റുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയുടെ വിവരങ്ങൾ പോർട്ടലിൽ ലഭ്യമാകും. ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് സ്കൈകാസ്റ്റ് പദ്ധതി കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്രസിംഗ് ഉദ്ഘാടനം ചെയ്തു. അതിനൂതന സാങ്കേതിക വിദ്യയിലൂടെ റിമോട്ട് സെൻസിംഗ് വഴി കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന സ്കൈകാസ്റ്റ് പദ്ധതി സ്വായത്തമാക്കുന്ന 19-ാമത്തെ രാജ്യമാണ് ഇന്ത്യയെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് സംവിധാനം വ്യാപിപ്പിക്കുമെന്നും ഡോക്ടർ സിംഗ് അറിയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബാങ്കുകളടക്കം ധനകാര്യ സ്ഥാപനങ്ങളിൽ 48,021 കോടിയിലേറെ രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് ഉണ്ടായതായി റിസർവ് ബാങ്ക് അറിയിച്ചു. 10,114 തട്ടിപ്പ് കേസുകളാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 3 വർഷത്തിൽ പൊതു സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ സാമ്പത്തിക തട്ടിപ്പിന്റെ എണ്ണം കുറഞ്ഞെങ്കിലും തട്ടിപ്പിന്റെ തുക വർദ്ധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേതടക്കം വെള്ളക്കെട്ട് ഒഴിവാക്കാനും കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കാനും മാലിന്യ നിർമ്മാർജ്ജനം, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിടുന്നതാണ് പദ്ധതി. പരിപാടിയിൽ ആശുപത്രിയും കോളേജും ഓഫീസ് പരിസരവും ശുചീകരിക്കും. ഡ്രെയിനേജ് സംവിധാനവും മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളും വൃത്തിയാക്കാനും നടപടിയുണ്ടാകും. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ജോസ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന ടി യു കുരുവിള അന്തരിച്ചു. അദ്ദേഹത്തിന് 89 വയസ്സായിരുന്നു. ശ്വാസകോശ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബസുനിയ വലിയപള്ളിയിൽ നടത്തും. അരനൂറ്റാണ്ടിലേറെ രാഷ്ട്രീയ പൊതുമേഖലകളിലെ സജീവ സാന്നിധ്യമായിരുന്നു ടി യു കുരുവിള. 2006-ലും 2011-ലും കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. 2016-ൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2006-ൽ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ, ഹൌസിംഗ് ബോർഡ് എന്നിവയുടെ ചെയർമാനായും പ്രവർത്തിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ടി യു കുരുവിളയുടെ നിര്യാണത്തിൽ അനുശോചനമറിയിച്ചു. കോഴിക്കോട് മുൻ മേയറും മുതിർന്ന സിപിഐഎം നേതാവുമായിരുന്ന ടി പി ദാസൻ കോഴിക്കോട്ട് അന്തരിച്ചു. അദ്ദേഹത്തിന് 76 വയസ്സായിരുന്നു. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ്, കെ ടി ഡി സി ഡയറക്ടർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. 1967-ൽ സിപിഐഎം അംഗമായ ദാസൻ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും കെ എസ് എഫ് ജില്ലാ സെക്രട്ടറിയായും ഡിവൈഎഫ്ഐ സ്ഥാപക പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ എംപിയുമായിരുന്ന കെ പി ധനപാലൻ എറണാകുളത്ത് നിര്യാതനായി. 76 വയസ്സായിരുന്നു. ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് പുലർച്ചെ പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ചു. വെറ്റിലപ്പാറ സ്വദേശി പുല്ലാർക്കാട്ട് മോഹനാണ് പുലർച്ചെ കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആനയുടെ ആക്രമണത്തിൽ മരിച്ചത്. ഐ പി എൽ ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്തു. ഇതോടെ അവർ 2-ാം ഫൈനലിസ്റ്റുകളായി. ന്യൂ ചണ്ഡിഗഡിൽ 215 റൺസ് വിജയലക്ഷ്യവുമായി കളിക്കാനിറങ്ങിയ ഗുജറാത്ത് 8 പന്തുകൾ ശേഷിക്കെ 3 വിക്കറ്റിന് 219 റൺസ് എടുത്തു. ഗുജറാത്ത് ടൈറ്റൻസ് നാളെ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഫൈനൽ മത്സരത്തിൽ നേരിടും. വൈകിട്ട് 7:30-ക്കാണ് മത്സരം. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരവും സാഹസിക കായികമേളയുമായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 12-ാം പതിപ്പ് ജൂലൈ 30-31 ഓഗസ്റ്റ് 1-2 തീയതികളിൽ കോഴിക്കോട്ട് നടത്തും. മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ അധ്യക്ഷതയിൽ നിയമസഭാ മന്ദിരത്തിൽ ചേർന്ന ആലോചനാ യോഗത്തിൽ റിവർ ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തി. കാസർകോടിന്റെ മുഖഛായ മാറ്റാൻ 100 കോടി രൂപയുടെ വികസന പാക്കേജ് കരട് പദ്ധതി സമർപ്പിച്ചു. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൌകര്യ വികസനം, വിനോദസഞ്ചാരം, കാർഷികം തുടങ്ങിയ മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടം ലക്ഷ്യമിടുന്ന 27 സുപ്രധാന പദ്ധതികളാണ് സമഗ്രമായ ഈ കരടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആരോഗ്യമേഖലയ്ക്കും എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുമാണ് പദ്ധതിയിൽ വലിയ പരിഗണന നൽകിയിരിക്കുന്നത്. കാസർകോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി 10 കോടി രൂപയും പുതിയ അപകട ട്രോമാ കെയർ സൌകര്യത്തിനായി 5 കോടി രൂപയും കരട് വാർഷിക പദ്ധതി വകയിരുത്തി. വയോജന ആശുപത്രി ബ്ലോക്ക് സ്ഥാപിക്കാൻ 2.65 കോടി രൂപയും കരട് പദ്ധതിയിൽ അനുവദിച്ചിട്ടുണ്ട്.
0: തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വജ്രാഭരണവും വിളക്കും ക്ഷേത്രത്തിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പരിശോധിച്ച് കണ്ടെത്തി. ഭക്തജനങ്ങൾ

സമർപ്പിച്ച സ്വർണനാണയങ്ങളും സ്വർണക്കെട്ടുകളും ഉൾപ്പെടെ സമർപ്പിത വസ്തുക്കൾ സുരക്ഷിതമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാന പോലീസ് മേധാവി ഗവൺമെന്റിന് നൽകിയ റിപ്പോർട്ടിൽ വൈരനാമമെന്ന വജ്രാഭരണവും വിളക്കും നഷ്ടപ്പെട്ടെന്ന് അറിയിച്ചിരുന്നു. വസ്തുതകൾ പരിശോധിക്കാതെയും അന്വേഷിക്കാതെയും വസ്തുതാവിരുദ്ധ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉചിതമായ നടപടിയെടുക്കണമെന്ന് ക്ഷേത്ര ഭരണസമിതി ഗവൺമെന്റിനോട് ആവശ്യപ്പെടും. ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് തീരുമാനം. കൊച്ചി നഗരസഭയുടെ സുസ്ഥിര വികസനവും അടിസ്ഥാന സൌകര്യങ്ങളും ലക്ഷ്യമിടുന്ന 9 മുൻഗണനാ പദ്ധതികളുടെ സമഗ്ര നിർദ്ദേശം മേയറുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. നഗരം നേരിടുന്ന ഗതാഗതക്കുരുക്ക്, കുടിവെള്ളക്ഷാമം, മാലിന്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ദീർഘകാല പരിഹാരം കാണുകയാണ് പദ്ധതികളുടെ ലക്ഷ്യം. കോഴിക്കോട്ടെ ആകാശവാണി ദൂരദർശൻ നിലയങ്ങളുടെ പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിച്ചു. റേഡിയോ നാടകങ്ങളിലൂടെ ശ്രദ്ധേയനായ ശരത്ചന്ദ്രൻ ഇന്ത്യൻ സിനിമയുടെ സംഗീത ചരിത്രം അടയാളപ്പെടുത്തിയ ഗാനലോകവീഥികളിൽ എന്ന പരിപാടിയുടെ രചയിതാവാണ്. ആകാശവാണി നിലയങ്ങളിൽ 34 വർഷത്തോളം നീണ്ട പ്രശസ്ത സേവനത്തിനുശേഷമാണ് അദ്ദേഹം ഇന്നലെ വിരമിച്ചത്. ദേശീയ പുരസ്കാരങ്ങൾക്ക് പുറമെ സംസ്ഥാന ഗവൺമെന്റിന്റെ മാധ്യമ പുരസ്കാരവും വി ടി കുമാരൻ അവാർഡും ഇടച്ചേരി അവാർഡും ശരത്ചന്ദ്രന് ലഭിച്ചിട്ടുണ്ട്. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളിന്റെ 102 ജന്മദിനാഘോഷവും കലാസാഗർ പുരസ്കാര സമർപ്പണവും ചെറുപ്പളശ്ശേരിയിൽ ഇന്നലെ നടത്തി. കഥകളി മേഖലയിലെ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പശ്ചിമേഷൻ സംഘർഷം കണക്കിലെടുത്ത് 30 ദിവസത്തെയെങ്കിലും എൽ പി ജി കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര നിർദ്ദേശം. സിബിഎസ്ഇയുടെ റിസൾട്ടാനന്തര പോർട്ടൽ ജൂൺ 1 പ്രവർത്തനമാരംഭിക്കും. ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം. രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന ടി യു കുരുവിള കൊച്ചിയിൽ അന്തരിച്ചു. ഐപിഎൽ ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ വിജയിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ശേഷം ദാമൻ ദിയുവിനൊപ്പം കേന്ദ്രഭരണ പ്രദേശമായിരുന്ന ഗോവ 1987 പ്രത്യേക സംസ്ഥാനമായി മാറിയത്. കൊങ്കണി ഭാഷയ്ക്ക് ഔദ്യോഗിക പദവി ലഭിച്ചതും സംസ്ഥാന രൂപീകരണത്തിലേക്ക് നയിച്ച സുപ്രധാന ഘടകമായിരുന്നു. ഇന്നത്തെ ആഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിറാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കും. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും. തുടർന്ന് ഗോവയിലെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി അവിടെയുള്ള ഗവേഷണ സാങ്കേതിക പ്രദർശനങ്ങൾ വീക്ഷിക്കുകയും ശാസ്ത്രജ്ഞരുമായി സംവദിക്കുകയും ചെയ്യും. നാളെ വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതും അനധികൃത കുടിയേറ്റം ഇല്ലാതാക്കുന്നതും രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഭുജിൽ BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടുന്നതിന് അതിർത്തി സുരക്ഷാ സേനയ്ക്ക് കൂടുതൽ മേഖലകൾ ഏൽപ്പിക്കുന്നത് സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: BSF की सीमा सुरक्षा के कंसेप्ट को पूर्णतया बदलने का निर्णय किया है. एक चतुष्कोणीय कंसेप्ट के साथ एक सुरक्षा ग्रिड हम आने वाले दिनों में बनाएंगे और बॉर्डर सुरक्षा की जगह टेरिटोरियल सुरक्षा का एक नया कंसेप्ट भी लॉन्च करेंगे और BSF के जवानों की तो प्रमुख जिम्मेदारी रहेगी ही रहेगी.
1: 5 ഇന്ത്യ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ വോങ്ഖ്ലെയിൻ ഇന്ന് ബീഹാറിലെ ഗയയിലെത്തും. വൈകുന്നേരം ന്യൂഡൽഹിയിൽ എത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ മ്യാൻമാർ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മ്യാൻമാർ പ്രസിഡന്റ് ചർച്ച നടത്തും. വിദ്യാർത്ഥികൾക്കിടയിൽ നൈപുണ്യ വികസനം, പോഷകാഹാരം, കായികം, കല എന്നിവയിൽ പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് 2020 ദേശീയ വിദ്യാഭ്യാസ നയം ഫലപ്രദമായി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സമഗ്ര ശിക്ഷാഭ്യാന്റെ കീഴിൽ ഫണ്ട് അനുവദിക്കുന്നതിനെക്കുറിച്ചും വിനിയോഗത്തെക്കുറിച്ചും അവലോകന യോഗം നടത്തുകയായിരുന്നു അദ്ദേഹം. പഠിതാക്കളെ വളർത്തിയെടുക്കുന്നതോടൊപ്പം വികസിത ഭാരതത്തിന് ആവശ്യമായ മാനവ മൂലധനം കെട്ടിപ്പടുക്കുന്നതിലും ഈ ശ്രമങ്ങൾ നിർണായക പങ്കുവഹിക്കുമെന്ന് ശ്രീ പ്രധാൻ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. പരിപാടിയുടെ 134 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത്ത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. രാജ്യത്തെ ആദ്യത്തെ എഡ്ജ് AI സിസ്റ്റം ഓൺ ചിപ്പ് നേത്ര A2000 വികസിപ്പിച്ച് തിരുവനന്തപുരം ആസ്ഥാനമായുള്ള സെമി കണ്ടക്ടർ സ്റ്റാർട്ടപ്പായ നേത്ര സെമി. നൂതനമായ 12 nm ടെക്നോളജി നോഡ് ഉപയോഗിച്ച് നിർമ്മിച്ച ചിപ്പ് സ്മാർട്ട് വിഷൻ ആപ്ലിക്കേഷനുകൾക്ക് ശക്തി പകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി രാജ്യത്ത് കൂടുതൽ ഫലപ്രദമാകുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്ന് തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ആശുപത്രി ക്യാമ്പസുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുക, കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുക, മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് യജ്ഞത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TO കുരുവിളെ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. 2006 and 2011 അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ, ഹൌസിംഗ് ബോർഡ് ചെയർമാൻ, റബ്ബർ ബോർഡ് മെമ്പർ തുടങ്ങിയ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടതായി പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ പറയുന്ന വൈരനാമവും വിളക്കും ശ്രീകോവിലിൽ സുരക്ഷിതമാണെന്നും ഭരണസമിതി അറിയിച്ചു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എബോള രോഗബാധ പടരുന്ന പശ്ചാത്തലത്തിൽ പ്രഥമഘട്ട മെഡിക്കൽ സഹായം ഇന്ത്യ കൈമാറിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അടിയന്തരമായി ഉപയോഗിക്കാനുള്ള മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും വ്യക്തിഗത സുരക്ഷാ കിറ്റുകളും ഉൾപ്പെടുന്ന ആദ്യ ബാച്ച് സാമഗ്രികളാണ് ആഫ്രിക്കയ്ക്ക് കൈമാറിയതെന്ന് മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി.
4: We have sent medical supplies to CDC Africa. This was handed over by our High Commissioner in Uganda to CDC office there. We look forward to further helping in whatever manner we can with the countries and with CDC Africa in dealing with this public health emergency that has happened on the continent.
1: പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എൽ പി ജി സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള എൽ പി ജി കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ക്രൂഡ് ഓയിൽ സംഭരണശേഷി വർദ്ധിപ്പിക്കാനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. ഐപിഎൽ ക്രിക്കറ്റിന്റെ ഫൈനലിൽ കടന്ന് ഗുജറാത്ത് ടൈറ്റൻസ്. ഇന്നലെ നടന്ന രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് കലാശപ്പോരിന് യോഗ്യത നേടിയത്. വൈഭവ് സൂര്യവംശിയുടെ റെക്കോർഡ് ബാറ്റിംഗ് മികവിൽ രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ 215 റൺസിന്റെ വിജയലക്ഷ്യം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെ പിൻബലത്തിൽ 18.3 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഗുജറാത്ത് അനായാസം മറികടന്നു. നാളെ അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് രാത്രി 7 മണിക്ക് ബ്രിസ്റ്റോളിൽ നടക്കും. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാക്കാം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് ജോഡിയായ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമി ഫൈനലിൽ പ്രവേശിച്ചു. മിക്സഡ് ഡബിൾസിൽ മലേഷ്യൻ ജോഡികൾ പരിക്കിനെ തുടർന്ന് പിന്മാറിയതോടെ ഇന്ത്യയുടെ ധ്രുവ് കപിലയും തനിഷ ക്രാസ്റ്റോയും സെമി ഫൈനലിൽ എത്തി. ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് സിബിഎസ്ഇ. ഉത്തരക്കടലാസുകളുടെ പരിശോധനയും പുനർമൂല്യനിർണയവും സുതാര്യവും തടസ്സരഹിതവുമായി നടത്തുമെന്ന് സിബിഎസ്ഇ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് സിബിഎസ്ഇ ടെലികൌൺസിലിംഗ് സേവനങ്ങൾക്കായി 1800 11 8004 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും റിസൾട്ട് cbse@cbseshiksha.in എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാം. കുട്ടികൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളും മേൽനോട്ടവും അനിവാര്യമാണെന്ന് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ ഓൾക്കർ ടർക്ക്. ഡിജിറ്റൽ ലോകം കുട്ടികൾക്ക് പഠനത്തിനും സർഗാത്മകതയ്ക്കും അവസരം നൽകുമ്പോൾ തന്നെ അവരുടെ സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും ഭീഷണിയുണ്ടാകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സാമൂഹിക മാധ്യമങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുന്നതിനു പകരം പ്ലാറ്റ്ഫോമുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ തന്നെ സുരക്ഷ ഉറപ്പാക്കണമെന്നും വിവരങ്ങൾ സംരക്ഷിക്കണമെന്നും ടർക്ക് ആവശ്യപ്പെട്ടു. ഉക്രൈനിലെ സംഘർഷം അവസാനത്തോടെ അടുക്കുകയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. യുദ്ധരംഗത്തെ നിലവിലെ സാഹചര്യം വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണിതെന്ന് പ്രസിഡന്റ് പുടിനെ ഉദ്ധരിച്ച് റഷ്യൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. എന്നാൽ സംഘർഷം എന്നവസാനിക്കുമെന്നതിന് കൃത്യമായ സമയപരിധി നിശ്ചയിക്കുന്നത് അവിവേകമാണെന്നും യുദ്ധത്തിനിടയിൽ അത്തരമൊരു പ്രഖ്യാപനം പ്രായോഗികമല്ലെന്നും പുടിൻ അഭിപ്രായപ്പെട്ടു. ഉക്രൈനുമായി ചർച്ചകൾക്ക് റഷ്യ തയ്യാറാണെന്നും ചർച്ചകൾ ഒരിക്കലും നിഷേധിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്ലെയിം ചെയ്യാത്ത സാമ്പത്തിക ആസ്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്തുന്നതിനായി ധനകാര്യ സേവന വകുപ്പ് കോമൺ ലാൻഡിംഗ് പോർട്ടൽ ആരംഭിച്ചു. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകളുടെ കൂട്ടായ്മയായ പബ്ലിക് സെക്ടർ ബാങ്ക് അലയൻസുമായി സഹകരിച്ചാണ് പോർട്ടൽ വികസിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ഇന്ന് ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. രാജ്യത്തിന്റെ ജനസംഖ്യാഘടന സംരക്ഷിക്കുന്നതിന് അനധികൃത കുടിയേറ്റം ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ഹ്ലെയിൻ ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്നു മുതൽ. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന് ഗുജറാത്ത് ടൈറ്റൻസ്. രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന് വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേക, നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ, കൊട്ടിയം.
5: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
6: പിന്നെ തീർച്ചയായും വാങ്ങണം.
5: എവിടെ നിന്ന് വാങ്ങാനാ?
6: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയർസ് ഉണ്ടല്ലോ, അവിടെയാകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
5: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
6: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
7: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
8: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
9: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ pre-KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
10: എയർ കണ്ടീഷൻ KG വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് pre-KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
9: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ

0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി.
1: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
2: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
3: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫ് ഓടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.

0: ഹായ് ഹലോ, എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയും നിങ്ങളുടെ സ്വന്തം നിതിനുമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു രാവിലെ? എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു നല്ലൊരു ശനിയാഴ്ചയാണല്ലേ, നല്ലൊരു മഴയോടുകൂടിയൊരു ദിവസം തന്നെയാണ്. അപ്പോൾ ഇതേ സ്കൂളൊക്കെ തുറക്കാറാകുന്നുണ്ട്. കേവലം ഒന്നോ രണ്ടോ ദിവസങ്ങൾ
1: മാത്രം ബാക്കിയായിട്ട് സ്കൂൾ തുറക്കാൻ
0: പോവുകയാണ്. അപ്പോൾ പുതുതായിട്ട് സ്കൂളിൽ പോകുന്ന കുഞ്ഞുമക്കളും പിന്നെ അവരുടെ കുഞ്ഞുമക്കളെക്കാട്ടി കൂടുതൽ എക്സൈറ്റ്മെന്റ് ഏറ്റവും കൂടുതൽ അമ്മമാർക്കായിരിക്കും ശരിക്കും പറഞ്ഞാൽ, അല്ലേ? ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുഞ്ഞുമക്കളുടെ അമ്മമാർക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. അവരുടെ ആ ഒരു എക്സൈറ്റ്മെന്റും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരോ പുതിയ പുതിയ ഐറ്റംസ് മേടിച്ചു കൂട്ടുന്നത്. ശരിക്കും പറഞ്ഞാലല്ലേ, പണ്ട് കാലങ്ങളിൽ നമ്മൾ പോകുമ്പം എന്താണ്, ബാഗ് മേടിക്കണം, കുട മേടിക്കണം, ബുക്ക് മേടിക്കണം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോഴും അതുണ്ട്. പക്ഷേ അതെങ്ങനെ കൂടുതൽ വെറൈറ്റി ആക്കി പുതിയൊരു സ്കൂൾ പുതിയൊരു ആരംഭ വർഷം തുടങ്ങാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഒരു ടിഫിൻ ബോക്സിലൊക്കെ എന്താണ് കുട്ടികളുടെ,
1: ഞാനേ ഞാൻ എന്റെ ചേച്ചി ഇന്നലെ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ നമുക്ക് ചേച്ചിയുടെ മോൾ ഇതേപോലെ കുറെ സാധനങ്ങൾ എടുത്ത് കാണിച്ചു. കൊച്ചാ ഇത് ഇത് നോക്ക്, എനിക്ക് കുറെ സാധനങ്ങൾ വാങ്ങിച്ചു. ഞാൻ എന്താ, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉണ്ട്, പക്ഷെ വെറൈറ്റി സാധനങ്ങൾ ഇല്ല. നമ്മൾ അന്ന് നോക്കുമ്പോൾ ലഞ്ച് ബോക്സ്
0: എന്താണ്, സ്കൂബിയുടെ ബാഗിനകത്ത് കിട്ടുന്ന ഇതും പിന്നെ ലഞ്ച് ഡീസലിന്റെ ഒരു ബാഗ് അല്ലേ,
1: ഡീസലല്ലേ. ലഞ്ച് ബോക്സിനകത്ത് പ്രിന്റഡ്, അതായത് സ്റ്റീലിന്റെ ലഞ്ച് ബോക്സ് ആണ്, അതിനകത്ത് പ്രിന്റഡ് ആയിട്ടുള്ള
0: ലഞ്ച് ബോക്സ്.
1: ഞാൻ എന്താ, നമ്മള് പോകുമ്പോ ഇല്ല അടിച്ചാണെങ്കിൽ അതൊക്കെ
0: പുതിയ തട്ട മേടിച്ചാലും രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മളത് അടിച്ചു ചടക്കും.
1: വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ. അതേപോലെ തന്നെ ഈ ഇടയ്ക്ക് ഒരു കുഞ്ഞിനെ കണ്ടപ്പോൾ തുണക്ക് പറഞ്ഞു, ഞാൻ ചോദിച്ചു മോളെ സ്കൂളിൽ പോകാൻ ഒന്നാം ക്ലാസ്സിലോട്ട് പോവാ. അപ്പൊ ഞാൻ ചോദിച്ചു മോളെ എന്തൊക്കെ വാങ്ങിച്ചു, ബാഗ് വാങ്ങിച്ചോ? ആ ബാഗ് വാങ്ങിച്ചു, യൂണിക്കോണിന്റെ ബാഗ് വാങ്ങിച്ചു. എനിക്ക് അതിന് അങ്ങോട്ട് വ്യക്തമായില്ല. പിന്നെ ഞാൻ അതിന്റെ അച്ഛനടുത്ത് ചോദിച്ചു എന്താ പറയുന്നത് ചോദിച്ചാൽ പറയടാ യൂണിക്കോണിന്റെ ബാഗ് വാങ്ങിച്ചു.
0: അതല്ല, പിന്നെ പലതരം വെറൈറ്റി കുടകളുണ്ട്, പുഷ്പിക്കുന്ന കുട, പുഷ്പിക്കാത്ത കുട, അതായത് വെള്ളം നനയുമ്പോൾ മാത്രം കളറ്
1: ചേഞ്ച് ചെയ്യുന്ന
0: കുടകള്. പിന്നെന്താണ് പറയാ, വേറെ എന്താണ്, നമ്മളൊക്കെ നെയിൻ സ്ലിപ്പായിട്ട് ഒട്ടിച്ച ധോണിയുടെയോ അല്ല
1: മോഹൻലാലിന്റെ
0: അവനോന്റെ സ്വന്തം ഫോട്ടോ വെച്ചിട്ടുള്ള നെയിൻ സ്ലിപ്പ് ഒക്കെ വെച്ച് ഒട്ടിച്ച്, ഇല്ലേ, എന്ത് രസമാണ് ശരിക്കും.
1: സ്കൂളിന്റെ പഠിക്കാൻ വിട്ടോ, പഠിക്കാ. സ്കൂളിന്റെ പടമുള്ള നെയിൻ സ്ലിപ്പ് ഉണ്ട് കേട്ടോ, അത് ഇന്നലെ ഞാൻ കണ്ടു. സ്കൂളിന്റെ പടം ഞാൻ വിചാരിച്ചു മറ്റേ അവരവരുടെ പടം ഉള്ളത് അങ്ങനെ അടിച്ചു കൊടുക്കാൻ വിചാരിച്ചു മൂക്ക്. അപ്പം നോക്കിയപ്പം നെയിൻ സ്ലിപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു തോന്നണം, കാരണം ഞങ്ങൾ സ്കൂളിന്റെ ഞങ്ങൾക്ക് തന്നെന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂളിന്റെ പടം വെച്ചിട്ടുള്ള നെയിൻ സ്ലിപ്പ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുമ്പം ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇല്ലേ, അത് എത്ര എണ്ണം ഉണ്ടായിരുന്നു, ക്യാമലിൻ്റെത്, ക്ലാസ്മേറ്റിന്റെ,
0: ക്ലാസ്മേറ്റിന്റെ,
1: ആ ഇങ്ങനെ കുറച്ച് തന്നെയല്ല, അജന്ത അങ്ങനെ എണ്ണം ഉണ്ടായിരുന്നു
0: തോന്നുന്നു,
1: അങ്ങനെ എണ്ണപ്പെട്ട കുറച്ച്. ഇപ്പോഴും അതിനകത്ത് വ്യത്യാസമൊക്കെ ഉണ്ട്. ഇപ്പം കുറെ ഇപ്പൊ കൊറേ വ്യത്യാസമുള്ള കൊറേ, ഇന്നലെ ഞാൻ വെറൈറ്റി പറഞ്ഞ കണ്ട്. അപ്പൊ ഇങ്ങനെ എന്താണ്, ആ ശരി, പെട്ടെന്ന് വേറെ തലങ്ങളിലേക്ക് പോയി, ഇൻസ്റ്റോൺ ബോക്സിന്റെ പുറകില് പോയെന്ന് തോന്നുന്നു.
0: ഇല്ല, ഞാൻ ഇൻസ്റ്റോൺ ബോക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അതിനകത്തില് മറ്റേ പൊട്ടാക്ടർ അല്ലല്ലോ, വേറെ സാധനം ഉണ്ടല്ലോ, എന്തായിരുന്നു അതിന് പേരെനിക്ക് അറിയത്തില്ല കേട്ടോ, ഇപ്പോഴും അറിയത്തില്ല. വേറെ സാധനം ഉണ്ടല്ലോ, പൊട്ടാക്ടർ വേറെന്തൊരു സംഭവം ഉണ്ടല്ലോ, കോമ്പസിന്റെ കൂടെ ഇരിക്കുന്ന സാധനം, അതിന്റെ യൂസ് എന്താണെന്നറിയോ? എന്താണെന്നറിയോ? എനിക്കറിയില്ല, ഞാൻ ചോദിച്ചത് അറിയത്തില്ലെന്ന്. ഇപ്പൊ ചേട്ടനും അറിയത്തില്ലല്ലേ, ശരിക്കും പറഞ്ഞാൽ ആർക്കും അറിയാത്തൊരു കാര്യമാണ്, എനിക്കറിയത്തില്ല.
1: അതെന്ന് പറയാം, നമുക്കിങ്ങനെ നമ്മളില്ല മറ്റേ,
0: ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല സ്കൂളിൽ പഠിച്ചിട്ട്. കോമ്പസ് വെച്ചിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ.
1: മറ്റേ മട്ടോ അല്ലല്ലോ മറ്റില്ല,
0: അതിന്റെ പേര് സിസ്കോറാണ്. അതിന്റെ പേരൊക്കെ ഇങ്ങോട്ട്.
1: അപ്പൊ ഇതിനകത്ത് നമ്മളിങ്ങനെ ഇങ്ങനെ ഡോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി
0: കുത്തിടോ,
1: ഞാൻ അത് പറഞ്ഞുതരാം അടുത്ത ടോപ്പിക്.
0: അടുത്ത ടോപ്പിക് അല്ലേ ശരിക്കും പറഞ്ഞാൽ, നമ്മള് സ്കൂൾ തുറപ്പിന് ഇതിലേക്ക് പോയി ഇന്നത്തെ ടോപ്പിക്ക് പറയാൻ വേണ്ടി. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, പറഞ്ഞു കൊടുത്തോളൂ നിതിൻ ചേട്ടാ.
1: നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയാണല്ലോ, അതായത് നമ്മൾ ഒട്ടും നമ്മൾ പ്ലാൻഡ് അല്ലാതെ ഇപ്പൊ നമ്മളടുത്ത് പോകുമ്പോൾ നമ്മൾ
0: വരുന്ന
1: ചിലപ്പോ ഒരു ഫ്രണ്ട് ആവാം, ചിലപ്പോ അത് പിന്നെ ചിലപ്പോ നമ്മുടെ ലവർ ആവാം, അല്ലെങ്കിൽ ചിലപ്പോ നമ്മുടെ ഒരു ഏറ്റവും അടുത്ത ഒരു എന്താ ഒരു റിലേറ്റീവ് പോണൊക്കെ നമുക്ക് തോന്നാം,
0: എനിക്ക് പെറ്റ്സ് ആകാം.
1: ആ അതെ, ആ അങ്ങനെ തോന്നാം, പലർക്കും അങ്ങനെയൊക്കെ
0: തോന്നുന്നു.
1: അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തില് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ?
0: അങ്ങനെ കടന്നു വന്ന് ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കി ബ്യൂട്ടിഫുൾ ആക്കി വെച്ചിട്ടുണ്ട്, അതോ അതെല്ലാം വളരെ മനോഹരം ബോറാക്കി പോയിട്ടുണ്ടോ? അല്ലേ, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ.
1: അതെ അതെ, ആ ചില നല്ല നല്ല ഓർമ്മകൾ തരും, ചില നമുക്ക് നല്ല വേദന തരും അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ
0: ക്ഷണിക്കപ്പെടാതെ വന്നിട്ട് നിങ്ങളുടെ ലൈഫ് മാറ്റി മറിച്ചിട്ടുണ്ടോ?
1: ഈട്ടം സിനിമയ്ക്ക് അത് പറയത്തില്ലേ, ഒരു മഴയത്ത് ഓടി എന്റെ കുഴയുടെ കീഴി വന്നിട്ട് മഴ തോന്നപ്പം ഓക്കെ ബൈ ബൈ ടാറ്റ, അങ്ങനെ ആ ആ രീതിയിൽ ഒരു ഫ്രണ്ടുണ്ട് എനിക്ക്. ആ ഇത് പറയുമ്പോ ഇതവണ കുറെ ഒരു കൊച്ചു കുഞ്ഞ് എന്ന് പറയാം, ഞാൻ ഓച്ചറ ഉത്സവത്തിന് പോവാ, ഉത്സവത്തിന് ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം ഒരു കാള ഇതവണക്ക് കയറാനുണ്ട് കേട്ടോ. അപ്പം അതിനുവേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്,
0: കാണാനായിട്ടോ. അത് പറഞ്ഞപ്പോ തന്നെ ആ ഒരു കോളിലേക്ക് പോകാം, സമ്മതിക്കില്ലെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്. ആ, ഞാൻ ടോപ്പിക്ക് കേട്ട്, ഞാന് ഒരു 23 വർഷം എന്റെ ഹസ്ബൻഡിന്റെ കൂടെ ജീവിച്ചു. അപ്പൊ ഈ 23 വർഷവും ഞാന് സന്തോഷം എന്താന്ന് അറിഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ മക്കളെ കൊണ്ട് ഞാന് കൊറേ സഹിച്ചിട്ട് പിന്നെ ഞാന് എനിക്ക് എന്റെ ജീവിതത്തിലോട്ട് ഒരാള് കടന്നു വന്നു.
0: രണ്ടാമതായിട്ട് വേറൊരാൾ കടന്നു വന്നു.
2: അപ്പൊ എന്റെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം അറിഞ്ഞ് എന്നെ ഇഷ്ടമാണെന്നോ ഒന്നും പറയാതെ എന്റെ ജീവിതത്തിലോട്ട് വന്നിട്ട് എന്റെ ദുഃഖങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ട് ഇന്ന് നിന്റെ ഭർത്താവ് ചതിക്കുന്നതും നിന്റെ മക്കൾ ചതിക്കുന്നതും എല്ലാം അങ്ങേര് കണ്ടിട്ട് അവരുടെ വീട്ടുകാരും അങ്ങേരും കൂടെ ചേർന്നിട്ട് എന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തി. അപ്പൊ എന്റെ മക്കളെ കൊണ്ട് എനിക്ക് ഇപ്പോഴും വിഷമമുണ്ട്. മക്കളെ വിളിക്കുകയും പറയും, എല്ലാ അവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ നടത്തി കൊടുക്കുന്നുമുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ എനിക്കിപ്പോ 45 വയസ്സുണ്ട്. ഈ വയസ്സിനുള്ളിൽ ഞാൻ ഇതുപോലൊരു മനുഷ്യനെ കണ്ടിട്ടുണ്ട്. എന്റെ ജീവിതം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പൊ എനിക്ക് ദൈവം വിചാരിച്ചിട്ട് എനിക്ക് ഒരു കുഴപ്പവും
0: ഇല്ല.
2: ഇപ്പൊ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു.
0: അതാണ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന നല്ലത് അല്ലേ.
2: ആ നിധി ഞാൻ കാത്തു സൂക്ഷിച്ചു, മരിക്കുന്നതിലും വരെ ഞാൻ ആ നിധിയെ കാത്തു സൂക്ഷിക്കും.
0: അതെ, നമ്മളെ എങ്ങനെയാണോ നോക്കുന്നത് അതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് നമ്മളല്ലേ.
2: ഇരട്ടിയായിട്ട് ഞാൻ നോക്കുന്നു. എനിക്ക് ഒരു ആഗ്രഹങ്ങളോ ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് ഞാന് ഒരു മീൻകറി വെക്കണമെങ്കിൽ തന്നെയും അതിനോട് ചോദിക്കും ഏത് കറിയാ വെക്കണ്ടേ. ഇപ്പൊ തന്നെ രാവിലെ ഞാൻ ചോദിച്ചു റൊട്ടി വേണോ ഇലയപ്പം വേണോ, അപ്പൊ പറഞ്ഞു ഇലയപ്പം മതി.
0: അപ്പൊ നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അല്ലെങ്കിൽ യുണീക്ക്
2: ദൈവത്തിന്റെ എന്റെ കൂടെ അദ്ദേഹം പറയുന്നയാ, നിങ്ങൾക്ക് എന്തോ ഒരു ഭാഗ്യം ഉണ്ടായിട്ട് എനിക്ക് എന്റെ കൂടെ വന്ന് നിൽക്കാൻ പറ്റിയതും. ഞാൻ അതിപ്പോ സന്തോഷിക്കുവോ, ഞാനിത് ഫസ്റ്റിലെ ടോപ്പിക്ക് കേട്ടപ്പോഴും ഞാൻ അതാ വിളിച്ചത്.
0: പേര് പറഞ്ഞില്ല കേട്ടോ.
2: പേര് സൂര്യത്ത്.
0: സൂര്യത്ത്.
2: സൂര്യത്ത്.
0: ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുക?
2: ഞാൻ പുതിയകാവ്.
0: പുതിയകാവിൽ നിന്നാണ് നമ്മുടെ തൊട്ടടുത്ത് നിന്നാണ് വിളിക്കുന്നത്.
1: അതെ,
0: അയലത്തേരിയാണ്. അപ്പൊ എന്തായാലും വിളിച്ച് ഇപ്പൊ ലൈഫ് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോ റൊട്ടിയൊക്കെ കഴിച്ച് ഇന്നത്തെ ഒരു ശനിയാഴ്ച റൊട്ടിയാണോ അതോ ഇലയപ്പാണോ? അപ്പൊ രണ്ടുപേരുടെ ഇലയപ്പൊക്കെ സന്തോഷമായിട്ട് കഴിച്ച് ഹാപ്പിയായിട്ട് ഇരിക്കും കേട്ടോ. വിളിച്ചത് വളരെയധികം സന്തോഷം. അപ്പൊ കണ്ടോ ഇതിനെ, ഇതുപോലെ തന്നെയാണ് ഓർക്കാപ്പുറത്ത്. വളരെ ഓർക്കാപ്പുറത്ത് ചില ആളുകളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ വെഡിങ്ങിന്റെ കാര്യം ഇത് പറഞ്ഞോണ്ട് പറയുകയാണ്, നമ്മള് എല്ലാം മൊത്തത്തില് ഒന്ന് എന്താണ് ഗണിച്ചും ഗുണിച്ചും മൊത്തത്തിലൊന്ന് ഹരിച്ചുമൊക്കെ നോക്കിയിട്ട് നടത്തുന്ന ചില ചില വിവാഹങ്ങളെക്കാട്ടിലൊക്കെ നല്ലത് ഇതുപോലെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ചില ചില കാര്യങ്ങളായിരിക്കും അല്ലേ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അല്ലാന്നും വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ നമ്മൾ നല്ല ഒരുപാട് കാലം അറിഞ്ഞ് പ്രണയിച്ച് കുറേ നാളുകൊണ്ട് വിവാഹം കഴിച്ചിട്ട് പിന്നീട്
1: ഹലോ
3: ഹലോ
1: ഹലോ നമസ്കാരം.
0: ഹലോ, ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ.
3: നമസ്കാരം. കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
1: നമസ്കാരം. ഞങ്ങളുടെ നമസ്കാരം.
3: നമസ്കാരം. നമസ്കാരം. നമസ്കാരം. മനസ്സിലായി
1: മനസ്സിലായി മനസ്സിലായി.
3: ആരാ?
1: പേരൊന്നും പറയത്തില്ല, പക്ഷെ ബിസിനസ് എങ്ങനെ പോകുന്നു ഞങ്ങൾ അടുത്ത് പറയണം.
3: ബിസിനസ് നല്ല രീതിയിൽ പോകുന്നുണ്ട്, അൽഹംദില്ല. സന്തോഷമായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ടോപ്പിക് എന്തോ വാർത്ത എന്തോ, ജസ്റ്റ് ഞാനിപ്പം കുറച്ചു നേരം എന്തോ ഓൺ ആക്കി വെച്ച് കുറെ പാട്ടുകളൊക്കെ കേട്ട് വാർത്ത കേട്ടു. അപ്പൊ ഇടയ്ക്കൊന്ന് സ്ട്രക്ക് ആയത്, അപ്പൊ ഞാൻ മുന്നേ ഓഫ് ആക്കിയിട്ട് ഇപ്പൊ ഞാൻ ജസ്റ്റ് വന്നു പോയി ഇതൊന്നും കേൾക്കില്ല, എന്തെങ്കിലും കംപ്ലൈന്റ് മഴയൊക്കെ അല്ലേ, അപ്പൊ അതിന്റെ റേഞ്ച് ഒന്നും കിട്ടത്തില്ലായിരിക്കും, ഏരിയ ക്ലിയർ ആയിരിക്കത്തില്ല എന്നും പറഞ്ഞ പിന്നെ ഓഫ് ആക്കിയിട്ട്, മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയില്ല, റേഡിയോ ഓഫ് ആക്കി.
0: പിന്നെ
3: ഓൺ ആക്കി ഇപ്പോ
0: കേക്കാവോ? നന്നായിട്ട്,
3: തീർച്ചയായിട്ടും കേൾക്കാം.
0: അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലേക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കും. നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കടന്നു വന്ന് നമ്മുടെ ലൈഫിലെ എല്ലാം ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. മേ ബി ഇപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വലിയൊരു എന്താണ് മുറിവ് നമ്മുടെ ലൈഫിൽ തന്നിട്ട് കടന്നുപോയൊരു വ്യക്തി ആയിരിക്കും. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ ഓർക്കാപ്പുറത്ത് കടന്നു വന്ന്?
3: ഓർക്കാപ്പുറത്ത് കടന്നു വന്നത്, അതായത് അപ്രത്യക്ഷമായി എന്റെ ജീവിതത്തിലേക്ക് എന്റെ ഇണയായി എന്റെ വിവാഹത്തിലൂടെ വന്ന ഒരു വ്യക്തിയാണ് എന്റെ ഹസ്ബൻഡ്. എല്ലാം ഒത്തണങ്ങിയ ഒരു വ്യക്തി. ഒരു പാട്ട് പാടിക്കൊണ്ട് ഞാൻ പറയാം.

0: ഹലോ, പാട്ടുണ്ടായിരുന്നു
1: കേട്ടോ.
0: ഹലോ, നന്നായിട്ടുണ്ടായിരുന്നു പാട്ട്.
1: ഞാന് എന്റെ ഹസ്ബൻഡ് ഇപ്പൊ എന്റെ കൂടെ ഇല്ല. കശി മരിച്ചിട്ട് 6 വർഷമായി എന്നെ വിട്ടു പോയിട്ട്.
0: അയ്യോ,
1: കോവിഡ് ഒന്ന് മരിച്ചു പോയതാ. സെക്കൻഡ് ലോഡുള്ള കോവിഡ്. ഞങ്ങളെ അനിലേട്ടനെ അറിയാം, നമ്മളെ സോദിക്കറിയാം, എല്ലാവർക്കും ശരത്തിന് എല്ലാവർക്കും ഇവരൊക്കെ കഥ കേട്ടിട്ടുള്ളതാ. ജസ്റ്റ് ഒരാളെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ എപ്പോഴും എന്റെ മുമ്പിൽ വരുന്ന എന്റെ ഹസ്ബൻഡ് ആണെന്ന് വെച്ചാൽ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 17 വർഷവും സന്തോഷമായിട്ട് ജീവിച്ചു. ഈ സന്തോഷമായി ജീവിച്ചെങ്കിൽ ഒരു ദിവസം പോലും രാത്രി എന്റെ വീട്ടിൽ ഞാൻ പോയി കിടന്നുറങ്ങിയിട്ടില്ല. എന്റെ ഹസ്ബൻഡിന് എപ്പോഴും ഞങ്ങൾ കൂടെ വേണമായിരുന്നു. ബിസിനസ് ആയിരുന്നു കശിക്ക്. എങ്കിലും ലീവുള്ള സമയങ്ങളിൽ എന്റെ കൂടെ കിച്ചണിൽ കയറി ഞാൻ എന്തൊക്കെ ചെയ്യുന്ന അതിനെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്തതിനെ ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയാണ്. ചിലപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്റെ അച്ഛനാണോ അതോ എന്റെ സഹോദരനാണോ എന്റെ എല്ലാം എല്ലാമാണ് എന്റെ ഹസ്ബൻഡ്. പക്ഷെ ഞങ്ങൾ വിവാഹം കഴിച്ച് ഒരുപാട് പ്രണയിച്ച് പ്രണയത്തിന് ഒരിക്കലും അവസാനമില്ലല്ലോ.
0: ലവ് മാരേജ് ആയിരുന്നു അതോ അറേഞ്ച്മെന്റ്?
1: ഇല്ല, ലവ് മാരേജ് അല്ല. എന്നെ വന്ന് കണ്ടിഷ്ടപ്പെട്ട് വിവാഹം കഴിക്കാൻ ചോദിച്ചു. എന്റെ വീട് കൊല്ലമാണ്, അദ്ദേഹം താമസിക്കുന്ന തൊടിയൂർ തഴവായിലാണ്. ഒരാള് മുഖേന വന്ന് ചോദിച്ചു, എനിക്ക് അതിനകത്ത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. ജെന്റിൽമാൻ, അതായത് എല്ലാം ഒത്തണങ്ങിയ ഒരു പുരുഷനായിരുന്നു. എല്ലാത്തിനും സൂപ്പറായിരുന്നു കശി. എന്നുവെച്ചാൽ ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കോ ഇണക്കും, പക്ഷെ ഉണ്ട്, ഒരു 5 മിനിറ്റ് നിൽക്കും. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഈ 17 വർഷം പടച്ചു വന്നത്. ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്റെ ഹസ്ബൻഡ്. എന്റെ ജീവിതത്തിൽ എന്റെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ബഹുമാനവും സ്ഥാനവും എല്ലാം റെസ്പെക്ട് ചെയ്ത ഒരു വ്യക്തിയാണ് എന്റെ ഹസ്ബൻഡ്.
0: ഹസ്ബൻഡിന്റെ
1: പേര് അബ്ദുൽ സലാം. അപ്പൊ നല്ല രീതിയിൽ പോയി. ഇപ്പം എനിക്ക് വിഷമമൊന്നുമില്ല, വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളെല്ലാവരും ശൂന്യതയിൽ നിന്ന് വന്ന് ശൂന്യതയിലേക്ക് പോകേണ്ടവരാ. നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെടാറുണ്ട്, നമ്മുടെ മക്കൾ നഷ്ടപ്പെടും, ചിലപ്പോൾ ഭർത്താവ് നഷ്ടപ്പെടും. ജീവിതം അങ്ങനെയാണ് മാറി
0: അല്ല.
1: നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടെ ഉണ്ടായിരുന്നപ്പോ ഒരു നമുക്ക് ഒരു വിവാഹം കഴിച്ചിട്ട് നമ്മളിവിടെ ഒരാഴ്ച ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മാസം ഉണ്ടെങ്കിലും നമുക്ക് എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൂടെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാൻ നമുക്ക് തോന്നുന്നത്. ഇപ്പൊ എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എന്റെ കൂടെ എത്രയോ കാലങ്ങള് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നെങ്കിൽ അദ്ദേഹം എപ്പോഴും എന്റെ കൂടെ ഉണ്ട്. ഞാൻ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തെ കാണുന്നു. ഇനി ഒരു ഫുഡ് കഴിച്ചാലും ഞാൻ അദ്ദേഹം എന്റെ അടുത്തിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ഞാൻ എന്റെ മക്കള് ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ച് നമ്മൾ ഇത്രയായിട്ട് സ്നേഹമായിട്ട് ജീവിക്കുന്ന എല്ലാം ചെയ്തു പെട്ടെന്ന് ഞാൻ മരിച്ചുപോയാൾ എന്തോ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഇക്ക മരിച്ചുപോയാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ കാരണമുണ്ട്. ഇക്കയുടെ 2 മക്കൾ എന്റെ മുമ്പിൽ നിൽക്കുന്ന, അവർക്ക് ഈ ഭൂമി ജീവിക്കാൻ വളരെ ആഗ്രഹമുള്ള കുട്ടികളായിരിക്കും. അതുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഇക്കാലടുക്കൽ വരാൻ പറ്റത്തില്ല. പടച്ച റബ്ബ് അനുഗ്രഹിക്കുകയാണെങ്കിൽ അവരെ വളർത്തി ഉയർന്ന പദവിയിൽ എത്തിച്ചിട്ട് ആ സമയമാകുമ്പോ ഈശ്വരൻ പറയും, പോരെ അന്നേരം ഞാൻ ഇക്കാലടുത്ത് വരാം, അന്നേരം നമുക്ക് പരസ്പരം കാണാൻ അള്ളാഹു തൗഫീഖ് കേട്ടെ എന്ന് പറഞ്ഞ് അന്നേരം ചിരിച്ചോണ്ട് പറഞ്ഞ് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. പക്ഷെ അത് പറഞ്ഞ് ഒരു വർഷം പോലും ആയില്ല. കോവിഡ് വന്നു, ഫസ്റ്റിലെ കോവിഡ് വന്നു, സെക്കൻഡിലെ ടൈമില് എന്റെ ഒരു പരിശുദ്ധ റംസാൻ, ഈ റംസാൻ വരുമ്പോ ഞാൻ എന്ന് ഓർക്കും എന്റെ ഹസ്ബൻഡിനെ. എന്ന് വെച്ചാൽ ആ റംസാനും ഞങ്ങൾ വളരെ വളരെ സന്തോഷം വളരെ സന്തോഷത്തോടെ ജീവിച്ചിട്ട് റംസാൻ 27 നോയമ്പ് ആയപ്പോഴത്തേക്ക് 12 ആയപ്പോഴത്തേക്ക് സെക്കൻഡ് ലോക്ക്ഡൌൺ സ്ട്രിക്റ്റ് ആയി, എല്ലായിടും അടച്ചു കൂട്ടാൻ തുടങ്ങി. ഫസ്റ്റിലത്തെ കോവിഡിന് എന്റെ ഹസ്ബൻഡ് ഉണ്ട്, ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി വളരെ കെയർ ആയിട്ട് അവര് നമ്മളെ അന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആയി. ഫസ്റ്റിലത്തെ സെക്കൻഡ് കടകളൊക്കെ തുറന്ന് 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ നിന്നൊക്കെ ആൾക്കാർ മോചിതയായി, ബിസിനസ് ഒക്കെ അങ്ങ് സ്റ്റാർട്ടിങ് തുടങ്ങി. അപ്പോഴത്തേക്ക് 6 മാസം ആയപ്പോഴത്തേക്ക് ഇത് ബ്ലോക്കായി, നോയമ്പും തുടങ്ങി 12 ആയപ്പോഴത്തേക്ക് ബ്ലോക്കായി. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ വളരെ സന്തോഷമായിരുന്നു. പോകുന്നവരെയും എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിപ്പോ എന്നോട് പറഞ്ഞു, എനിക്ക് കോവിഡാ, എനിക്ക് ഫസ്റ്റേ കോവിഡ് വന്നത്, എനിക്ക് കോവിഡാ, ഇയാൾ മാറി നിൽക്കുന്നു പറഞ്ഞു. ഇയാൾക്ക് അത് ഇനിയും വരും. അപ്പൊ എന്റെ ഹസ്ബൻഡ് അപ്പൊ ആലോചിച്ചോണം കച്ചി എന്നെ എത്രത്തോളം കെയർ ചെയ്ത് വെക്കുന്ന വെച്ചാ മോളെ, അത് ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കൾ കഴിഞ്ഞ നല്ലൊരു ഇണയെ കിട്ടിയ സമ്പത്തിനെയും സ്വത്തിനേക്കാൾ ഏറ്റവും വലിയ സമാധാനം തരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളാണ് ഭാഗ്യമുള്ളവർ.
0: നമ്മുടെ
1: സ്വത്ത് സമ്പത്ത് ആഡംബരം ഇതൊന്നുമില്ല, നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് നമ്മളെ പിടിച്ച്. ഞാനൊരു പനി വന്നു കഴിഞ്ഞാൽ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം വെച്ച് പാചകം ചെയ്ത് അത് വാരി എനിക്ക് തരും, എന്റെ മക്കളെ എല്ലാം കയറിയും ലീവ് എടുക്കും. എന്നിട്ട് അന്നത്തെ ദിവസം വീടൊക്കെ വൃത്തിയാക്കി. എനിക്ക് എത്ര പറഞ്ഞാലും മതി വരത്തില്ല, എത്ര പറഞ്ഞാലും മതി വരത്തില്ല. ഈ ഒരു ജന്മമുണ്ടെങ്കിൽ എനിക്കിനി ഇവയാകണം. ൊരു ജന്മമെങ്കിൽ എനിക്ക് നീ ഇണയാകണം, ഇനിയുമുണ്ട് ഹലോ
0: ഹലോ,
1: അവര് എപ്പോഴും പറയുന്ന ഏറ്റവും എന്റെ വാപ്പി കഴിഞ്ഞ ഞങ്ങൾ വാപ്പി ഉമ്മയെ സ്നേഹിച്ച ഞങ്ങൾ കണ്ടത്, ഞങ്ങൾക്ക് അതേപോലെ ക്ഷമയും സമാധാനമുള്ള ആൾക്കാരെ തന്നെ കിട്ടാമെന്ന് പ്രാർത്ഥിക്കണം. ചുമ്മിയുടെ ജീവിതം പോലെ ഞങ്ങൾക്ക് മുന്നോട്ട് വളരെ സന്തോഷമായി. എന്റെ മക്കൾ എനിക്ക് വേണ്ടി ജീവിക്കുന്നു, ഞാൻ അവർക്ക് വേണ്ടി ജീവിക്കുന്നു. എല്ലാ കാര്യ ഭർത്താക്കന്മാരും ഒന്ന് മനസ്സിലാക്കുക, ജീവിതം ഒരു പ്രാവശ്യമുള്ളൂ നമുക്ക്. അത് ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവാം, പക്ഷെ അതിനെയെല്ലാം തരണം ചെയ്തു നല്ലൊരാളാണെങ്കിൽ അത് അതിനോടൊപ്പം കെയർ ചെയ്ത് പോയാൽ നമ്മുടെ മക്കൾക്ക് സന്തോഷം, കാണുന്ന സമൂഹത്തിന് സന്തോഷം, ബന്ധുക്കൾക്ക് സന്തോഷം, അങ്ങനെ എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവരും, എല്ലാ ഫാമിലികളിലെ എല്ലാവരും നല്ലപോലെ ജീവിക്കട്ടെ. എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹം നിറച്ചു കൊടുക്കട്ടെ. നല്ല ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കാനും നല്ല സന്താനങ്ങൾ അത് കണ്ട് നല്ല തലമുറ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ശരത്തേ, ശരത്തിന്റെ കൂടെ ഉള്ള ആളാരെ? ഐശ്വര്യോ? ശരത്തല്ലല്ലോ,
2: എന്തോ?
1: ഹലോ നിതിനെ, നിങ്ങളെന്ത്? ഫാമിലിയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ?
2: സുഖമായിട്ടിരിക്കുന്നു.
1: അപ്പൊ മോടെ പേരെന്താ? ഞാനങ്ങ് പറഞ്ഞു.
2: ഐശ്വര്യ.
1: ഐശ്വര്യ, ഐശ്വര്യം കൊണ്ട് ഐശ്വര്യവതിയായി തീരട്ടെ. ഐശ്വര്യം കഴിഞ്ഞ അപ്പൊ മിഥുന എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നിറച്ചു തരട്ടെ. ഐശ്വര്യക്ക് എല്ലാം നിറച്ചു തരട്ടെ. അപ്പൊ റേഡിയോ നിലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും, അതായത് തുടക്കം തൊട്ട് അവസാനം വരെ അവിടെ ആരെല്ലാം എല്ലാം എന്റെ അന്വേഷണം അറിയിക്കണം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ. നമ്മളെ ശരത്തൂട്ടനോട് ഈ പാട്ടം നിർത്തിക്കാൻ പറയണം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി സ്കൂള് തുറക്കാണ്, കുട്ടികൾക്കെല്ലാം നല്ലത് വരട്ടെ. നല്ല എല്ലാവരും സന്തോഷമായിട്ട് ഒരു ചിത്രശലഭത്തെ പോലെ നമുക്ക് പാറി തുറന്ന് നടക്കാം. പോരെ, ഗോഡ് ബ്ലസ് യു ഫാമിലി.
0: ഓക്കേ, വിളിച്ചത് വളരെയധികം സന്തോഷമായിട്ടോ. അപ്പൊ ഇതുപോലെ തന്നെ എത്ര എത്ര ആളുകളാണല്ലേ ശരിക്കായിട്ടും. അപ്പൊ നമ്മൾ ഈ ഒരു ടോപ്പിക് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ഒരുപാട് കോൾസ്, ഈ ഒരു കോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഒരുപാട് കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞപ്പോൾ ഒരുപാട് പേരുടെ ലൈഫിൽ നല്ല നല്ല ആളുകൾ, അല്ലെങ്കിൽ ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. അപ്പോൾ പക്ഷേ നമുക്കിനി കേക്കാവാ ഒരു കോളുകളിലേക്കൊക്കെ.
2: എനിക്കൊരു കാര്യം പറയാനുണ്ട്.
0: ഉണ്ടോ?
2: അതായത്
0: ഞാൻ പാട്ടിലേക്ക്
2: പോവുകയായിരുന്നു. ഐശ്വര്യ പറഞ്ഞ ആ സാധനത്തിന്റെ പേര് ഡിവൈഡർ എന്നാണ്.
0: ഡിവൈഡർ
2: അത് പറഞ്ഞാല് സെസ്ക്വയറിനാന്ന് നമ്മൾ ഇങ്ങനെ സെസ്ക്വയറിനാന്നോ അല്ലെങ്കിൽ സ്കെയിലിനാന്നോ ഒക്കെ നമ്മൾ അളവെടുക്കും. ആ ഒരു സെയിം അളവിൽ തന്നെ നമുക്ക് മറ്റൊരിടത്ത് അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഡിവൈഡർ ഉപയോഗിക്കുന്നത്. മനസ്സിലായി? ഈ കോണൊക്കെ നമ്മൾ എടുക്കത്തില്ലേ?
0: ഞാൻ എന്തിനു പഠിച്ചു? ഞാൻ പഠിച്ചപ്പോ ഞങ്ങൾ
2: ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നു.
0: ഞാൻ ചെയ്തിട്ടില്ലേ? അപ്പൊ അത് ഞാൻ മറന്നു.
2: നമ്മൾ ഈ ഡയഗ്രാം ഒക്കെ വരയ്ക്കത്തില്ലേ? ആ അപ്പൊ അതിനു വേണ്ടിയൊക്കെ ഇത് ഉപയോഗിക്കുമായിരുന്നു.
0: ടീച്ചേഴ്സ്? ഞാൻ ചെയ്തിട്ടില്ല. ടീച്ചർ ഉണ്ടെന്ന് വെച്ചത് കണ്ടിട്ടില്ല. ചിലപ്പോ ഞാൻ അന്നേ ദിവസം ലീവ് വരുന്നായിരിക്കാം.
2: അപ്പൊ ഇതേപോലെ നമ്മളിങ്ങനെ കാളെ കാണാനായിട്ട് ഇങ്ങനെ മറ്റൊരു വലിയ കാളയുടെ ചട്ടത്തിന്റെ ചട്ടം എന്ന് പറയുമ്പോൾ മറ്റേ ഉരുളിനാന്റെ തൊട്ട് താഴെ നമുക്ക് ഇരിക്കാം. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം. എനിക്ക് അധികം ഉറക്കം വരും. അത് നോക്കുമ്പോ എന്റെ ഇപ്പുറത്തൊരാൾ ഇരിപ്പോ ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ചുമ്മാ നോക്കിയത് ചിരിച്ചു. അപ്പൊ നോക്കിയപ്പോ അവിടുന്ന് ഒരു ചിരി വന്നു. അപ്പൊ എന്റെ അടുത്ത് ഉടനെ, എന്ത് ചേട്ടന്റെ പേര്? ഞാൻ എന്റെ പേര് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, എന്തായാലും അമ്മയോട് ചോദിക്കും, നമ്മള് തിരിച്ച് ചോദിക്കണമല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പേര്? അപ്പൊ പറ, ദേവനന്ദ എന്ന് പറഞ്ഞു. അപ്പൊ പറ, ആ ഓക്കെ, ആ എന്തോ പഠിക്കുവാണെന്ന് ചോദിച്ചു. അത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എനിക്ക് അങ്ങോട്ട് വാ തുറക്കാൻ സമ്മതിച്ചില്ല. ഇങ്ങോട്ട്
0: ആ
2: ആള് ഒന്നിലോ രണ്ടിലോ അഞ്ചിലോ അങ്ങോട്ടാന്ന് തോന്നുന്നു. ആന്നു. അപ്പൊ ഇതേപോലെ ഇങ്ങനെ എന്റെ അടുത്ത് ഇങ്ങനെ ചോദ്യങ്ങളോട് ചോദ്യങ്ങൾ. എല്ലാ സ്റ്റേന്ന് ഫോണൊക്കെ വാങ്ങിച്ചു, എന്റെ സെൽഫി ഒക്കെ എടുത്തു, ആ ഫോൺ വെച്ചിട്ട് എന്നിട്ട് എന്റെ അതിനകത്ത് കയറിയിട്ട് ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്തു. എല്ലാ സ്റ്റേന്റെ അടുത്ത് ലൈനും വരെ ഉണ്ടോന്ന് ചോദിച്ചു.
0: എന്നിട്ട് പറഞ്ഞു, അപ്പൊ ചേട്ടൻ നിരാശനായി കാണും.
2: അപ്പൊ എന്നിട്ട് ഇതേപോലെ എന്നിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ഫോളോ ചെയ്തു. എന്നിട്ട് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട് കേട്ടോ പുള്ളിക്കാരിക്ക്. അപ്പൊ ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ഫോളോ ചെയ്ത് എന്നിട്ട് എന്നെ ഇതൊക്കെ വിളിച്ചു. ചേട്ടാ, എന്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ്. എനിക്കൊന്നും അത്യാവശ്യം പ്രായമുണ്ട് കേട്ടോ, ഒരു ആറിലോ അഞ്ചിലോ അങ്ങോട്ടാ പഠിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഒരു വിവരം ഇല്ല പുള്ളിക്കാരിക്ക്. അപ്പൊ ഇതൊക്കെ പെങ്ങളുടെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ്, വരണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി, ഞാനും പെങ്ങളും കൂടെ പോയി. ആ ബർത്ത്ഡേക്കൊക്കെ പോയി,
0: വീട്ടിലൊക്കെ
2: പോയി. ഇല്ല, ഇപ്പം അങ്ങനെ വിളിക്കത്തില്ല. ഇപ്പം എന്റെ ഫോണ് പോയപ്പോ എന്റെ നമ്പറൊക്കെ അങ്ങ് പോയി, പിന്നെ വിളിക്കാൻ പറ്റിയില്ല.
0: ഒരു കോൾ കൂടെ ഉണ്ട്. ആ ഒരു കോളിന് ശേഷം നമുക്ക് പാട്ടിലേക്ക് പോകാം അല്ലേ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ് സംസാരിക്കുന്നത്?
3: ഹലോ
2: ഹലോ, എന്തോ
3: ആരൊക്കെ മനസ്സിലായ
2: മനസ്സിലായി മനസ്സിലായി
3: പറഞ്ഞോളൂ. പിന്നെ ഞാൻ ചിരിച്ച് കരയിക്കണം പറഞ്ഞെങ്കിലും എന്റെ ദുഃഖം ഞാൻ പറയുക. അയ്യോ ആ ഭാര്യ ഞാൻ ഇപ്പൊ പറയാൻ പോണത്. അല്ല അമ്മ ആദ്യം കല്യാണം കഴിച്ച് എന്നെ നല്ല സുഖത്തിൽ നോക്കിയ തരണം. അയാള് മരിച്ചുപോയി. പിന്നെ ഞാൻ ഒറ്റക്കടി വരുന്നു. പിന്നെ അതുകൊണ്ട് എന്റെ ദുഃഖം 16 വയസ്സും വരെ ഞാൻ ദുഃഖം എടുത്തവളമ്മനെ. ആ 16 വയസ്സ് പോയപ്പോ 51 വയസ്സുണ്ട്. ഇന്ന് വരെ എനിക്ക് ആ ദുഃഖം മാറിയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ എന്നെ അവിടെ വെച്ച് കൊല്ലത്ത് അയാളെ അവിടുത്തെ പണിയായിരുന്നു. അയാളെ ഈ ചൂണ്ടയ്ക്ക് പോകുന്ന ആളായിരുന്നു. അങ്ങനെ അവിടെ അവിടെ വന്ന എന്റെ അടുത്ത് പേര് ഊരി വട്ടം ചോദിച്ച് ഞാൻ ഒറ്റയ്ക്കാണോ എന്നൊക്കെ ചോദിച്ച ആളാ. അപ്പൊ എനിക്ക് രണ്ട് പിള്ളേരുണ്ടായിരുന്നു, രണ്ട് ആമ്പിള്ളേരാ. അതിൽ ഒന്നും മരിച്ചുപോയി, പിന്നെ ഒന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് ഇയാളെ എന്റെ അടുത്ത് പറഞ്ഞേ വീട്ടിലോട്ട് വരുന്നോന്ന് വെച്ച്. അയാൾക്ക് ഭാര്യയുണ്ട്, രണ്ട് പിള്ളേരും ഉണ്ട്. അവരെ എന്നെ വിളിച്ചോണ്ട് പോയി. വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഭാര്യയും മക്കളും ഒറ്റ കേട്ടാണ്ട് ഇരിക്കുകയാണ്. അവസാനം എന്തറിയാ, എനിക്ക് 10 അടിക്ക് വന്നുള്ള ചെവിയിൽ വന്ന്. എന്നിട്ട് അയാൾ എന്നെ വിട്ടില്ല. അയാള് പറഞ്ഞു നിന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ നോക്കാൻ തയ്യാറാന്നും പറഞ്ഞ് എന്നെ എടുത്ത്. 24 കൊല്ലമായി അവരെന്നെ തളിഞ്ഞ്. പക്ഷെ അവനേക്കായി ദുരിതം ഇപ്പൊ ഞാൻ കണ്ടത് അനുഭവിക്കുകയെന്തേ. ആദ്യം ഒരു കുഴപ്പമുണ്ടായിരുന്നു മോനെ, ഫേല് ചെയ്തൊക്കെ നമുക്ക് കൊണ്ട് തരുമായിരുന്നു. ഇപ്പൊ അയാളെ ഈ നാട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക്, ആലുംകടയിലോട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് അയാളെ വീതി എന്റെ അങ്ങ് മാറി. ആലുംകടയുടെ ആലുംകട നമ്മള് ഇവിടുത്തെ മുക്കിന് പേരുതാ ആലുംകടയിലടുത്ത് നമ്മളെ കാട്ടിക്കണ്ണനടുത്ത് കിട്ടണ്ടേ അണ്ണന്റെ സ്ഥലം ഇവിടെയാ
2: ആലുംകടയിലോ.
3: ആ ആലുംകടയില് അവനിപ്പോ കുറച്ചു നാളുകൊണ്ട് ജോലി ചെയ്തൊന്നും തിരിച്ചില്ല. ഇയാളെ കൊണ്ടുവന്ന് അപ്പനെ കൊണ്ടുവന്ന് വെള്ളം അടിക്കുക, അടിച്ചു വിട്ടായിട്ട് എവിടെയെങ്കിലും കിടക്കുക. ഇപ്പൊ നമ്മളെ നോക്കത്തൊന്നുമില്ല മോനെ. ₹10 പോലും ഇന്നാടിയെന്നും പറഞ്ഞ് തരുത്തവുമില്ല.
0: അപ്പൊ അതാണ് ലൈഫിലേക്ക് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കടന്നു വന്നിട്ട് ലൈഫില് ട്രാജഡി ആയിട്ടുള്ളത് അല്ലേ.
3: ആ സമയം ഒറ്റയ്ക്ക് ആയിരുന്നപ്പം മോളെ ഞാൻ നല്ല അടിച്ചു പൊളിച്ച് ജീവിച്ച ഞാനാണെന്ന്. ഞാൻ ജോലിക്ക് പോവായിരുന്നു, ഞാൻ സുഖമില്ലെങ്കിലും ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നവളാ. സ്വന്തം ഒരു കിടപ്പാടം പോലും തന്ന അയാൾക്ക് അറിയാവുന്ന അതുപോലും അറിഞ്ഞു വെച്ചേട്ടേ, നമ്മളെ എവിടെയെങ്കിലും ഒരു സ്വന്തം ഒരു കിടപ്പാടോ ഒന്ന് ഒപ്പിച്ചേരിയോ അല്ലെങ്കിൽ എന്റെ സിനിമ മണ്ണ് വാറ്റി തരത്തോ ഒന്നുമില്ല. ഞാനൊരു വയ്യാത്തവളാന്നുള്ള ഒരു ഇതും കാണിച്ചിട്ടില്ല.
0: അങ്ങനെയാണ് എല്ലാവർക്കും നമുക്ക് നല്ല നല്ല ഇത് കിട്ടണം എന്നുള്ളതായിരിക്കും രണ്ടാമതായിട്ട് കിട്ടുന്ന സമയത്ത് ശരിക്കും അല്ലേ. ഫസ്റ്റ് ചെയ്യാനുള്ള കാര്യം നമ്മൾ ആരെങ്കിലും ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണെന്ന് ആദ്യമേ നമ്മള് ഒന്ന് പോയി ശരിക്കും ഒന്ന് അറിഞ്ഞിട്ട് വേണമായിരുന്നു ചൂസ് ചെയ്യാൻ. പക്ഷെ അത് നമുക്ക് പലപ്പോഴും നമ്മുടെ വിധി പല കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാകും ചിലപ്പോ.
3: നമ്മളിപ്പോ ഒരാളെ മനസ്സ് നമുക്ക് ഈ മാങ്ങയോ തേങ്ങ അല്ലല്ലേ, തേങ്ങ പൊതിച്ച് പോകാൻ ചക്കയോ മാങ്ങ അല്ലല്ലേ വെട്ടി നോക്കണം നല്ലതാണോ.
0: ഒരു ഹ്യൂമൻ എന്ന നിലയില് ഒരു ഭാര്യകളുള്ള വ്യക്തി മറ്റൊരാളെ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്പൊ അയാളെ നമുക്ക് തേങ്ങയും മാങ്ങയും അല്ലെങ്കിലും അസ് എ ഹ്യൂമൻ എന്ന നിലയില് നമുക്ക് ഒരു വ്യക്തിയെ ഉറപ്പായിട്ടും മനസ്സിലാക്കാവുന്നതേ ഉള്ളായിരുന്നു.
3: അതെ ഒരു കാര്യമുണ്ട്, ഇതുവരെ പിന്നെ എന്നെ കളഞ്ഞിട്ടില്ല.
0: അതെ, പക്ഷെ ഇനി സാരമില്ല, നമുക്ക് ഇനി നമ്മുടെ പോരായ്മകളെല്ലാം നിർത്തിക്കൊണ്ട് നമുക്ക് ഇനി നന്നായിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കാൻ കഴിയണം. പാട്ടുള്ള സമയമായിരിക്കുകയാണ്, നമുക്ക് ഇനി ഒരു പാട്ടിലേക്ക് കടന്നു പോകാം. അപ്പോ നമുക്ക് രണ്ട് പാട്ടുകൾ കേട്ടിട്ട് വീണ്ടും മടങ്ങിയതാട്ടോ.
4: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.

0: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
1: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
0: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
3: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
6: എയർ കണ്ടീഷൻ കെ ജി റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
5: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
3: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9496124815 9496161815.
4: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
5: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
6: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.

0: യെസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർ ജെ നിതിനുണ്ണിയും ആർ ജെ ഐശ്വര്യയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കടന്നു വന്ന, വളരെ അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്ന്, ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലെ എല്ലാമായി ഇപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ
1: ഉണ്ടാകാം. ജീവിതത്തിലേക്ക് കടന്നു വന്നു
0: വന്നു
1: ആരും അറിയാതെ ഞാൻ ആ അതിഥിയെ അങ്ങനെ
0: ഇല്ല കേട്ടിട്ടില്ല.
1: ദൃശ്യം സിനിമയ്ക്ക് അത് കേട്ടില്ലേ, ആരും അറിയാതെ ആ അതിഥിയെ ഞങ്ങൾ പറഞ്ഞു വിട്ടു.
0: ആ ഡയലോഗ് പറഞ്ഞതാ, ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും പറയുമ്പോ പറഞ്ഞു വരികയാണ്. അതെ, ക്ഷണിക്കപ്പെടാതെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന അതിഥിയെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ചിലപ്പോൾ ആ ഒരു അതിഥി നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കാം, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായി, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും നല്ല ഒരു മെമ്മറീസ് ഒക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നല്ല നല്ല മെമ്മറീസ് ഒക്കെ തന്നിട്ട് പോയ മറ്റൊരു വ്യക്തി ആയിരിക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ അപ്രതീക്ഷിതമായി കടന്നു വന്ന്, നിങ്ങളുടെ ലൈഫ് ബ്യൂട്ടിഫുള്ളാക്കി പോയ ഒരാൾ, അല്ലെങ്കിൽ വളരെയധികം കുളം തോണ്ടി പോയ ഒരാളെ കുറിച്ച് നിങ്ങൾക്ക് വിളിച്ച് പറയാവുന്നതാണ്. വിളിച്ച് പറയേണ്ട നമ്പർ 9544-7400-9 എന്ന നമ്പറാണ്. ഈ ഒരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് നമുക്ക് പോകാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ് സംസാരിക്കുന്നത്?
1: പറയൂ.
0: പനിയാണോ? പനിയാണോ? ആണോ? ഞാൻ വിളിച്ചു പനിയാണെന്ന്.
2: പിന്നെ എനിക്ക് പറയാനുള്ളത്, ആദ്യമേ ഈ രഹന എന്ന് പറയുന്ന കൊച്ചു വിളിച്ചില്ലേ, കൊച്ചു എന്നോ ഇത് പറയൂ, എനിക്ക് ഭയങ്കര സങ്കടമാ കേട്ട് കേട്ട്. പിന്നെ രണ്ടാമത് ആ ഒരു ചേച്ചി വിളിച്ചില്ലേ, ആ ചേച്ചി എന്ന് പറഞ്ഞ ആ ചേച്ചി ചെയ്തത് പറയ മഴ തെറ്റായി പോയി പോളെ. ആ ചേച്ചി
0: നമ്മളങ്ങനെ ആരെയും ക്രൂശിക്കാൻ പറ്റില്ല, ശരിയാണ് നമുക്ക്. അതെ,
2: അതല്ല, ആ ചേച്ചി വീട്ടിൽ ചെന്നപ്പോ അയാളുടെ ഭാര്യയും മക്കളെയും കണ്ടപ്പോ അവിടെ അവിടെ ആ സെക്കൻഡിൽ അയാളെ ഉപേക്ഷിച്ച് പോരണ്ടായിരുന്നു. ആ ചേച്ചിയുടെ ജീവിതം നല്ലതായിരുന്നു.
0: അതെ, ഉറപ്പായിട്ടും. ചിലപ്പോ ഇൻകേസ് അവരുടെ ആ ഒരു സിറ്റുവേഷൻ അപ്പൊ അങ്ങനെ ആയിരിക്കും. പക്ഷെ നമ്മളൊരു കോമൺ ആയിട്ട് നോക്കുമ്പോ അതാണ് ശരി, പക്ഷെ ഓരോരുത്തരുടെ സിറ്റുവേഷൻ വ്യത്യസ്തല്ലേ. അപ്പൊ നമുക്ക് അതിലേക്ക് പോകണ്ട.
2: യെസ്,
0: അതെ അതെ, നമ്മൾ അതുകൊണ്ട് പോകണ്ട, നമുക്ക് അതിലേക്ക് പോകണ്ട. നമ്മുടെ ഒരു
1: മണിയമ്മയുടെ ജീവിതത്തിൽ ഇതേപോലെ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ? അതായത്
0: കുളം തോണ്ടിയതാണല്ലേ, ആരാണ് അപ്രതീക്ഷിതമായി കടന്നു വന്ന് മണിയമ്മയുടെ ലൈഫ് കുളം തോണ്ടിയത്?
2: നമ്മുടെ വീടിനടുത്തുള്ള ഒരു ചേച്ചിയാണ് കേട്ടോ.
0: അതാണോ? പക്ഷെ സാരമില്ല, അതിലേക്ക് നമുക്ക് ഒരുപാട് പാഠങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, ഉറപ്പായിട്ടും. അതാ നമുക്ക് ലൈഫിൽ, നമ്മളില്ല സിനിമയിൽ പറയില്ലേ, നമുക്ക് എന്താണ് ഒന്നും എന്താണ് ഈ ലൈഫിലേക്ക്, ഈ ഒരു ജീവിതത്തിൽ എന്താണ് നമ്മുടെ ഒരു ലോകത്ത് ഒന്നും വിലപ്പെട്ടതല്ലാത്തതായിട്ടൊന്നും ഇല്ല. എല്ലാവരും നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും. നല്ലത് മാത്രമല്ലല്ലോ, മോശമായുള്ള വ്യക്തികളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അവരിൽ നിന്നായിരിക്കും ലൈഫ് ശരിക്കും നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് അല്ലേ. അത്രേ പോരെ അല്ലേ.
1: അപ്പൊ നന്ദി പറയൂ.
0: അതെ, മേ ബി അവരങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നമുക്കിപ്പോഴും പല പല തിരിച്ചറിവുകളും ലൈഫിൽ ഉണ്ടാവത്തില്ലായിരുന്നു.
2: വിശ്വസിക്കുകയും ഒക്കെ ചെയ്തു പോയേനെ. വീണ്ടും വീണ്ടും അവരെ നമ്മള് വീട്ടിൽ കയറ്റി ഇരുത്തി നമ്മള് ഭയങ്കര സംസ്കാരവും കാര്യവും ഒക്കെ ആയിരുന്നു.
0: അതെ, നമ്മൾ അറിഞ്ഞുകൊണ്ട് വിഡ്ഢിയാകുന്നതിലും നല്ലത് ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മള് ആ ഒരു വിഡ്ഢിയാകാതിരിക്കാൻ ശ്രമിക്കുന്നതാണ്.
2: തീർച്ചയായും.
0: അപ്പൊ ഇന്നത്തെ ദിവസമൊക്കെ രാവിലെ എങ്ങനെയാണ്, കാപ്പിയൊക്കെ കുടിച്ചോ?
2: ആണോ?
0: എന്ത് പറ്റി?
2: ഓ,
0: ഓക്കെ ഓക്കെ. അപ്പൊ സുഖമായിട്ട് ഇരിക്കട്ടോ,
1: സന്തോഷമായിട്ട് ഇരിക്കൂ. തെറാപ്പി ഒക്കെ ചെയ്യുന്നുണ്ടോ? ആണല്ലേ. ഓക്കെ,
2: നടന്നു വയസ്സ് വരെ നടന്നു,
0: ഓക്കെ. അപ്പൊ എന്തായാലും ലൈഫ് നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്കിങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കുക സന്തോഷിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക അല്ലേ. ഒറ്റ ലൈഫേ ഉള്ളൂ, അത് നമ്മൾ എങ്ങനെയും എൻജോയ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. അതൊക്കെ എത്ര ഉള്ളു, അല്ലാത്ത ഈ നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ലൈഫിൽ നിന്ന് എടുത്ത് കളയുമ്പോൾ തന്നെ പകുതി സെറ്റ് ആവും. അത്രേ ഉള്ളു, അത്രേ ഉള്ളു. അതൊക്കെ ഒരു വൈബ്, അങ്ങനെ സാധിക്കുന്നുണ്ടല്ലോ, അത്രയും നല്ല കാര്യം.
1: മണിമേമ്മയുടെ സ്ഥലം പറഞ്ഞില്ല, ഇവിടുന്ന് വിളിക്കുന്നത് നമ്മുടെ അടുത്ത് പറഞ്ഞില്ല. ക്ലാപ്പനേന്ന്.
0: ഓക്കെ, ഇന്ന് നല്ലൊരു ദിവസം തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം സന്തോഷായിട്ടാ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ്. കേൾക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്നും കൂടെ നമ്മുടെ ആ ഒരു സബ്ജക്റ്റ് പറഞ്ഞു കൊടുക്കൂ.
1: നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന
0: വ്യക്തി
1: ആരാണെന്നോ അല്ലെങ്കിൽ ആരാണെന്ന് പറഞ്ഞില്ലെങ്കിലും,
0: ചിലപ്പോ നമ്മൾ ഈ ഒരു വ്യക്തി എന്ന് മാത്രം പറയുന്നത്, നമുക്ക് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കടന്നു വരുന്ന പല പല കാര്യങ്ങളുണ്ടാവും. അതായത് ചില ജോലിയിടങ്ങള് ചില ചില കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കടന്നു വരും. ചില ചില ഇപ്പൊ വണ്ടികളാകാം, ഈ പറഞ്ഞ പോലെ ചില ചില വീടുകളാകാം, ഒരു സ്ഥാപനമാകാം, ഒരു വീടാകാം. അതായത് നമ്മളെപ്പോഴും വ്യക്തികൾ പറയുന്ന പോലെ അങ്ങനെ അവർ മാത്രമല്ല, നമ്മുടെ ലോകം തന്നെ മാറ്റി മറിച്ച പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ ചിലർക്കൊക്കെ വണ്ടി എടുത്തതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും അവരുടെ ലൈഫിൽ. അങ്ങനെയല്ല, ഞാൻ നെഗറ്റീവായിട്ട് പറയല്ല, ചില വ്യക്തികളൊക്കെ കണ്ടിട്ടില്ലേ വണ്ടികളൊക്കെ എടുത്ത്, നമ്മൾ വളരെ കാര്യമായിട്ട് വണ്ടിയൊക്കെ എടുത്തിട്ട് പക്ഷെ അത് പ്രോപ്പറായിട്ട് നന്നായിട്ട് ഓടിക്കാതെയും അങ്ങനെയൊക്കെ വന്നിട്ട് ചിലപ്പോൾ നമ്മുടെ ലൈഫ് തന്നെ മാറി മറിഞ്ഞിട്ടുണ്ടാകാം. ഈവൻ ഡെത്ത് വരെ, മരണം വരെ സംഭവിച്ചിട്ടുണ്ടാകാം ആ ഒരു വണ്ടി കാരണം ഉണ്ടായിട്ടൊരു കാര്യം. ചിലവർക്കുണ്ടായിരിക്കും വണ്ടി ഉണ്ടായത് കൊണ്ട് വളരെ നല്ല നല്ല കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അതിന് മുമ്പ് വരെ നമുക്ക് എങ്ങും പോകാൻ പറ്റുന്നില്ലായിരിക്കും. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് യാത്ര പോകാനോ അല്ലെങ്കിൽ നമ്മുടെ
1: നമ്മുടെ കൂടെ എപ്പോഴും, നമ്മൾ എവിടെ പോയാലും നമ്മുടെ മൊബൈൽ പോലാണ്, നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും നമ്മളോട് ഒപ്പം വരുന്ന നമ്മുടെ മറ്റ്
0: എപ്പോഴും പറയത്തില്ലേ, എന്താണ് പെണ്ണ് ചോദിച്ചാലേ വണ്ടി ചോദിക്കത്തില്ല, ബോയ്സ് അങ്ങനെ പറയാറുണ്ടല്ലോ. അങ്ങനെ ബോയ്സ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട്, നിങ്ങൾ പെണ്ണുങ്ങളെ ചോദിച്ചാലും വണ്ടി ചതിക്കത്തില്ലെന്ന്
1: പറയാറുണ്ട്.
0: വണ്ടി അത്രയും കാര്യമായി നോക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് എനിക്കുണ്ട് കേട്ടോ. അവര് വണ്ടി എടുത്ത് സംസാരിക്കും, പിന്നെ വണ്ടി വെളിയിൽ വെച്ചിട്ട് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഭയങ്കര ടെൻഷനായിട്ട് നടക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്ക്. അപ്പൊ അങ്ങനെ അവനെ ഭയങ്കര വണ്ടിപ്രാന്താണ്, വണ്ടി ഇല്ലാതെ എങ്ങും ഇല്ല. അങ്ങോട്ട് പോകുമ്പോഴും ചായ കുടിക്കാൻ പോകുമ്പോഴും വണ്ടി അങ്ങോട്ട് പോയിട്ട് വണ്ടി എടുത്ത് സംസാരിക്കും. അങ്ങനെയുള്ളവരുണ്ട്. ചായ വേണോടാ മോനെ എന്നല്ല, അല്ലാണ്ട് സംസാരിക്കും. അങ്ങനെയുള്ള ആളുകളും ഉണ്ട്, അതാണ് പറഞ്ഞത്. അപ്പോൾ പിന്നീട് ചിലപ്പോൾ ചില ജോലി കിട്ടിയിട്ട്, ചില സ്ഥാപനങ്ങളിലെ ജോലി കിട്ടിയിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് തന്നെ വളരെയധികം മാറിപ്പോയിട്ടുണ്ടായിരിക്കാം അല്ലേ. നമ്മളൊന്നും അല്ലാതിരുന്ന സമയത്ത് ഒരു ജോലി കിട്ടി, അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയി തീർന്നിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്ത, നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്താൽ തന്നെ നമ്മുടെ പല പല ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ നമ്മുടെ ലൈഫ് മാറി മറിഞ്ഞിട്ടുണ്ടാകാം. അതും അല്ലെങ്കിൽ ചില ചില പെറ്റുകൾ, കുറച്ച് മുന്നേ പറഞ്ഞ പോലെ അനിമൽസ് വന്നിട്ട് നമ്മുടെ ലൈഫ് വളരെയധികം
1: മാറിയിട്ടുണ്ടായിരിക്കും
0: ഇല്ല. എന്താ
1: ഐശ്വര്യയുടെ ജീവിതത്തിൽ ഇങ്ങനെ മാറിയിട്ടുണ്ടോ?
0: ഉറപ്പായിട്ടും.
1: എനിക്ക്
0: ഒരു ഫ്രണ്ടുണ്ട്, രണ്ട് ഫ്രണ്ട്സ് കാരണം എനിക്ക് മാറി മറിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് അനിമൽസ് കാരണം എന്റെ ലൈഫ് വളരെയധികം ചേഞ്ച് ആയിട്ടുണ്ട്.
1: എന്തൊക്കെ അനിമൽസ് ആണ് വന്നത്?
0: ഫസ്റ്റ് നമ്മുടെ അനിമൽസിന്റെ കാര്യം പറയാം. ഞാൻ ചെറുതായി ഇരുന്ന സമയത്താണ് നമ്മുടെ എന്റെ ലൈഫിലേക്ക് രണ്ട് അണ്ണാ കുഞ്ഞുങ്ങൾ കടന്നു വരുന്നത്. അവര് കാരണം നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ഇന്നും ഞാൻ വളരെയധികം അവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ, മരിച്ചുപോയി, ഞാൻ ചത്തുപോയി എന്ന് പറയില്ല കേട്ടോ, എനിക്കതിനാകില്ല. ശരിക്കും പറഞ്ഞ മൃഗങ്ങൾ ചത്തുപോയി എന്നാണ് പറയേണ്ടത്, എനിക്കതിന് പറ്റില്ല. പക്ഷെ മരിച്ചുപോയി എങ്കിൽ കൂടി അതുണ്ടായിരുന്ന സമയത്ത് ഞാൻ വളരെയധികം ഹാപ്പിയായിരുന്നു. എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് കാലഘട്ടം ഈ ഒരു രണ്ടെണ്ണാം കുഞ്ഞായിരുന്നു ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് പറയുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഞാനൊരു പട്ടിക്കുഞ്ഞ് ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. ആ ഒരു പട്ടിക്കുഞ്ഞും ഇതുപോലെ എൻ്റെ ലൈഫ് വളരെയധികം ഹാപ്പി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിരുന്നു എന്റെ ഒരു നല്ല കാലം എന്ന് പറയുന്നത്.
1: ഓ, എന്റെ ജീവിതത്തിലും ഇതേപോലെ ഒരു പട്ടിക്കുഞ്ഞ് കയറുന്നുണ്ട്. അതെന്ന് പറഞ്ഞാല് ഇങ്ങനെ അമ്മയുടെ വീട്ടിൽ പോയായിരുന്നു. അപ്പോൾ അമ്മയുടെ വീട്ടിൽ പോയ സമയത്ത് ഇതോണക്ക് വഴിയേരിൽ ഇങ്ങനെ ഒരു ഒരു ഒരു പട്ടിക്കുഞ്ഞ്, ശരിക്കും അത് ആരോ കൊണ്ട് കളഞ്ഞാണ്. അപ്പം അവിടെ ആരും ഇല്ല, അതായത് ഒരു വിജനമായിട്ടുള്ള സ്ഥലമാ. അവിടെ കിടന്നുകഴിഞ്ഞാൽ അത് പട്ടിണി കിടന്ന് ചാവും. അപ്പം ഞാൻ വിചാരിച്ചു, എന്നാ ഓക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ കൊണ്ടുവന്നു. ഞാൻ കൊണ്ടുവന്നു, വീട്ടിലാദ്യം പ്രശ്നമായിരുന്നു, കാരണം നോക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നൊക്കെ സ്നേഹം അതിനോടായി പിന്നെ. അങ്ങനെ
0: ഉറപ്പായിട്ടാ, അതല്ലേ പറഞ്ഞു വന്നത്. ഇപ്പൊ മൂന്നാമത് രണ്ട് ഒരു രണ്ടെണ്ണാം കുഞ്ഞുണ്ടായിരുന്നു, പിന്നെ ഒരു പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു. പക്ഷെ അവന് പാർവ വന്നിട്ടാണ് മരിച്ചത്. പക്ഷെ നമുക്കെന്താ അറിയില്ല എങ്ങനെയാണ് പട്ടികളിലൊക്കെ വളർത്തുന്നത്. അന്ന് അത്രയും ഫോണിലേക്ക് നമ്മൾ അത്രയും ഇതൊന്നും അല്ലായിരുന്നു. അങ്ങനെ കുഞ്ഞു മരിച്ച സമയത്ത് എന്റെ അമ്മ ഒരുപാട് ദിവസങ്ങളിൽ ഞാനും അമ്മയും ഫുഡൊക്കെ കഴിക്കാതെ ഇറന്നിട്ട് അമ്മ എടുക്കാൻ
1: സമ്മതിക്കത്തില്ലായിരുന്നു.
0: അതിനുശേഷം തീ ഞാനിപ്പോ എന്താണ് 25-ാം തീയതി ഒരു പേർഷ്യൻ കാറ്റ് മേടിച്ചിട്ടുണ്ട് എന്റെ മിട്ടു. അപ്പോ അവനും എന്റെ ലൈഫ് വളരെ ചേഞ്ച് ആക്കുന്നുണ്ട്. ഇപ്പൊ 5 ദിവസം ചേഞ്ച് ചെയ്യണത്ര ചേഞ്ച്. അതാണ് അമ്മ അക്സെപ്റ്റ് ചെയ്തോന്ന് ചോദിച്ചപ്പോ കൊണ്ടുവന്നിട്ട് അന്ന് ഞാൻ സർപ്രൈസ് ആയിട്ട് വളരെ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നു. അച്ഛൻ അപ്പൊ തന്നെ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ അമ്മയെ കാണിക്കാൻ ആദ്യം പറഞ്ഞു വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്നോട് നൈറ്റ് പറഞ്ഞു മേടിച്ചോളാം. ഇപ്പം അമ്മ എന്നെ ഭയങ്കര പോസൊക്കെ ഇട്ടിരുന്നു. ഇപ്പൊ എന്റെ താഴെ തറയിൽ ഇറക്കത്തില്ല. ഞാനിങ്ങോട്ട് പോകുന്നപ്പോഴും കുഞ്ഞ് 1 മാസമായിട്ടേ ഉള്ളൂ, കുഞ്ഞ് ബേബിയാണ്. അപ്പൊ കുഞ്ഞു ബേബി അപ്പൊ അവനിപ്പോ എന്റെ ലൈഫ് ഏറ്റവും ഒരു മോശമായിട്ടിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും ഇപ്പൊ എന്നെ ഇങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന്റെ ഒരു ആള് തന്നെ എന്റെ മിട്ടുവാണെന്ന് പറയാം. അപ്പൊ അങ്ങനെ ഇല്ല, അവന് എന്റെ കൂടെ അല്ലല്ലോ ഇപ്പൊ കിടക്കുന്നത്. അല്ലേ എന്റെ കൂടെ കിടക്കാൻ ഞാൻ കൊണ്ടുവന്ന വ്യക്തിയാണ്, വ്യക്തിന്ന് കൊണ്ടുവന്ന കുഞ്ഞാണ്. ഇപ്പൊ എന്റെ അച്ഛനും അമ്മയുടെ കൂടെയാണ് കിടക്കുന്നത് ഇരിക്കുന്നത്. അവൻ എന്റെ കൂടെ കുറച്ചു നേരം കിടത്തിക്കാൻ ഞാൻ ചാടി തുള്ളി അമ്മയുടെ അടുത്തോട്ടൊക്കെ പോകും. പക്ഷെ അത് പറഞ്ഞപ്പോഴാണ് ദേ നമുക്ക് വളരെ മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. ഹായ് ഡാ, ഞങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അതിഥി എന്റെ മകളാണ് മാധു. ഷീസ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ചാപ്റ്റർ ഇൻ മൈ ലൈഫ്. എനിക്കൊരു പനി വന്നാൽ കൂടെ അവൾ കരയും. അമ്മച്ചിക്ക് ഞാനുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് എന്നെ ഇങ്ങനെ സന്തോഷിപ്പിക്കും. ഒരു 2.5 വയസ്സുകാരിയുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം ചെറുതൊന്നുമല്ല, ഞങ്ങളുടെ ലൈഫിലെ വരുത്തിയ മാറ്റം ചെറുതൊന്നുമല്ല. സോ ഷീസ് ദി ബെസ്റ്റ് ഗിഫ്റ്റ് ഫ്രം ഗോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് ഗോപികയാണ്. അപ്പോൾ ഗോപിക എന്ന് പറയുന്നൊരു വ്യക്തിയാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ക്ലാപ്പനയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് പലരുടെയും ലൈഫിൽ കുഞ്ഞുങ്ങൾ
1: വരുമ്പോ ഭയങ്കര ചേഞ്ച് ആയിരിക്കും. അതായത് പല ബന്ധങ്ങളിലും അടിയും വഴക്കും ഒക്കെ ആണെങ്കിൽ പോലും ഒരു കുഞ്ഞു വരുമ്പോഴത്തേനും അതെല്ലാം മാറും. കണ്ടില്ലേ,
0: അങ്ങനെയുണ്ടല്ലേ. പിന്നെ ഇവിടെ തന്നെ കുഞ്ഞു കുഞ്ഞാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കുഞ്ഞു വന്നതിന് ശേഷം ആ അമ്മയ്ക്ക് വളരെയധികം ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഒരു കാര്യമാണ്. അമ്മമാർക്ക് ഇപ്പോഴും കുഞ്ഞുങ്ങൾ അല്ലേ ഭയങ്കര പ്രഷ്യസ് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ അമ്മമാരിപ്പോഴും കുഞ്ഞുങ്ങളെ നോക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു പലപ്പോഴും കുഞ്ഞു കുഞ്ഞുങ്ങൾ അമ്മമാർക്ക് ഇങ്ങനെ കെയർ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമല്ല. അച്ഛന്മാർക്കായാലും അമ്മമാർക്കായാലും ഞാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് ഈ കുഞ്ഞു പ്രായത്തിലെ ഞാനുണ്ടെന്ന് പറയുമ്പോൾ ഇല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാ
1: ഒരമ്മയിൽ നിന്ന് ഞാൻ ഒരു വാക്ക് കേട്ടു. ഇതവണക്ക് ആ അമ്മ ഇതേപോലെ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പം മോള് വന്നിട്ട് ഇങ്ങനെ അമ്മക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞത്.
0: അങ്ങനെ പല പല വീഡിയോസിലും നമ്മൾ കാണാറുണ്ട്. പിന്നെ നമ്മൾ ഈ പറയുന്ന ചെറുപ്പത്തിലും നമ്മ ഞാനും അങ്ങനെ ആയിരുന്നു കേട്ടോ. നമുക്ക് അമ്മമാരെപ്പോഴും അച്ഛന്മാരും എപ്പോഴും വലുതായിരിക്കും. ഈ പറഞ്ഞ പോലെ മാധു പെൺകുഞ്ഞാണ്. അപ്പൊ പെൺകുഞ്ഞുങ്ങൾക്ക് ശരിക്കും പറഞ്ഞ അച്ഛന്മാരോടാണ് ഒരു അടുപ്പം പറയാറുണ്ട് അല്ലേ. ശരിക്കും പറഞ്ഞാല് എനിക്ക് അങ്ങനെയായിരുന്നു എന്റെ അച്ഛൻ്റെ അടുത്തായിരുന്ന അടുപ്പ്. എങ്കിൽ കൂടി അമ്മ കരയുന്ന ഒരു സമയത്ത് ഈ പറയുന്ന അമ്മയ്ക്ക് ഒരു വയ്യായ്മ വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു ഉള്ളിലൊരു പിടപ്പായിരിക്കും. നമ്മളെപ്പോഴും ചെറുപ്പമായിരുന്നാലും അമ്മ എപ്പോഴും നമുക്ക് വളരെ നമ്മളെ സ്നേഹം പെൺകുട്ടികളെ സംബന്ധിച്ച് നമ്മൾ അമ്മമാരോട്
1: സാധാരണ തിരിച്ചും വരാം. അതായത് പെൺകുട്ടികൾക്ക് അമ്മയോട് ഭയങ്കര കാര്യമായിരിക്കും.
0: അങ്ങനെയുണ്ട്, പൊതുവെ അങ്ങനെയല്ല. നമുക്ക് പെൺകുട്ടികൾക്ക് അച്ഛന്മാരോടാണ് ഒരു ഇത്.
1: അപ്പൊ അമ്മക്ക് അമ്മമാരോടും അല്ലേ. അങ്ങനെയാണോ?
0: അങ്ങനെയാണല്ലോ, പൊതുവെ അങ്ങനെയാണല്ലോ. അപ്പൊ എന്തായാലും കുഞ്ഞിന്റെയും ഈ ഒരു അമ്മയുടെയും സ്നേഹം വളരെ നമുക്ക് ഭയങ്കര വായിച്ചപ്പോൾ തന്നെ വളരെയധികം സന്തോഷമായിട്ടുണ്ട്. ശരിയാണ്, ഈ പറഞ്ഞ പോലെ പലർക്കും ലൈഫ് എന്തോ പോലെ ഇരുന്ന സമയത്ത് ഒരു കുഞ്ഞതിഥി ലൈഫിലേക്ക്
1: കയറി വന്നു. അതെ,
0: സമയത്ത് അവർക്ക് പിന്നെ ലോകം തന്നെ ശരിക്കും ചേഞ്ച് ആയി. പിന്നെ അവർ കുഞ്ഞിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന പല ആളുകളുണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ചില ആളുകളുടെ ലൈഫിൽ എന്തോ മൊത്തത്തിൽ കുളമായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും കുഞ്ഞ് 2 കൈയും ഒരു കുഞ്ഞു വാവ ഇങ്ങനെ കടന്നു വന്നിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ചേഞ്ച് ആക്കി അവരുടെ കൂടെ കരയാനും. ശരിക്കും പറഞ്ഞാൽ എന്താണ് അവർക്ക് എന്തൊരു സങ്കടം ഉണ്ടപ്പോ അത് ആലോചിക്കാൻ പോലും നേരം കാണത്തില്ല. കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയൊക്കെ കണ്ടിരിക്കും.
1: നമ്മുടെ ചായ ഉള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ അവസ്ഥ
0: മൊമെന്റ് ശരിക്കല്ലേ.
1: ഞാൻ എന്റെ ഒരു കൂട്ടുകാരന്റെ വൈഫിന്റെ ഡെലിവറിക്ക് പോയെ. അപ്പൊ ഇതവണക്ക് ഇങ്ങനെ കുഞ്ഞിനെ പ്രസവിച്ച് അപ്പൊ നമ്മള് കയറി കാണാണ്ട് പോയി. അപ്പൊ എന്റെ കയ്യിലെടുത്ത് തന്നു കുഞ്ഞിനെ. അപ്പൊ ജനിച്ച് കുറച്ച് സമയം ശേഷം എന്റെ കയ്യിലോട്ട് ഒരു കുഞ്ഞിനെ തരുമ്പോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞ്. കാരണം അയ്യോ എന്റെ ഒരു കൂട്ടുകാരന്റെ കുഞ്ഞ് എന്റെ കയ്യിൽ.
0: അപ്പൊ
1: ഞാൻ അവന്റെ ഇതിൽ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ നോക്കി എന്ന് ആലോചിച്ച് നോക്കി. എന്താ അവൻ എന്തോരം സന്തോഷമായിരിക്കും.
0: പിന്നെ നമ്മളുടേതെന്ന് പറയാം, നമ്മളുടെ ചോരയിൽ പറഞ്ഞ ഒരു കുഞ്ഞ്. പിന്നെ അവരായിരിക്കും നമ്മുടെ ലോകം. അവർക്ക് വേണ്ടിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കണം. അവർ ഈ പറയുന്ന നമ്മളെങ്ങനെ തിരിച്ച് സ്നേഹിക്കാനല്ലേ. നമ്മളുടെ സ്വത്തുക്കളാണ് കുഞ്ഞുങ്ങൾ എപ്പോഴും. അവർ അവരെ ഇങ്ങനെ നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മളെ അവരെ അതുപോലെ ചേർത്ത് പിടിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, അതൊക്കെ വളരെ വലിയൊരു കാര്യം തന്നെയാണ് ശരിക്കും അല്ലേ.
1: നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇതേപോലെ പ്രേമത്തെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ ഐശ്വര്യ പറഞ്ഞു എനിക്ക് പ്രേമമല്ലെന്ന്.
0: ഉണ്ടോ?
1: അതല്ല, എന്നെ സ്നേഹിക്ക എന്റെ അമ്മയുണ്ടെന്ന്.
0: ഉണ്ട്.
1: അപ്പൊ നമുക്ക് ആ കാര്യം പറഞ്ഞിട്ട് നമുക്ക് ബ്രേക്കിലേക്ക് പോകാം.
0: പോകാം.
1: ഓക്കെ
0: ഓക്കെ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
5: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റുക, നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
4: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: യെസ് കമ്മിങ് ബാക്ക് ടു എൻ്റെ റേഡിയോ 91.2. ഇത് സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് കൂടെ ഉള്ളത് ആർ ജെ ഐശ്വര്യയും ആർ ജെ നിധിനുമാണ്. അപ്പോൾ ഐശ്വര്യെ
1: എന്തോ പറഞ്ഞോളൂ.
0: ആ പറയൂ.
1: ആ ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട ഒരുപാട് പേരുടെ കാര്യമാണ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ലൈഫിലേക്ക് വന്ന് നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിച്ച പ്രിയപ്പെട്ട ആളുകളാകാം, ഇടങ്ങളാകാം, അങ്ങനെയുള്ള പല പല കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പ്രിയപ്പെട്ട ആളെ കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ അനിമൽസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതെപ്പോഴും എനിക്ക് ഈ പറഞ്ഞ ഞാൻ വളർത്തിയ മൃഗങ്ങളല്ലാണ്ട് തന്നെ ഞാൻ ഒരുപാട് സ്ട്രീറ്റ് ഡോഗ്സിനൊക്കെ ഫുഡ് കൊടുക്കാറുണ്ട്. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഏയ്, ഫുഡ് കൊടുക്കുന്നത് ഇപ്പോൾ എവിടെയായാലും അത് ആരെങ്ങനെ പറഞ്ഞാലും എനിക്ക് ഇത്ര വലിയ പ്രശ്നങ്ങൾ വരാറില്ല. കാര്യം ഫുഡ് ഞാൻ ആർക്കായാലും എവിടെ വെച്ചിട്ടായാലും കൊടുക്കും. അത് ഹ്യൂമൻസിനായാലും മൃഗങ്ങൾക്കായാലും വിശന്നിരിക്കുന്ന ആർക്കും കൊടുക്കും. അതിനാരെങ്കിലും പറയാൻ വന്നാൽ അതിന് എനിക്ക് ഒന്നും പറയാനില്ല.
0: ഓക്കെ,
1: ഉറപ്പായിട്ടും തരാം. ഫുഡ് ആർക്കായാലും ഞാൻ കൊടുക്കും. ഞാൻ കഴിച്ചില്ലെങ്കിലും ഫുഡ് ആർക്കായാലും കൊടുക്കും. ആഹാരമല്ലേ. അപ്പം നമ്മൾ ചേട്ടനിപ്പം ഞാൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി എനിക്ക് എവിടെ നിന്ന് പോയാലും കഴിക്കാൻ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ട്.
0: പ്രതിഫലം കിട്ടുമെന്നുള്ള വിചാരം കൊണ്ടാണോ ശരി കൊടുക്കുന്നത്?
1: അല്ല, അത് പറഞ്ഞതാണ്. കാര്യം എനിക്ക് എവിടെ നിന്ന് പോയാലും ഫുഡിനൊക്കെ, നമ്മളിപ്പോ അറ്റ്ലീസ്റ്റ് ഒരു കല്യാണത്തിന് പോയാലും ഞാൻ ഇത്രയുള്ളെങ്കിലും എന്നെ കാണുമ്പോൾ ഇത്രയും കഴിക്കില്ലെന്ന് തോന്നിയാലും വിലഞ്ഞിരിക്കുകയാണെങ്കിലും, പക്ഷെ എനിക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഫുഡ് എനിക്ക് വയറ് നിറഞ്ഞ് കൊണ്ട് കളയാൻ പാകത്തിന് ഫുഡ് എവിടുന്നാലും കിട്ടാറുണ്ട്. അത് കൂടാതെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ഫുഡൊക്കെ എനിക്കെപ്പോഴും കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, കാര്യം ഞാൻ കഴിച്ചില്ലെങ്കിലും കൊടുക്കുന്നതുകൊണ്ടാണോ, ഈ സ്ത്രീ ഡോക്സിനായാലും എല്ലാവർക്കും കൊടുക്കുന്നതുകൊണ്ടാണോ എന്ന് ചിന്തിക്കാറുണ്ട്. അപ്പം ഞാൻ എന്നെ ഇരുത്തി പൊക്കുമല്ല, ഞാൻ അല്ലാത്ത
0: ഓക്കെ
1: അതിലേക്ക് പോകാം. അപ്പം എനിക്കിങ്ങനെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്ന രണ്ടുപേരുണ്ട്. ഒരാൾ എനിക്ക് നല്ല മെമ്മറീസ് ഇപ്പോഴും തന്നുകൊണ്ട് എൻ്റെ ലൈഫിലൂടെ നീളമുണ്ട്. മറ്റൊരാൾ എനിക്ക് ഭയങ്കര ഒരു ബാഡ് മെമ്മറി എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് ലൈഫിൽ നിന്നും കടന്നുപോയി. ഇനി ഒരിക്കലും എൻ്റെ ലൈഫിലേക്ക് ഞാൻ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടാത്ത മറ്റൊരു വ്യക്തി. അപ്പം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഒരു കൂട്ടുകാരി, രണ്ട് ഫ്രണ്ട്സ് ആണ് കേട്ടോ. അപ്പോ അനുപമ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരി ഉണ്ട്. ഓക്കെ, അവളെ കുറിച്ച് ഞാൻ എപ്പോഴും വാചാലമായി സംസാരിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്കൂളിലല്ല, നാലാം ക്ലാസ്സിലാണ് മറ്റൊരു സ്കൂളിലേക്ക് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. അതിന് മുമ്പ് മൂന്നാം ക്ലാസ് വരെ വേറൊരു സ്കൂളിലായിരുന്നു. ഒരുപാട് സ്കൂളിലേക്ക് ഇങ്ങനെ മാറി മാറി മാറി
0: അങ്ങനെ പഠിക്കുമ്പോ ഒരു ഇതുണ്ട് കേട്ടോ, ബെനിഫിറ്റ് ഉണ്ട് എന്ന് പറയാൻ നമുക്ക് കുറെ ഫ്രണ്ട്സിനെ കിട്ടും.
1: പക്ഷേ ഉണ്ടോ ചോദിച്ചാ ഉണ്ട്. ഒരുപാട് ആ സ്കൂൾ കാണുമ്പോൾ നമുക്കൊരു മെമ്മറി ഉണ്ട്, ഇവിടെ കാണുമ്പോൾ ഒരു മെമ്മറി ഉണ്ട്. ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ, നാലാം ക്ലാസ്സിൽ ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്കറിയില്ല ഇത് എവിടെയാണ് ഇരിക്കേണ്ടതൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ പോയിട്ട് ഒന്നാം ക്ലാസ്സുകാരുടെ കൂടെ പോയിരുന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ കളിയാക്കി. അപ്പം അന്നങ്ങനെയൊക്കെയാണല്ലോ, ഇച്ചിരി കാര്യം മതിയല്ലോ സ്കൂളിലേക്ക് കളിയാക്കി. അപ്പം ഞാനിരുന്ന് അങ്ങ് കരഞ്ഞ്. അപ്പം എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്ന സ്ഥലമാണ് ഇവിടെ, എനിക്ക് സ്കൂളും അറിയത്തില്ല. ഞാൻ ചെറുപ്പത്തിലങ്ങോട്ടാണ് ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുള്ളത്, എനിക്ക് ഇനിയൊന്നും അറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ചുണ്ടൊക്കെ പൊളുത്തി കരയാൻ തുടങ്ങിയ സമയത്ത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് അവിടെ ഇരിക്കേണ്ട ആട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ഒരാളിങ്ങനെ വന്നിട്ട്, ഇയാളുടെ കയ്യിലൊരു റായ ഉണ്ടായിരുന്നു, നല്ല തലയിൽ വെക്കുന്ന പെൺകുട്ടികളുടെ തലയിൽ വെക്കുന്ന ബോയ് ഉണ്ടായിരുന്നു, നല്ല രസമുള്ളൊരു ബോ, ഒരു ഓറഞ്ച് കളർ ബോയൊക്കെ വന്നിട്ട് മുത്തൊക്കെ വന്നിട്ട് അത് എന്നോട് പറഞ്ഞത് ഇത് തരാൻ കരയാതിരിക്കാമെന്ന്. അപ്പം നമ്മൾ ചെറുക്കുഞ്ഞല്ലേ. അപ്പം ഞാൻ ആ എനിക്ക് തരുമെന്ന് ചോദിച്ചു. അപ്പം വന്നിട്ട് അവിടെ എൻ്റെ തലയിൽ വെച്ച് തന്നു. എനിക്കാണെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ പുഷ്പിച്ചിരിക്കുന്ന പൂവൊക്കെ വെച്ചോണ്ടിരിക്കാന്, അതിന് പുറത്തോട്ട് ഇയാളെ റായൊക്കെ വെച്ച് തന്നിട്ട് ഇയാൾ എന്നെ വിളിച്ചോണ്ട് പോയിട്ട് നാലാം ക്ലാസ്സുകാരുടെ ബെഞ്ചിൽ, നാലാം ക്ലാസ്സുകാർ ഒരു ബെഞ്ച് ഇരിക്കണം, ഒന്നാം ക്ലാസ്സുകാർ ഇരിക്കും, ആ ഏറ്റവും സീനിയർ നാലാം ക്ലാസ്സുകാർ അവിടെ. അങ്ങനെ നമ്മളെ പോയി അവിടെ ഇരുത്തി. അന്ന് മുതൽ ഞാനൊന്ന് കരഞ്ഞിരുന്നൊരു സിറ്റുവേഷനിലാണ് അവൾ എൻ്റെ കൂടെ എന്നെ ചേർത്ത് നിർത്തിയിട്ടുള്ളത്. എന്നിട്ട് ആ ബോ ഞാൻ ഒടിക്കുകയും ചെയ്തു. കാര്യം നമ്മൾ കുഞ്ഞുങ്ങളല്ലേ, അപ്പം അത് തലേ വെച്ചപ്പോൾ അത് ഒടിയുന്ന സമയം അത് ഒടിച്ച് ഒടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു, അവളങ്ങക്കാരനെ, കാര്യം അമ്മ അടിക്കുമല്ലോ. എന്നിട്ട് എന്നോട് പറഞ്ഞ് സാരമില്ല, ഞാൻ ഒടിച്ചെന്ന് അമ്മയോട് പറഞ്ഞേക്കാന്ന്, അവർ അമ്മയോട് പറഞ്ഞേക്കാന്ന്. അങ്ങനെ അപ്പം എനിക്കങ്ങ് ഭയങ്കര വിഷമമായി. ചെന്നാല് എന്നിട്ട് എന്നടുത്ത് പോയിട്ട് മുട്ടായിയൊക്കെ സ്കൂളിൽ നമുക്ക് മുട്ടായിട്ട് അവളുടെ മുട്ടായി എനിക്ക് തന്ന്. കാര്യം ഞാനപ്പം പുള്ളിക്കാരിക്ക് മനസ്സിലായി ഞാൻ ഇതായിട്ട് ആദ്യമായിട്ട് വരും. അപ്പം ഞാൻ പറഞ്ഞ് വേറെ വീട്ടിൽ നിന്നാണ് വരുന്നത് അങ്ങനെയൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്നെ അങ്ങനെ ചേർത്ത് കരുതി. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ, ആ ഒരു നാലാം ക്ലാസ് മുതൽ ഇന്ന് വരെ, ഇപ്പം നമുക്ക് ഒരു 15 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് ഇപ്പോഴും. ഞാൻ പറയാനില്ല, അള്ളു പോലെ ഇങ്ങനെ കുടുങ്ങിയിരിക്കുക. അതിന് ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാനായിട്ട് അങ്ങോട്ട് പ്രശ്നത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് സത്യമായിട്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഇതൊക്കെ കുരുമ്പൊക്കെ എടുത്ത് ചിലപ്പോൾ അവളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാനങ്ങ് പിണങ്ങും. ഞാൻ തൊട്ടാ പിണങ്ങി അവളോട് പിണങ്ങിയിരുന്നാലും പുള്ളിക്കാരി ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കും. അതിനിടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പൊക്കെ ഞങ്ങൾ ഡിഗ്രി പഠിക്കാൻ പോയ സമയത്ത് വേറെ വേറെ കോഴ്സ് ഉണ്ട്, ഡിഗ്രിക്ക് പോയി, അങ്ങനെ ഒരു ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഒരു സമയത്ത് ഞാൻ വേറൊരു സങ്കടപ്പെട്ടിരുന്ന സമയത്ത് ഇവളെങ്ങനെ വിളിച്ച് കരഞ്ഞു, ഇവളെ വിളിച്ച് കരഞ്ഞു, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഫോൺ എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് ഇവളെ വിളിച്ച് കരഞ്ഞ സമയത്ത് ഇവളെൻ്റെ അടുത്ത് എന്തിനാണ് കരയുന്നത്, പ്രശ്നം എന്താണ്, ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്റെ അടുത്ത് എടാ പോട്ടളിയ, ഞാൻ ഇല്ലയോടാ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ്
0: സംസാരിക്കുക,
1: അങ്ങനെ പറഞ്ഞല്ല. എന്നിട്ട് ഞാൻ എന്തിനാണോ കഴിയുന്നത് അതിന് ഇയാള് തമാശയൊക്കെ പറഞ്ഞു, ഞാൻ തന്നെ ഇവളെടുത്ത് രണ്ടു മിനിറ്റ് സംസാരിച്ചപ്പോ ഞാൻ സംഭവിച്ചെന്താ, അതിന് മുമ്പ് സംഭവിച്ച എന്താന്നൊക്കെ മറന്നുപോയി. അതിനുശേഷം കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് പുള്ളിക്കാരി എന്തായിരുന്നു ഈ സംഭവം അന്ന്, നീ എന്തിനാണ് കരഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ എന്തായിരുന്നു നിന്റെ വിഷമം എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് മുതൽ ഇന്ന് വരെ. പിന്നെ ആ ഒരു ഇൻസിഡന്റ് ആയ സമയത്ത് നമുക്കിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഹ്യൂമൻസ് ആണല്ലോ, ഞാനപ്പോ ഇങ്ങനെ ഫോൺ യൂസ് ഒക്കെ കുറച്ചിറങ്കില് മറ്റേ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ വീഡിയോ ഉണ്ടായിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഇങ്ങനെ തേടി തേടി വിളിക്കും. ആക്ച്വലി പുള്ളിക്കാരി അവിടെ വേറൊരു വർക്കിലാണ്, ഹോട്ടൽ മാനേജ്മെന്റ് ആണ്, നല്ല അസല് തിരക്കാണ്. അതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നെ വീഡിയോ കോൾ ചെയ്യും, വീഡിയോ കോൾ ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ട് പുള്ളിക്കാരി എന്നോടത്ത് സംസാരിക്കും, അതല്ലെങ്കിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഞാൻ ഇടയ്ക്ക് എപ്പോഴും ഇപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, കുറച്ച് മുന്നേ പോലെ ഞാൻ നമ്മളെ പാട്ട് കേട്ട സമയത്ത് പുള്ളിക്കാരിക്ക് മെസ്സേജ് ഇട്ടുണ്ട്, ഇങ്ങോട്ട് വരും, ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിലും ഇങ്ങോട്ട് വരും. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഇവൾക്ക് ഞാൻ പ്രത്യേകിച്ച് വലിയ സ്നേഹം അങ്ങനെയല്ല, നമ്മൾ ഫ്രണ്ട്സ് ആകുമ്പോൾ അങ്ങനെ സ്നേഹം കൊടുത്തിട്ടുണ്ട്, അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇത്രയും സ്നേഹിക്കാനായിട്ട് ഞാൻ എന്താ ചെയ്തിട്ടുള്ളത് എനിക്ക് ഞാൻ ഇപ്പോഴും എൻ്റെ ഡൗട്ടാണ്. ഞാൻ ചോദിക്കാറുണ്ട്, അപ്പോൾ അവളെന്നോട് പറയും നീ പോളി വരണേ, ഇങ്ങനെ പറയത്തുള്ളൂ. അപ്പം ഞാൻ ചിന്തിക്കും ഇവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ, എന്നിട്ട് എന്ത് കാര്യങ്ങൾ വന്നാലും എല്ലാ കാര്യങ്ങളും എന്നെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യും. സ്കൂളിലെ ടീച്ചേഴ്സ് വഴക്ക് പറയുന്ന സമയത്ത് എനിക്ക് വേണ്ടി പുള്ളിക്കാരി വഴക്കുണ്ടാക്കിയിട്ടുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഒരു കുട്ടി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്ന സമയത്ത്, അപ്പോൾ എനിക്കത് ഇറിറ്റേഷൻ ആയിട്ട് തോന്നിയ സമയത്ത് വലിയ ചേട്ടന്മാരൊക്കെ മുന്നിൽ വെച്ചിട്ട് ഇവള് വഴക്കുണ്ടാക്കി അവരുണ്ട്, അതിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് നീ വേണ്ട നീ വിഷമിക്കൊന്നും വേണ്ട ഇങ്ങനൊക്കെ പറയും. അപ്പോൾ എനിക്കില്ല, എനിക്കെപ്പോഴും ഞങ്ങളുടെ ഒരു ബോണ്ട് കാണും, അവളുടെ ഒരു ബോണ്ട് കാണും, അച്ചായൻസ് സിനിമയുണ്ടല്ലോ കറക്റ്റ് അത് തന്നെ. പക്ഷെ അത് ഇടയ്ക്ക് ഇച്ചിരി ടോക്സിക്, പക്ഷെ ഇത് അങ്ങനെയില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കും ഞാൻ ഇവളെ എന്ത് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയെന്ന് അറിയത്തില്ല, കാര്യം എപ്പോഴും ഈ ഒരു അവസരത്തിൽ അവളെ കുറിച്ച് ഓർത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ആരെ കുറിച്ച്
0: പറയാം.
1: അത് ഫസ്റ്റ് നമ്മളെ ഒരു ടോപ്പിക് എടുത്തപ്പോ തന്നെ ഈ പുള്ളിക്കാരിയുടെ മുഖമാണ് എനിക്ക് ഓർമ്മ വന്നത്, അവളുടെ മുഖമാണ് ഓർമ്മ വന്നത്.
0: എനിക്കും അതേപോലെ ഇതാണ് സ്കൂളിലെ സ്കൂളിലെ കാര്യമാണ് അതെന്ന് പറയാൻ, ഇതേപോലെ അതിന്റെ സീനിയറായിട്ട് പഠിച്ച നമ്മുടെ വീടിന്റെ അടുത്താ. അപ്പൊ നമ്മൾ ഇതവണക്ക് വെക്കേഷൻ സമയത്ത് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കളിക്കാനും കണ്ടത്തിലും വയലിലൊക്കെ പോയി ഇങ്ങനെ മീനെ പിടിക്കുന്ന ആ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പൊ ഇതേപോലെ എന്റെ സീനിയറാണ്, അപ്പൊ ഞാൻ ഇങ്ങനെ എട്ടാം ക്ലാസ്സിൽ പുതിയൊരു സ്കൂളിലോട്ട് പോകുന്നു, അപ്പൊ ഞാൻ ഇങ്ങനെ വിഷമിച്ചിങ്ങിരിക്കുകയാണ്. അതായത് കൂടെ പഠിച്ചവരാരും എന്റെ ക്ലാസ്സിലല്ല, ഈ ഇങ്ങനെ ഡിവിഷൻ തിരിച്ചിങ്ങനെ മാറിയപ്പോഴത്തേക്കിനും ഞാൻ ഒറ്റയ്ക്കായി. അപ്പൊ ഞാൻ ഇങ്ങനെ ഇതുണ്ടല്ലോ ഇന്റർവെല്ല്, ആ സമയത്ത് ഇങ്ങനെ വെള്ളിലോട്ടിറങ്ങാൻ നേരത്ത് ഈ സീനിയറെ കണ്ടു. അപ്പൊ അനന്ത് അനന്ത് എന്നാ പേര്, എന്നൊക്കെ ഒരു വയസ്സിന് മൂത്തത്. അപ്പൊ ഞാൻ എട്ടിലാണെങ്കിൽ പുള്ളി ഒമ്പതില്. അപ്പൊ ഇങ്ങനെ അവനൊക്കെ നമ്മള് വിളിക്കുന്നത്, നമുക്ക് നമ്മള് കളിച്ചു വന്നില്ല. അപ്പൊ ഇങ്ങനെ എന്താടാ നമ്മുടെ ഇതൊക്കെ പ്രശ്നമാ, നീ പേടിക്കണ്ട, നമുക്ക് വൈകുന്നേരം വയലിൽ പോവാ, വയലിൽ പോവാന്ന് മീനെ പിടിക്കാൻ നമുക്ക് പോയി. നീ ഇതിനൊക്കെ വിഷമിക്കുന്നെ, ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വയലിൽ പോവാം, നീ അതൊക്കെ ആലോചിക്കും. ആ വൈ വിളിക്കുന്ന വിളി ഇപ്പോഴും അവൻ
1: വിളിച്ചോണ്ടിരിക്കും.
0: ഞാൻ പോയി മീൻ കിട്ടത്തില്ല,
1: അങ്ങനെ ശാപം എനിക്കുണ്ടെന്ന്, കുഞ്ഞിരാമായണത്തിലെ ചെറുക്കനാണെന്ന് തോന്നുന്നു.
0: അതേപോലെ ശാപം എനിക്കുണ്ട്,
1: കിട്ടത്തില്ല. പിന്നെ മറ്റൊരാളുണ്ട്, ഇതുപോലെ ഫ്രണ്ടായിരുന്നു, പക്ഷേ എന്റെ ലൈഫിൽ ഒരുപാട് പാഠം പഠിപ്പിച്ചിട്ട് പോയി. എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എപ്പോഴുമേ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതുവരെ ദോഷം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്കറിയില്ല.
0: ആ കഥ കേൾക്കാം, നമുക്ക് കുറച്ച് പരസ്യം കേട്ട് തിരിച്ചു.
1: പരസ്യം പോകാനുണ്ടല്ലേ, പരസ്യം വിട്ടില്ലെങ്കിൽ ഗൈസ് നമുക്ക് പരസ്യത്തിന് ശേഷം വീണ്ടും മടങ്ങിയെത്താം.
0: കഥയുമായിട്ട് നമുക്ക് വീണ്ടും
1: കഥയുമായിട്ട് വീണ്ടും മടങ്ങിയെത്താം.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. വാട്ടർ ഫിൽട്ടർ രംഗത്ത് 20 വർഷം പാരമ്പര്യമുള്ള ജീവന അക്വാ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ വാട്ടർ ടെസ്റ്റിംഗ് ലാബോടുകൂടി. ജലത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അത്യാധുനിക ലബോറട്ടറി സംവിധാനവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള ടെക്നീഷ്യന്മാരുടെ സേവനത്താൽ ഒരേ ലാബിൽ തന്നെ എല്ലാ പരിശോധനയും. ജീവന അക്വാ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽറ്ററുകൾ, ഹൈസ്കൂൾ ജംഗ്ഷനു കിഴക്ക് വശം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി. ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111 82
4: 8081.
5: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
6: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
5: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
7: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
8: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
7: അപ്പൊ പഴയ ചോയ്സോ?
8: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
7: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
8: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
7: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
8: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
7: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
9: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗി

0: പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
2: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
5: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
6: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ത്രീ സ്മാൾ കുട്ടിയത്തിൽ. ലുലു ബാക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: യെസ് ഇത് എൻ്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് കൂടെയുള്ളത് RJ ഐശ്വര്യയും RJ നിധിനുമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഐശ്വര്യയുടെ കഥയെ കുറിച്ചാണ്. കഥയൊന്നുമല്ലേ,
9: കഥനകഥനൊന്നും പറയാൻ പറ്റൂല. അല്ലാതെ നമ്മുടെ ലൈഫിൽ ചില ആളുകളൊക്കെ പോസിറ്റീവായിട്ടുള്ള ആളുകളും ഉണ്ടാകും, നെഗറ്റീവായിട്ടുള്ള ആളുകളും ഉണ്ടാകും. അപ്പോൾ ഒരു രണ്ട് കൂട്ടരിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാകും. ഞാൻ കുറച്ച് മുന്നേ അനുപമയുടെ കാര്യം പറയില്ല, ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ എനിക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ അവളിലുണ്ട്. കാര്യം എന്തുകൊണ്ടാണ് പുള്ളിക്കാരി എന്നെ ഇത്രയും സ്നേഹിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ചോദിക്കുമ്പോഴും അവളെപ്പോഴും ഇങ്ങനെ ഫണ്ണായിട്ട് അടിച്ചു വിടാറുണ്ട്. പക്ഷെ നമ്മളുടെ കൂടെ തന്നെ ഇപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ട് നമുക്ക് എല്ലാം ആയിരിക്കും, നമ്മുടെ ലൈഫിലെ എല്ലാം ആയിരിക്കും. പക്ഷേ ഇതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ തന്നെ നമ്മുടെ ലൈഫിൽ നിന്നും വിട്ടുപോകേണ്ടി വരുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും. അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങളെ ലെസൺസ് ഉൾക്കൊള്ളാനുണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ കുറച്ച് മുന്നേ ഞാൻ എന്താണ് മറ്റേ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും. അത് പഠിച്ചാലും നമ്മൾ ഇൻ കേസ് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് അത് നമുക്ക് ഫ്ലോപ്പായിട്ട് അല്ലെങ്കിൽ മറന്നു പോകാറുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പാഠം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ പറ്റി വരണ്ട് ഇങ്ങനെ കിടക്കാറില്ല, നമുക്കെപ്പോഴും ഒരു ട്രൈ ആയിട്ട് കിടക്കാറില്ല. നമുക്കത് എന്താണ്, നമ്മളത് ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലൈഫിലേക്ക് യൂസ് ചെയ്താൽ മതി എന്നൊരു പാഠം നമുക്കുണ്ടാകും. പക്ഷേ നെഗറ്റീവായിട്ടുള്ള ആളുകൾ, നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ലൈഫിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ചില ആളുകളിൽ നിന്നുള്ള അനുഭവങ്ങളും നമുക്കത് എപ്പോഴും ഒരു പോറിയ അല്ല ബ്ലേഡ് വെച്ച് കുത്തി പോറിയ പോലെ ഇങ്ങനെ കിടക്കും. പക്ഷെ നമുക്ക് പിന്നീട് ലൈഫിൽ ആ ഒരു തെറ്റുകൾ അല്ലെങ്കിൽ ആ ഒരു ആൾ പഠിപ്പിച്ച പല കാര്യങ്ങളും നമുക്ക് വീണ്ടും ആവർത്തിക്കാൻ തോന്നില്ല. അതല്ലേ സത്യം? അപ്പം അങ്ങനെ പറഞ്ഞ് ഈ ഒരു കാര്യം നിർത്താം.
8: ഓ, ആ കഥ നിർത്താം.
9: അതായത് നമ്മൾ പിന്നീട് ഒരിക്കലും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും നമ്മൾ ആ ഒരു വ്യക്തിയിലേക്ക് പോവാതിരിക്കാൻ നോക്കുക, അത്രേ ഉള്ളൂ അതിൽ ചെയ്യാൻ
8: പറ്റുന്നതായിട്ട്.
9: അല്ല, ഒരു കോള് കട്ടായി പോയി.
8: ഓക്കെ, ഇത് വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഈ ഒരു നിലയിൽ നമ്മളിവിടെ എത്തി അല്ലേ. അപ്പൊ ഈ ഒരു നിലയിൽ എത്താൻ ശരിക്കും കാരണം എന്ന് പറഞ്ഞാല് നമ്മളെ ഈ തവണക്ക് ഇങ്ങനെ തള്ളി പറഞ്ഞവരെ തന്നെയായിരിക്കും
9: ഉറപ്പായിട്ടും
8: അല്ലേ. കാരണം അവരങ്ങനെ പറഞ്ഞില്ലായിരുന്നു. ഒരു പക്ഷെ നമ്മളിപ്പം നമ്മുടെ അടുത്ത് കൊള്ളടാ മോനെ നല്ല, അത് നമ്മളെ എൻകറേജ് ചെയ്ത് നിർത്തുക, നമ്മൾ ആ ഒരു നിൽക്കുന്ന
9: ചില ആളുകളുണ്ട് നമ്മളെ നല്ല പൊസിഷനിൽ എത്താൻ അവർ കാരണമാകും. മേ ബി നമ്മൾ അവരുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇപ്പോഴും അവരില്ലെങ്കിൽ കൂടി നമ്മളെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്നത് ആ ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്തായിരിക്കും. അങ്ങനെയുണ്ട്, ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നേടിത്തരാനായിട്ട് ചില ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് വരും. ഓരോ വ്യക്തികൾക്കും നമ്മുടെ ഈ ഒരു ഭൂമിയിലേക്ക് ജനിച്ചു വീണതിൽ പല പല ധർമ്മങ്ങളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതെങ്കിലും ഒരു കേസിലെങ്കിലും നമുക്ക് ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ സഹായിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പാഠം പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു എന്താണ് നമുക്ക് നാശത്തിന് വരെ കാരണമാകാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വ്യക്തികൾക്ക്, എല്ലാവർക്കും ഓരോരോ ധർമ്മങ്ങളുണ്ട്. ആ ഒരു ധർമ്മങ്ങൾ അവർ നിറവേറ്റിയിട്ട് അവർ പോകുന്നു. ആ പോകുന്നതിന് ഓർത്ത് വിഷമിച്ചിരിക്കാൻ പാടുണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് ഹ്യൂമൻസ് ആണ് നമുക്ക് വിഷമം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ ഒരു ലെസൺ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. അതാണ് കുറച്ച് തന്നെ പറഞ്ഞത്. നമുക്ക് അവർ കാരണം നമുക്ക് നല്ല കാര്യങ്ങൾ ഉണ്ടാവും. ചില ആളുകളുണ്ട് നീ ഒരിടത്തും എത്തില്ല എന്ന് നമ്മളോട് പറയും. ആ അവരോടുള്ള വാശിപ്പുറത്തായിരിക്കും നമ്മൾ
8: ജീവിക്കുന്നത്.
9: പേര് നീ അങ്ങനെ നല്ലതായി കാണൂടാന്ന് പറയുമ്പോ ചിലപ്പോ നമുക്ക് നമുക്ക് നല്ലതായി കാണുമല്ലോ, നമ്മളെ ഒന്നും പറഞ്ഞില്ലല്ലോ, നമ്മുടെ കൂടെ ഇവരുണ്ടല്ലോ എന്ന് വിചാരിച്ചോണ്ട് നമ്മൾ വളരെ പതുക്കെ പതുക്കെ നമ്മളത് ഏൺ ചെയ്യാൻ നോക്കും. പക്ഷെ നമ്മളെടുത്ത് ഒരാളൊരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ ആഹാ എങ്കിൽ അയാളെ ഞാൻ ചെയ്തെന്ന് കാണിക്കാം, അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോ നമുക്ക് ആ ഒരു പൊസിഷനിലേക്ക് നമ്മുടെ കരിയർ ബിൽഡ് ചെയ്താൽ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എപ്പോഴും നെഗറ്റീവ് ആളുകളായിരിക്കും നമുക്ക് ബെറ്റർ.
8: അതേപോലെ തന്നെ നമ്മൾ

0: എപ്പോഴും മറ്റുള്ളവരെ നോക്കി ജീവിക്കാൻ നോക്കും. ഓക്കെ എന്റെ ഫ്രണ്ട് ഓക്കെ ആ അവൻ അത്യാവശ്യം നല്ലൊരു മെച്ചപ്പെട്ട ഒരു ജോലി അവന് കിട്ടി, അത്യാവശ്യം നല്ലൊരു സാലറി അവനുണ്ട്, അവൻ അങ്ങനെയാണല്ലോ, ഇവൻ നല്ല രീതിയിൽ എത്തി, ഇവന് അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്, ഇവനെ കുറെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ നോക്കും. പക്ഷെ ശരിക്കും അങ്ങനെയല്ല വേണ്ട, നമ്മുടെ ഇന്നലത്തെ നമ്മളെയും ഇന്നത്തെ നമ്മളെയും വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് എപ്പോഴും അല്ലേ.
1: അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം തന്നെ. ഈ പറഞ്ഞാല് എന്താണ്, മറ്റുള്ള ആളുകൾ നമുക്ക് ഒരു നല്ല കാലം വരുമെന്ന് വിശ്വസിച്ച് ജീവിക്കുക. പിന്നെ ഞാൻ പറയും, നമ്മൾ മറ്റൊരാളുടെ ലൈഫ് കൊണ്ട് കുശുമ്പ് കുത്തുന്ന സമയത്ത് അവര് വെറുതെ ഇരുന്നിട്ട് കിട്ടിയതല്ല എന്ന് നമ്മൾ ആലോചിക്കുക. അവർ നല്ലോണം ഹാർഡ്, ഈ എവിടെയെങ്കിലുമൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ എല്ലാവരും കുറ്റം പറയാറുണ്ട്, നിങ്ങൾ പണിയെടുക്കാണ്ട്, പലപ്പോഴും എല്ലാവരും കുറ്റം പറയാം പണിയെടുക്കാണ്ട് പൈസ കിട്ടുന്നതല്ലേ എന്നൊക്കെ ചോദിക്കാറുള്ള ഒരുപാട് പേരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ എടുത്തു നോക്കൂ, എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നോക്കൂ, എത്ര പേർക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും.
0: ശരിക്കും ഒരു റീച്ച് കിട്ടിയ ഒരു വീഡിയോ അവര് പെട്ടെന്ന് ഒരു വീഡിയോ ഇട്ട് റീച്ച് ആയല്ല,
1: ഇല്ല
0: 100 വീഡിയോ ഇടുമ്പോൾ അതിൽ ഒരെണ്ണം
1: കയറി ക്ലിക്ക് ആവുന്ന. ഏതൊരു ജോലിക്കും അതിൻ്റെതായിട്ടുള്ളൊരു മഹാത്മ്യം ഉണ്ട്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ആളുകളെ, ഏതെങ്കിലും ഒരു പൊസിഷനിൽ കയറി നിൽക്കുന്ന ആളുകള് സുപ്രഭാതത്തിൽ അവിടെ എത്തിയതല്ല, അപ്പൊ അവരതിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് വന്ന അവരെ വെച്ചിട്ടാണ് നമ്മൾ വെറുതെ ഇരിക്കുന്നത് നമ്മളെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ നമ്മളെന്താണ്, അയ്യോ അവന്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇങ്ങനെ ലൈഫ് ആയിപ്പോയല്ലോ എന്ന് ചിന്തിക്കാതെ അവരെ നമ്മുടെ റോൾ മോഡൽ ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ നല്ലൊരു പോസിറ്റീവ് സൈഡിൽ നമ്മൾ എന്താണ് കാണാം, അവനെ പോലെ നമുക്ക് എത്താം.
0: ഇമിറ്റേറ്റ് ചെയ്യണ്ട. ഇപ്പൊ ഐശ്വര്യ ഇപ്പൊ ഇടുന്ന ഒരു കണ്ടന്റ് ഇപ്പൊ ഒരു രീതിയിലാണെങ്കിൽ അത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ നിൽക്കരുത്. നമുക്ക് എന്താണോ തോന്നുന്നത്, അതായത് നമ്മുടെ നമുക്കൊരു ഐഡിയ
1: കോൺഗ്രേഷന്റെ കാര്യം മാത്രം സംസാരിക്കല്ല, അല്ലാതെ ഇപ്പൊ നമ്മള് എന്താണ് ജോലിപരമായിട്ട് അല്ലാതെ നമ്മളും അതല്ലെങ്കിൽ പോലും നമ്മളിപ്പോ എല്ലാരും പറയാറുണ്ട് പഠിച്ചു കിട്ടുന്ന ജോലി മാത്രമേ വലിയ ഇതായിട്ട് എത്രയോ ഉണ്ട്. നമുക്ക് ചിലപ്പോൾ നമുക്ക് മറ്റു ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ഒരാൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും, ചിലപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, സാഹചര്യങ്ങൾ കാരണം പറ്റിയിട്ടുണ്ടാവത്തില്ല. അപ്പൊ ഇനി നമുക്കത് ഒന്നും ഇല്ലെങ്കിൽ
0: പറയാം, നമുക്ക് ആ AI കുറിച്ച് വലിയ രീതി ഇതില്ല. പക്ഷെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് AI കുറിച്ച് ഭയങ്കരമായിട്ടുള്ള നോളജ് ഒക്കെ കാണാം.
1: രണ്ട് ഓപ്ഷൻ ആണ്, ഒന്നെങ്കിൽ നമുക്കത് പഠിച്ചെടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് അതല്ലാതെ വേറൊരു കാര്യം യൂസ് ചെയ്തുകൊണ്ട് ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾക്ക് ഐഡിയാസ് കിടപ്പുണ്ട്, ആ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കരിയർ ബിൽഡപ്പ് ചെയ്തെടുക്കാൻ നോക്കൂ. ഇപ്പൊ അയാൾ വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറിയെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ബിസിനസ് ചെയ്യാം, ബിസിനസ്സോ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിനെ മുന്നേറാം. അതല്ലാണ്ട് മറ്റൊരാൾ അവർക്ക് ഇത് കിട്ടി, അവർ വെറുതെ കിട്ടിയതല്ല എന്ന് നിങ്ങൾ ആലോചിക്കുക. അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടിയ കാര്യങ്ങളാണ് നമ്മളിവിടെ ഒരു പണിയും ചെയ്യാതെ കുശുമ്പുത്ത് എനിക്കും അങ്ങനെ ആകണം. ആർക്കും സുപ്രഭാതത്തിൽ ഒരു കാര്യങ്ങളും ഏൺ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ അവര് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്,
0: സക്സസ് കിട്ടിയാൽ പോലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു
1: മനസ്സിലാവത്തില്ല. കാര്യം നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമുക്ക് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, എല്ലാവരും ഉള്ള സമയത്തല്ല, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് നമുക്കൊരു മൂല്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഞാൻ എന്താണെന്ന് എന്നോട് ചോദിക്കുമ്പോൾ ആരോട് വേണമെങ്കിലും നമുക്ക് കള്ളം പറയാം. നമ്മുടെ എല്ലാ ഉടായ്പകളും അറിയാവുന്ന ഒരുപാട് പേരുണ്ട്, നമുക്ക് പറയും, ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ഫ്രണ്ട്സിനും അറിയത്തില്ല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ അവരിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് നമ്മളോട് ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മൾ നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് ചോദിക്കുമ്പോൾ അങ്ങനെ എല്ലാ മനുഷ്യനും ഉണ്ടെന്നേ ഓരോരോ രഹസ്യങ്ങള്, ഒന്നല്ലെങ്കിൽ പലതരത്തിൽ. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു, ഒരു മനുഷ്യനും ഒരു രഹസ്യം ഇല്ലാത്തവരായിട്ട് ആരുമില്ല. എല്ലാവരും നമ്മളെപ്പോഴും പറയാറുണ്ട് എന്റെ ഫ്രണ്ട്സിന് അറിയാം, അല്ലെങ്കിൽ എന്നെ നന്നായിട്ട് അറിയാൻ ഇവനാണ്, അല്ലെങ്കിൽ എന്റെ അമ്മയ്ക്കാണ്, എന്റെ അച്ഛനാണ്, എന്റെ ഫ്രണ്ട്സിനാണ്, അല്ലെങ്കിൽ മറ്റൊരു എന്റെ പാർട്ട്ണർക്കാണ് നമ്മൾ പറയാറുണ്ട്. അവരുടെ അടുത്ത് പോലും നമ്മൾ പ്രസന്റ് ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും, എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഉണ്ടായിരിക്കും. അത് ആരും എതിർക്കാൻ എനിക്ക് പറ്റില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നെ അതല്ല. അപ്പൊ നമ്മൾ നമ്മളുടെ അടുത്ത് നിന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ഞാൻ ഇന്ന പൊസിഷനിലിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എനിക്കിത് കിട്ടിയതെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഉണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതിനാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്. അപ്പൊ പറഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോയി. അപ്പോൾ നമ്മൾ എവിടെ തുടങ്ങി അവിടെ അവസാനിച്ചു. അതായത് നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് പേരുകള്, നല്ല ഇഷ്ടം പോലെ ആളുകൾ, എന്താണ്, നല്ല പോസിറ്റീവായിട്ടുള്ള ആളുകൾ അവരുടെ ലൈഫിലേക്ക് കടന്നു വന്നതും ചില ചില നെഗറ്റീവ് നമുക്ക് പറയാൻ പറ്റത്തില്ല, ചില വ്യക്തികൾ വന്നിട്ട് അവരുടെ ലൈഫിൽ ചിലപ്പോൾ സിറ്റുവേഷൻ കൊണ്ടാകാം, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ഫ്ലോപ്പായി പോയിട്ടുണ്ടാകും ആ ഒരു റിലേഷൻ്റെ കാര്യങ്ങൾ ഒക്കെ. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുഭവങ്ങൾ. അപ്പോൾ വിളിച്ച് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം
0: ഒരുപാട് കുറെ ആളുകൾ ഇങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് വരട്ടെ.
1: പറയാതിരിക്കുന്നുണ്ടാകാം ചിലപ്പോ, നമുക്ക് എത്രയോ പേര് പറയാതിരുന്നിട്ടുണ്ടാകാം അല്ലേ. അവരോടൊക്കെ പറയാനുള്ളത് നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ആളുകള് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, അതിനെയൊക്കെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക അല്ലേ. പോസിറ്റീവായിട്ട് കിട്ടിയ ആളുകള് അതിനെ ഉള്ള സമയത്ത്, ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് പല കാര്യങ്ങളും കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില മനസ്സിലാകില്ല ഒരിക്കലും. അപ്പോൾ കണ്ണ് ഉള്ള സമയത്ത് അതിനെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ നോക്കുക അല്ലേ.
0: ആവശ്യമുള്ള സമയത്ത് മരുന്നൊക്കെ ഒഴിച്ച്,
1: മരുന്ന് കഴിക്കാന്നല്ല, കണ്ണുള്ള സമയത്ത് എനിക്കിത് ഓവർ അഹങ്കാരം പാടില്ല. എന്തായാലും നമുക്ക് എനിക്കിത് നന്നായിട്ടുണ്ട് എങ്കിൽ ഞാനതിനെ, ഇപ്പൊ എനിക്ക് ഇവനുണ്ടല്ലോ അല്ലെങ്കിൽ അവളുണ്ടല്ലോ എന്നെ ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്, ഞാൻ ഈ ലോകത്തെ ഏറ്റവും തികഞ്ഞ ഭാഗ്യവതി, അങ്ങനെ പറഞ്ഞ് ജീവിച്ചിട്ട് കാര്യമില്ല. ഉള്ള സമയത്ത് നമ്മൾ തിരിച്ചു കൊടുക്കുക, ആ ഒരു വാല്യൂ അതിനും കൊടുത്ത് നന്നായിട്ട് കൊണ്ടുപോവുക. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില നമുക്ക് ഒരിക്കലും മനസ്സിലാകില്ല. അവരെ നന്നായി ചേർത്ത് നിർത്തുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നാളെ തുടർന്നും നല്ലൊരു വിഷയമായിട്ട് നമ്മൾ കേട്ടുമുട്ടുന്നതായിരിക്കും, കൃത്യം 8 മണിക്ക് തന്നെ അല്ലേ. മഴയില്ലെങ്കിൽ ഓക്കെ ഗൈസ്. അപ്പോ ഇന്നത്തെ എന്താണ്
0: ആ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡോടെ
1: വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഗൈസ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ,
0: ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമസ്കാരം. എന്ത് റേഡിയോ 91.2 എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. May 31 ലോക പുകയില വിരുദ്ധ ദിനമാണ്. ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. കാരണം ഈ പുകയില കാരണം ഓരോ ജീവിതങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. എന്നിട്ടും ഇത് നിരവധി പേർ ഉപയോഗിക്കുന്നു. അതേ തുടർന്ന് ഓറൽ ക്യാൻസർ പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, നിരവധി പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. എന്നിട്ടും ഇത് ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. ഇന്ന് നമ്മളോട് ഇതേക്കുറിച്ച് സംസാരിക്കാനായി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കരുനാഗപ്പള്ളി ബ്രാഞ്ച് മെമ്പറായ ഡോക്ടർ ശ്രീജ ചന്ദ്രനാണ് എത്തിയിട്ടുള്ളത്. നമസ്കാരം ഡോക്ടർ, സ്വാഗതം.
1: നമസ്കാരം.
0: അപ്പോ ഡോക്ടർ, ഈ ഒരു പുകയില വിരുദ്ധ ദിനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസം തന്നെയാണല്ലോ, അല്ലെ? അപ്പോ ഇതേക്കുറിച്ച് ധാരാളം ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഇതേക്കുറിച്ച് ധാരാളം സംശയങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കാനുണ്ട്. ഈ പുകയിലയുടെ ഉപയോഗം നമ്മുടെ വായുടെ ആരോഗ്യത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്?
1: ഗോപിക, പുകയിലയും പുകവലിയും നമ്മുടെ വായുടെ ആരോഗ്യത്തിനെ വളരെ ഇതായിട്ടാണ് ബാധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല്, ബേസിക്കലി ഇതിനകത്ത് മൂന്ന് കാര്യങ്ങളാണ്. ഏറ്റവും ആദ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പുകയിലയും പുകവലിയെല്ലാം നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ വലുതായിട്ട് ബാധിക്കും. അതേ തുടർന്നുള്ള അത് ഞാൻ പിന്നെ പറയാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വായിലോട്ടുള്ള രക്തയോട്ടം, അതായത് ചെറിയ ചെറിയ ബ്ലഡ് വെസൽസിനെ വളരെ അധികം കൺസ്ട്രിക്ട് ചെയ്യും. മൂന്നാമത്തെ കാര്യം വരൾച്ച, നമ്മുടെ ഉമിനീർ ഗ്രന്ഥികളെ ബാധിച്ച് നമ്മുടെ വായിലോട്ടുള്ള സലൈവേഷൻ വളരെയധികം കുറയും. അപ്പൊ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് മെയിനായിട്ട് ഉണ്ടാവുന്നതെന്ന് പറയുന്നത് അണുബാധ, ബാക്ടീരിയ. നമ്മുടെ വായിക്കകത്തുള്ള ബാക്ടീരിയയുടെ ഗ്രോത്ത് വളരെയധികം കൂടും. അതായത് സാധാരണ ഒരു മനുഷ്യനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ വായിലാണ് കൂടുതൽ അണുബാധ. അപ്പൊ അതേ തുടർന്ന് മോണ രോഗങ്ങൾ, പെരിഡോണ്ടൈറ്റിസ് എന്ന് പറയും, നമ്മുടെ പല്ലിനെ പിടിച്ചു നിർത്തുന്ന മോണകൾക്ക് ഇൻഫെക്ഷൻ വരും. അപ്പം അത് പല്ലിനെ പിടിച്ചു നിർത്താനുള്ള അതിന്റെ പഫിനെസ്, മോണയൊക്കെ വീങ്ങും, മോണയ്ക്ക് ഇൻഫെക്ഷൻ ബേസിക്കലി. അതുകൊണ്ട് പല്ല് ചെറിയ പ്രായത്തിൽ, അകാലത്തിൽ തന്നെ പല്ലിന് അനക്കങ്ങളൊക്കെ വന്ന് പല്ല് ഒരു പരുവം കഴിയുമ്പോൾ നമുക്ക് പല്ലിനെ അവിടെ പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിൽ മോണരോഗം വരും. പിന്നെ രണ്ടാമത്തേത് അസ്ഥി, മോണയെ പിടിച്ചു നിർത്തുന്ന ബോൺ ലോസ്, അതും ഇതിന്റെ കാരണമാണ്. ഇതൊക്കെയാണ് ഈ രീതിയിലാണ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മോണകളെ പുകയില ബാധിക്കുന്നത്. പിന്നെ രണ്ടാമത്തേത് ക്യാവിറ്റി, ക്യാരീസ്. അതായത് ഈ അണുബാധ കൂടുമ്പോൾ ആസിഡ് അറ്റാക്ക്, നമ്മുടെ സലൈവ ഉമിനീരില്ലാത്തത് കൊണ്ട് ഈ ആസിഡിറ്റി, അണുക്കളിൽ നിന്നും വരുന്ന ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ നമ്മുടെ വായിൽ അധികം ഉമിനീര് കാണത്തില്ല. അപ്പം അത് ഡയറക്റ്റ് നമ്മുടെ എനാമലിനെ അറ്റാക്ക് ചെയ്ത് നമുക്ക് ദന്തക്ഷയം ഒരുപാട് കൂടുതലാവാൻ ഇത് കാരണമാകുന്നു. ഇത് രണ്ടാണ് ഡയറക്റ്റ് നമ്മുടെ മോണയ്ക്കകത്ത് വായിക്കകത്ത് പുകയില കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്.

0: ത്രിയെത്താം എന്റെ റേഡിയോ 91.2 പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ പരിപാടിയിലേക്ക്. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമാണ്. അതിനോടനുബന്ധിച്ച് പുകയിലയെക്കുറിച്ചും അതിനോടനുബന്ധിച്ച് വായിലുണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിക്കാനായി എത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കരുനാഗപ്പള്ളി ബ്രാഞ്ച് മെമ്പറായ ഡോക്ടർ ശ്രീജ ചന്ദ്രനാണ്.
1: ഇപ്പോ ഈ പുകയില എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഈ മുറുക്കാൻ അതിന് പുകയില ഉപയോഗിക്കാറുണ്ട്. അത് ഡയറക്റ്റ് ആയിട്ട് നമ്മള് വായിൽ വെച്ച് ചവയ്ക്കുന്നതാണ്. അത് മാത്രമല്ലാതെ ഈ പുക വലിക്കുന്നതും മറ്റ്
2: അല്ലാതെ നമ്മുടെ ഈ ഇപ്പോഴത്തെ ജനറേഷന്റെ നമ്മുടെ ശംഭു പിന്നെ ഹാൻസ് അങ്ങനത്തെ അതൊക്കെ ഡയറക്റ്റ് ഒരു സ്പോട്ടിലോട്ട് അവരങ്ങ് വെച്ചു കൊടുക്കുക.
1: അതെ,
2: അതുകൊണ്ടുണ്ടായെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആ ഒരു സ്പോട്ട് മാത്രം വളരെയധികം ഇതിനകത്തെല്ലാം ഒരുപാട് കെമിക്കൽ കണ്ടന്റ്സ് ഉണ്ട്. ഏകദേശം ഒരു 70 കൂടുതൽ കാർസിനോജൻസ് ആണ് ഇതിനകത്ത്. ഇത് ആർസനിക് ഉണ്ട്, നിക്കോട്ടിൻ ഉണ്ട്, ടാർ ഉണ്ട്, അങ്ങനെ കുറെ കാർസിനോജൻസ് ഈ കെമിക്കൽസ് ഇതിനകത്തെല്ലാം ഉണ്ട്. അപ്പം ഡയറക്റ്റ് നമുക്ക് ഈ ആ സ്പോട്ടിൽ വെക്കുമ്പോൾ ഒരുപാട് ഇത് ഓറൽ ക്യാൻസർ വരാനുള്ള ഒരുപാട് പ്രോണസ് നമ്മൾ കൂട്ടുവാണ് ഇത് അവിടെ വെച്ച് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട്.
1: ശരിക്കും ഇതെല്ലാം ഡയറക്റ്റ്ലി ദോഷമല്ലേ നമ്മുടെ വായിക്കുന്നത്?
2: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും അതിനകത്ത് സംശയമില്ല, ഡയറക്റ്റ് ദോഷം തന്നെയാണ് ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട്.
1: അതുപോലെ തന്നെ ഈ പുകയിലയുടെ ഉപയോഗം, പുകയില ഉപയോഗിക്കുന്നവർ കുറച്ചടുത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ്, ചിലർക്ക് അസഹനീയമായ മണമാണ്. അപ്പോ ഇത് കാരണം തന്നെയല്ലേ വായുനാറ്റവും കാരണമായി തീരാറുണ്ട്?
2: ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഈ ഒരു ഉപയോഗം, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം കാരണം നമുക്ക് നമ്മുടെ വായിക്കകത്ത് ബാക്ടീരിയൽ ഗ്രോത്ത് ഒരുപാട് കൂടുതൽ. ആ ബാക്ടീരിയ കാരണം ഉണ്ടാവുന്ന ഹാലിറ്റോസിസ്, അതായത് ദുർഗന്ധമാണ് ഈ പുകയില ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ. അത് ഒരുപാട് കൂടുതലാണ് അത്.
1: അപ്പോ ഇത് കേൾക്കുന്നവർ എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അപ്പൊ ഞങ്ങൾ പുകയില ഉപയോഗം നിർത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെയാകുമോ? അങ്ങനെ ഇല്ലാതാക്കാൻ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും?
2: പൂർണ്ണം അത് ഏത് സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. തുടക്കത്തിൽ തന്നെ നമ്മൾ ഇത് വേണ്ടെന്ന് വെക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം റിവേഴ്സിബിൾ ആണ്. നമ്മുടെ ബോഡി അത്രയും കേപ്പബിൾ തന്നെയാണ്, ഇതെല്ലാം റിവേഴ്സിബിൾ ആണ്. ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞ്, അതായത് നമ്മുടെ പല്ലിനൊക്കെ ഒരു Grade 3 മൊബിലിറ്റി, അതായത് ഒരുപാട് ഇതൊക്കെ വന്നാൽ നമുക്ക് പിന്നെ ഇച്ചിരി പാടായിരിക്കും. എന്നാലും അവിടെ വെച്ചെങ്കിലും നമ്മൾ നിർത്തിയാൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ നമുക്കെല്ലാം തിരിച്ച് പഴയ രീതിയിൽ, പഴയ രീതി ആയില്ലെങ്കിലും ഒരു പരിധിവരെ നമുക്ക് തിരിച്ചു പോകാം. നമ്മുടെ മോണയും പല്ലിനെയൊക്കെ ഒരു പരുവത്തിനൊക്കെ, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളൊക്കെ ഇതൊക്കെ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം വളരെ ചെറിയ പ്രായത്തിൽ തുടങ്ങുന്ന പിള്ളേരുണ്ട്, ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊരു പാഠം തന്നെയായത് കാര്യം, അവർ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മുടെ കൈവിട്ട് പോകും. അപ്പൊ അതിനു മുമ്പ് അവർ മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള സപ്പോർട്ടൊക്കെ ഫാമിലിയിൽ നിന്നായാലും ഫ്രണ്ട്സിൽ നിന്നായാലും ടീച്ചേഴ്സിൻ്റെ ആയി കിട്ടി അവരൊന്ന് റെഡി ആയാൽ ഇതെല്ലാം റിവേഴ്സിബിൾ ആണ്.

0: റേഡിയോ 91.2 ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നമ്മളോടൊപ്പം സംസാരിക്കാനെത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കരുനാഗപ്പള്ളി ബ്രാഞ്ച് മെമ്പറായ ഡോക്ടർ ശ്രീജ ചന്ദ്രനാണ്.
1: പുകയില ഉപയോഗിക്കുമ്പോൾ, ഇപ്പോ മുറുക്കാൻ ചവയ്ക്കുമ്പോൾ മാത്രമല്ല, സിഗരറ്റ് ഉപയോഗിക്കുമ്പോഴായാലും മറ്റ് ഉൽപ്പന്നങ്ങൾ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴായാലും ഇതെല്ലാം നമ്മുടെ വായിലെ ടേസ്റ്റിനെ ഇല്ലാതാക്കും എന്ന് പറയുന്നത്
2: തീർച്ചയായിട്ടും.
1: നമ്മുടെ രുചിയും മണവും ഒക്കെ ഇല്ലാതാക്കും.
2: പുകവലി എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്മോക്കിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിക്കോട്ടിന്റെ ഒക്കെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ നേസൽ റിസപ്റ്റേഴ്സ് ഉണ്ട്, സ്മെല്ലിനെ പിടിക്കുന്ന റിസപ്റ്റേഴ്സ് ഉണ്ട്, ആ റിസപ്റ്റേഴ്സിനെ എല്ലാം ഇത് നശിപ്പിക്കും. അപ്പം നമുക്ക് സെൻസ് ഓഫ് ഈ ഓൾഫാക്ഷൻ, നമുക്ക് മണം പിടിക്കുന്ന ആ ഒരു സെൻസ് വളരെയധികം ലോസ് ആവും ഈ സ്മോക്കേഴ്സിന്. പിന്നെ അത് സ്മോക്കിങ്ങിന്, സ്മോക്ക് ഈ സെൻസ് ഓഫ് സ്മെല്ല് കിട്ടാത്തതിൽ നമ്മുടെ ടേസ്റ്റിനെ അത് ബാധിക്കും. നമ്മൾ മണത്തിൽ കൂടെയാണ് കുറേയധികം ടേസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ പുക, ഈ പുക ഇത് ചവയ്ക്കുന്ന ടൊബാക്കോ ചൂ ചെയ്യുന്ന ആൾക്കാരുടെ ടേസ്റ്റ് ബഡ്സിനെയും ഇത് നല്ല രീതിയിൽ ബാധിക്കും. അതായത് ടേസ്റ്റ് ബഡ്സിന്റെ ഷേപ്പിനെയും വലുപ്പത്തിനെയും ഒക്കെ ഓൾട്ടർ ചെയ്യും, തിരുത്തും. അപ്പം അതുകൊണ്ട് നമുക്ക് ടേസ്റ്റ്, കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടാൻ അതൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ നാക്കിൽ ഒരുപാട് നേർവ് എൻഡിങ്സ് ഉണ്ട്. അപ്പൊ ഈ നേർവ് എൻഡിങ്സിനെയും ഈ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഈ ചവയ്ക്കുമ്പോൾ അതിനെയും ഇത് നശിപ്പിക്കും. അപ്പൊ ഈ കാരണങ്ങൾ തന്നെയല്ല, മുമ്പേ ഞാൻ പറഞ്ഞ പോലെ സലൈവേഷൻ കുറയും, ഇതെല്ലാം നമ്മുടെ ടേസ്റ്റിനെ ബാധിക്കുന്ന കാരണങ്ങളാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ട് നമുക്ക് കുറെ കഴിയുമ്പം, ഒരുപാട് മുമ്പോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഒരു തരത്തിലും ടേസ്റ്റ് അങ്ങോട്ട് കിട്ടാത്ത ഒരു, പിന്നെ നാക്കിൽ ഭയങ്കര ബേണിംഗ് സെൻസേഷൻ ആയിരിക്കും, ഭയങ്കര എരിച്ചിലായിരിക്കും, ഇതെല്ലാം ഇതിനകത്ത് വരുന്ന പ്രശ്നങ്ങളാണ്.
1: ഓക്കെ ഡോക്ടർ, കുറച്ച് മുമ്പ് പറയണ്ടായി പെരിയോഡ് ഉണ്ട്. അപ്പോ ഈ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ മോണയ്ക്ക്, താടിയലിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും.
2: മോണയ്ക്ക്, മോണ രോഗത്തിന്റെ ഏറ്റവും വലിയൊരു കാരണം ഇത് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കരമായിട്ട് അണുബാധ കൂടും. അണുബാധ കൂടുമ്പോഴത്തേക്ക് ബ്ലീഡിംഗ് കംസ്, മോണയിൽ നിന്ന് രക്തം വരുന്നതും മോണ വീക്കം, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഈ ഇത് ചവയ്ക്കുന്നത് കൊണ്ടുണ്ടാവും. ബേസിക്കലി അതിനകത്ത് അണുബാധ, ബാക്ടീരിയൽ ഗ്രോത്ത് കൂടുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് മോണയ്ക്ക് വരുന്നത്.
1: എനിക്ക് തോന്നുന്നു ഈ മോണയിലേക്കൊക്കെ കുറച്ചധികം ആയി കഴിയുമ്പോഴായിരിക്കും മോണയിൽ നിന്ന് ഇതുപോലെ ബ്ലഡ് ഒക്കെ.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രക്തയോട്ടം കുറയും, അപ്പോഴത്തേക്ക് മോണയ്ക്ക് പഫിനെസ് വരും, പിന്നെ മോണ ഭയങ്കര ഇൻഫെക്റ്റഡ് ആവും, ഒരു ഇൻഫ്ലമേഷൻ കാണും. അപ്പൊ പിന്നെ അതേ തുടർന്ന് മോണരോഗം അങ്ങ് കൂടും. അതാ ഞാൻ പറഞ്ഞ, പല്ലിനെ പിടിച്ചു നിർത്താൻ പോലും ശക്തിയില്ലാത്ത രീതിയിൽ മോണയെ ഇത് ബാധിക്കും.

0: 91.2 ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നമ്മളോടൊപ്പം സംസാരിക്കാനെത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കരുനാഗപ്പള്ളി ബ്രാഞ്ച് മെമ്പറായ ഡോക്ടർ ശ്രീജ ചന്ദ്രനാണ്.
1: അതുപോലെ തന്നെ ഈ പുകയില ഉപയോഗിക്കുന്നവർക്ക് വായിൽ ചെറിയ വ്രണങ്ങൾ, ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ആളുകൾ ഭയപ്പെടാറുണ്ട് ഇത് ഓറൽ ക്യാൻസർ ആണോ. ശരിക്കും ഓറൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
2: ഓറൽ ക്യാൻസറിന്റെ ആദ്യത്തെ ഈ നമ്മൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ വ്രണങ്ങൾ എന്ന് പറയുന്നത് നോൺ ഹീലിംഗ് അൾസർ, അതായത് കുറെ നാള് കൊണ്ട് ഉണങ്ങാത്ത അൾസറിനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. വയലെ ചെറിയ ചെറിയ മുറിവുകൾ ഈ പുകയില ചവയ്ക്കുന്ന ആൾക്കാർക്ക് ഉണങ്ങാൻ താമസം വരും. അവരുടെ ഇമ്മ്യൂണിറ്റി പൊതുവെ കുറഞ്ഞിരിക്കുമായിരിക്കും. അപ്പൊ ചെറിയ ചെറിയ മുറിവുകൾ പോലും ഉണങ്ങാൻ താമസം വരും. ഇതുകൂടാതെ ഉണങ്ങാത്ത മുറിവുകൾ, ഉണങ്ങാത്ത വ്രണങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കണം. അതൊക്കെ ഓറൽ ക്യാൻസർ ആവാനുള്ള ലക്ഷണങ്ങളാണ്. ഇതുകൂടാതെ വായില് ചുമന്നതും വെളുത്തതുമായ ചെറിയ ചെറിയ പാച്ചസ് വായില് കാണും. അതും അത് ലൂക്കോപ്ലീക്ക, എരിത്രോപ്ലീക്ക എന്നൊക്കെ പറഞ്ഞ പാച്ചസ് വരും. അത് ഈ പുകയില ചവയ്ക്കുന്നോണ്ടുണ്ടാവുന്ന പാച്ചസ് ആണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. പിന്നെ വേറെ ഒന്നുണ്ടെന്ന് പറയുന്നത് കുറെ നാള് പുകയില ചവയ്ക്കുന്ന ആൾക്കാർക്ക് മസിൽസ് പേശികൾ കട്ടിയാവും. അവർക്ക് വാ തുറക്കാൻ, ഓറൽ സബ് മ്യൂക്കോസ് ഫൈബ്രോസിസ് എന്നാ പറയുന്നത്, അത് വാ തുറക്കാൻ തന്നെ അവർക്ക് ബുദ്ധിമുട്ട് വരും. ഒരു പരിധി കഴിഞ്ഞ് അവർക്ക് വാ ഓപ്പൺ, ഈ മസിൽസിന്റെ എലാസ്റ്റിസിറ്റി ഒക്കെ കുറഞ്ഞ് പേശികൾ കട്ടിയാവുമ്പോൾ അവർക്ക് വാ തുറക്കാൻ പറ്റത്തില്ല. അതും ഒരു ലക്ഷണമാണ്. ഇതെല്ലാം ക്യാൻസർ സൊല്യൂഷൻസ് ആവാനുള്ള പ്രീ ക്യാൻസർ സൊല്യൂഷൻസ് എന്ന് പറയും ഇതിനൊക്കെ.
1: അതുപോലെ തന്നെ പുകയില വലിക്കുന്നവരുടെ പല്ലുകളുടെ നിറമുണ്ട്. നമ്മൾ ഈ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോകുമ്പോഴും പിന്നെ ചിലരെയൊക്കെ കാണുമോ, ഈ പുകയില ഉപയോഗിക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് കാണാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്, അവരുടെയൊക്കെ പല്ലുകളുടെ നിറം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അപ്പോ ഈ നിറം പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാൻ സാധിക്കുന്നതാണോ?
2: പാട ഒരു, അതായത് നമ്മുടെ ഈ ഞാൻ ഈ പറഞ്ഞ നെക്കോട്ടിനും താറിനും ഒക്കെയുള്ള സ്റ്റെയിൻസ് പല്ലിനെ വളരെയധികം കട്ടിയോടെ പിടിക്കുന്ന സ്റ്റെയിൻസ്. സാധാരണ ആൾക്കാരിൽ ചായയോ കോഫിയോ ഒക്കെ കുടിക്കുമ്പോഴുള്ള സ്റ്റെയിൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പാടൊന്നുമില്ല, നമ്മൾ ക്ലിനിക്കിൽ വന്നൊന്ന് ക്ലീനൊക്കെ ചെയ്യുമ്പോൾ അങ്ങ് പോകും. ഈ സ്റ്റെയിൻസ് ഭയങ്കര ആഴത്തിൽ നമ്മുടെ പല്ലിനകത്ത് ഒട്ടിപ്പിടിക്കുന്ന സ്റ്റെയിൻസ് ആ ഈ നിക്കോട്ടിന്റെയും താറിന്റെയൊക്കെ. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുമ്പോൾ അതിന്റെ പുറത്തോട്ട് പുറത്തോട്ട് പിന്നെ ഇത് ഒട്ടും. അത് ഭയങ്കര പാടാണ്. നമ്മളൊരു അത് കഴിഞ്ഞ് ഒരു പരുവം കഴിയുമ്പോൾ പിന്നെ പല്ലിന് സ്വാഭാവികമായിട്ട് ഒരു മഞ്ഞ നിറം തന്നെ വരും ഈ സ്റ്റെയിൻസ് കൊണ്ട്. അപ്പോൾ ആദ്യം ഈ മഞ്ഞ സ്റ്റെയിൻസ് പിന്നെ കറക്കും. അത് റിമൂവ് ചെയ്യാൻ ഇച്ചിരി പാട്, ബ്രഷിങ്ങൊന്നും പോകത്തില്ല, അല്ലാതെ തന്നെ പോകാൻ ഇച്ചിരി പാടാണ്. ഒരു പരിധി കഴിഞ്ഞാൽ നിക്കോട്ടിൻ സ്റ്റെയിൻസ് ഒക്കെ ഇച്ചിരി പാടാ പോവാൻ. പല്ലിനകത്ത് ചെറിയ ചെറിയ ക്രാക്സ് വീഴും. അതൊക്കെ പല്ലിനുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്.
0: ഓക്കെ ഡോക്ടർ, നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കരുനാഗപ്പള്ളി ബ്രാഞ്ച് മെമ്പറായ ഡോക്ടർ ശ്രീജ ചന്ദ്രനാണ്.

0: 91.2 നമ്മളോടൊപ്പം ഉള്ളത് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കരുനാഗപ്പള്ളി ബ്രാഞ്ച് മെമ്പറായ ഡോക്ടർ ശ്രീജ ചന്ദ്രനാണ്. നമ്മൾ സംസാരിക്കുന്നത് പുകയില വിരുദ്ധ ദിനത്തെ കുറിച്ചാണ്.
1: അപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് നമ്മൾ പറയുണ്ടായി ഓറൽ ക്യാൻസറിന്റെ കാര്യങ്ങൾ പറയുകയുണ്ടായി. ഓറൽ ക്യാൻസർ കൂടാതെ നമുക്ക് ചെറിയ ചെറിയ വ്രണങ്ങൾ പൊതുവെ ഉണ്ടാവാറുണ്ട്. ശരിക്കും ഈ സാധാരണ ഒരു വ്രണമാണോ അതോ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഈ ഓറൽ ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മുറിവുകളാണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം?
2: റെഗുലർ സ്ക്രീനിങ് വേണം. നമ്മളൊരു ഒരു ആളൊരു റെഗുലർ ഒരു സ്മോക്കറോ ഒരു ടൊബാക്കോ യൂസറോ ആണെങ്കിൽ പുള്ളിയുടെ മനസ്സിൽ ഈ ഒരു ബോധം വേണം, ഇതെല്ലാം വരാൻ ഉള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഒരു 6 മന്ത്സ് 6 മാസമെങ്കിലും കൂടിയിരിക്കുമ്പം അവര് ഒരു റെഗുലർ ഡെന്റൽ ചെക്കപ്പിന് പോയിരിക്കണം. കാര്യം ഈ വ്രണങ്ങളെന്ന് പറയുന്ന നമ്മൾ സാധാരണ രീതിയിൽ ചിലര് അതിനെ സീരിയസ് ആയിട്ട് അവർക്ക് കാണാൻ പറ്റത്തില്ല. അവർ വിചാരിക്കും ഉണങ്ങിപ്പോകുന്ന ഒരു വ്രണമായിരിക്കും. പക്ഷെ അങ്ങനത്തെ ചെറിയ വ്രണങ്ങൾ പോലും ഒരു ക്യാൻസറിന്റെ തുടക്കമാവാനുള്ള സാധ്യത വളരെ അധികമാണ്. സോ കൂടുതലും അവരിതെല്ലാം ഉപയോഗിക്കുന്നതുകൊണ്ട് അത് ക്യാൻസറായി മാറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അപ്പൊ ഒരു 6 മാസമെങ്കിലും കൂടിയിരിക്കുമ്പോൾ അവരൊരു ചെക്കപ്പിന് പോകുന്നത് വളരെ അത്യാവശ്യമാണ്.
1: അതുപോലെ തന്നെ ഡോക്ടർ, ഇന്നത്തെ യുവാക്കൾക്കിടയിൽ, അതായത് കാലങ്ങളായി എല്ലാവരും ബീഡി, സിഗരറ്റ് ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ കാലം മാറിയപ്പോൾ കുറച്ചും കൂടി മോഡേണായി ഈ സിഗരറ്റ് പോലെയുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതൊന്നും കുറച്ചും കൂടി യുവതലമുറയാണ് ഇത്
2: ഉപയോഗിക്കുന്നത്.
1: അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും
2: ഈ സിഗരറ്റിംഗ്.

0: ബേസിക്കലി ചെയ്യുന്നത് ഈ നിക്കോട്ടിനെ വേപ്പറൈസ് ചെയ്ത് അതിന്റെ ആ സ്മോക്കിനെ ഇൻഹേൽ ചെയ്യുക. ഇഫക്റ്റീവ്ലി ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അത് നല്ലതാണെന്ന് ഒരിക്കലും, അല്ലെങ്കിൽ അത് മറ്റേനെ കാട്ടി കുറച്ച് ഇഫക്റ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നതാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതും മറ്റേതിന്റെ അത്രയും തന്നെ. അതെ അതെ, തീർച്ചയായിട്ടും.
1: അതും ഈ പറയുന്നത് പോലെ മോണുകൾക്കും പ്രശ്നം
0: എല്ലാം ഈ പറഞ്ഞ നിക്കോട്ടിൻ കൊണ്ടുണ്ടാവുന്ന എല്ലാ ദോഷങ്ങളും ഈ വേപ്പിങ്ങിനകത്തും ഈ സിഗരറ്റ്സ് കൊണ്ടും ഉണ്ടാവുന്നുണ്ട്. അത് ഇച്ചിരി ഒരു മോഡേൺ ഫോം ആണെന്നേ ഉള്ള, അത്രേ ഉള്ളു, വേറെ എല്ലാ
1: പ്രത്യേകിച്ച്
0: സെയിം തന്നെ.
1: ഓക്കെ, അപ്പോ ഈ ഒരു ഇപ്പൊ ഒരു ഓറൽ ക്യാൻസർ അല്ലെങ്കിൽ ഒരാളിൽ ഒരു ഓറൽ ക്യാൻസർ ഡിറ്റക്ട് ചെയ്തു, അയാൾ നമ്മൾക്ക് ഏതൊക്കെ സ്റ്റേജിൽ വെച്ചിട്ടാണ് നമുക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുന്നത്?
0: ഇനീഷ്യൽ സ്റ്റേജസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആദ്യം തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുവാണെങ്കിൽ നമുക്കൊരു റേഡിയേഷൻ ഒക്കെ കൊണ്ട് തന്നെ ഇത്, അതായത് ഒരു സർജിക്കൽ ഫേസിലോട്ട് പോലും പോവാതെ മാറാവുന്ന രീതിയിലുള്ള സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യാം. പിന്നെ ഒരു പരിധിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് പാർട്ടാണ് അത് സർജിക്കലി റിമൂവ് ചെയ്യേണ്ടി വരും, താടിയല്ലാണെങ്കിൽ താടിയൽ ഹെമി എടുത്തു കളയേണ്ടി വരും, അങ്ങനെ പല സ്റ്റേജസ്, ഏത് സ്റ്റേജിലാണ് ഡിറ്റക്ട് ചെയ്യുന്നത് അത്രയും അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏർലി ഡിറ്റക്ഷൻ ആണ്, അതാ ഞാൻ പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആറ് മാസം കൂടി ഇരിക്കുമ്പോൾ ഒരു ചെക്കപ്പിന് പോകുന്നത് തന്നെയാണ്
1: ഏറ്റവും. എനിക്ക് തോന്നുന്നു അത് ഈ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർ മാത്രമല്ല, എല്ലാവരും പൊതുവെ ഒരു ഡെന്റൽ ചെക്കപ്പ് ആറ് മാസം കൂടി ഇരിക്കുമ്പോൾ ചെയ്യുന്നത് വളരെ നന്നായി. കാരണം ഈ പറഞ്ഞതുപോലെ ഓറൽ ക്യാൻസർ ഇപ്പോൾ പൊതുവിൽ പുകവലി അല്ലാതെ കണ്ടുവരുന്ന ഒരു പ്രശ്നം തന്നെയാണ്.

0: വേണ്ടി റേഡിയോ 91.2 നമ്മളോടൊപ്പം ഉള്ളത് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കരുനാഗപ്പള്ളി ബ്രാഞ്ച് മെമ്പറായ ഡോക്ടർ ശ്രീജ ചന്ദ്രനാണ്. നമ്മൾ സംസാരിക്കുന്നത് പുകയില വിരുദ്ധ ദിനത്തെ കുറിച്ചാണ്.
1: ഇനിയിപ്പോ പുകയില ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാം, അവരെ എങ്ങനെയൊക്കെ നമുക്ക് തിരികെ അതിൽ നിന്ന് കൊണ്ടുവരാൻ സാധിക്കും?
2: ഇത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. അഡിക്ഷൻ എന്ന് പറയുന്നത് അവരുടെ ബ്ലഡിൽ അത്രയും നിക്കോട്ടിനൊക്കെ ഉണ്ട്, അവർക്ക് പെട്ടെന്നൊരു ദിവസം കൊണ്ട് നിർത്താൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും അവരെ നമുക്ക് നല്ല രീതിയിൽ കൗൺസിൽ ചെയ്യാം. കൗൺസിലിംഗ് എത്ര എഫക്റ്റീവ് ആവുമെന്ന് എനിക്കറിഞ്ഞൂട. പക്ഷെ അവർക്കൊരു റീപ്ലേസ്മെന്റ് തെറപ്പി വേണം. നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറപ്പി എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു തെറപ്പി കൊടുത്ത് പിന്നെ ഇതിന് പകരമായിട്ടുള്ള ഗംസ് ഉണ്ട്, ലോസഞ്ചസ് ഉണ്ട്, അങ്ങനെ പല പ്രോഡക്ട്സ് ഉണ്ട്. ഇതിന് പകരമായിട്ട് നമുക്ക് മെല്ലെ കൊടുത്ത് ടേപ്പർ ചെയ്ത്, പക്ഷെ ഇതിനകത്ത് മെയിനായിട്ട് അവർക്ക് അതിനകത്തുള്ള ഒരു ബോധം വരണം. അവർക്ക് അത് നിർത്തണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ശ്രമിച്ചാൽ, ബാക്കിയുള്ളവരുടെ സപ്പോർട്ടൂടെ കിട്ടിയാൽ അവർക്ക് നിർത്താൻ പറ്റും.
1: തീർച്ചയായിട്ടും. നമ്മളോടൊപ്പം പുകയില വിരുദ്ധ ദിനത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, മോണരോഗങ്ങളെ കുറിച്ചും ഓറൽ ഹെൽത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡെന്റൽ ഡോക്ടറായ ശ്രീജ ചന്ദ്രനാണ്. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കരുനാഗപ്പള്ളി ബ്രാഞ്ച് മെമ്പറാണ്. അപ്പോ ഇനിയും തീർച്ചയായിട്ടും ധാരാളം ഇൻഫർമേഷൻ ഇതുപോലെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
2: താങ്ക് യു. എനിക്ക് എല്ലാവരോടും ഒരൊറ്റ അഡ്വൈസേ ഉള്ള, ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് പുകവലി ചവയ്ക്കുന്നത് എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ 100 വട്ടം നമ്മളെ കുറിച്ച് മാത്രമല്ല നമ്മുടെ ഫാമിലിയെ കുറിച്ചും നമ്മുടെ മക്കളെ കുറിച്ചും ഒക്കെ ചിന്തിക്കണം. ഒരിക്കൽ നമ്മളിത് തുടങ്ങിയാൽ അതൊരു അഡിക്ഷനാണ്. പിന്നെ നമ്മൾ വിചാരിക്കും ഒരു പ്രാവശ്യം അത് കഴിഞ്ഞ് നമുക്ക് നിർത്താം, അത് നമുക്ക് ആ രീതിയിൽ നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഒരു 10 വട്ടം നമ്മളെ കുറിച്ച് മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ കുറിച്ച് ചിന്തിച്ചിട്ടേ ആ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എടുക്കാവുള്ളൂ. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു ഡോക്ടർ. നമ്മളോടൊപ്പം ഇതുവരെ പുകയില വിരുദ്ധ ദിനത്തെക്കുറിച്ചും പുകയിലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കരുനാഗപ്പള്ളി ബ്രാഞ്ച് മെമ്പറായ ഡോക്ടർ ശ്രീജ ചന്ദ്രനാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
2: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.

0: നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഐശ്വര്യയാണ്. അംഗനവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും കുട്ടികൾക്കായി ശിശുവികസന വകുപ്പ് തയ്യാറാക്കിയ കുഞ്ഞൂസ് കാർഡ് വിതരണവും 30 രാവിലെ 10:30 തൊഴിൽ, വനിതാ, ശിശുവികസന, ക്ഷീരവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ സി കേശവൻ സ്മാരക ടൗൺ ഹാളിൽ നിർവഹിക്കും. പുതിയ അധ്യയന വർഷത്തോടനുബന്ധിച്ച് ജില്ലയിലെ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ വിലയിരുത്തി ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് മഴക്കാലത്തിന് അനുയോജ്യമാകും വിധം സ്കൂൾ കെട്ടിടങ്ങളിലെ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ നിർദ്ദേശിച്ചു. ഇതര ക്രമീകരണങ്ങളും പരിശോധിച്ചു. കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണം. സാംക്രമിക രോഗങ്ങൾ പടരാതിരിക്കാൻ പരിസര ശുചിത്വം ഉറപ്പാക്കണം. ചുമതലയുള്ള വകുപ്പുകൾ കൃത്യതയോടുള്ള പരിശോധനകൾ നടത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകളുടെ വിതരണം വേഗത്തിലാക്കുവാനും നിർദ്ദേശിച്ചു. മഴക്കാല രോഗപ്രതിരോധം ലക്ഷ്യമാക്കി ജില്ലയിലെ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ശുചിത്വവും രോഗ്യ സൗഹൃദ അന്തരീക്ഷവും ഉറപ്പാക്കുന്നതിനായി 30 തുടക്കം ജനകീയ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. എല്ലാ സർക്കാർ ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലുമായി മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. ആശുപത്രി പരിസരങ്ങളിലെ മാലിന്യ നീക്കം, വെള്ളക്കെട്ട് ഒഴിവാക്കൽ, കൊതുക് വളരാതിരിക്കാനുള്ള ഇടങ്ങളിൽ ശുചീകരണം, വാർഡുകളും പൊതുപ്രദേശങ്ങളും അണുവിമുക്തമാക്കൽ തുടങ്ങിയവ നടപ്പാക്കും. മത്സ്യത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘങ്ങളിലും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ളവരുമായ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികളിൽ 2026 മാർച്ച് ഏപ്രിൽ നടന്ന SSLC +2 VHSC CBSE പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ A1 നേടിയവർക്ക് മത്സ്യഫെഡ് വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷിക്കാം. അപേക്ഷയോടൊപ്പം സാക്ഷ്യപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ്, മത്സ്യത്തൊഴിലാളി സംഘത്തിൽ അംഗത്വം തെളിയിക്കുന്ന സാക്ഷ്യപത്രം, പാസ്ബുക്ക് പകർപ്പ് എന്നിവ പ്രോജക്ട് ഓഫീസറുടെ ശുപാർശയോടൊപ്പം June 1 മത്സ്യഫെഡ് എല്ലാ ജില്ലാ ഓഫീസിലും ലഭ്യമാക്കണം. വിശദ വിവരങ്ങൾക്കായി 9526041229 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.
1: കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.

0: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
1: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
0: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
2: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് വിറച്ചി എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഗോവ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പനാജിയിലെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. നഗരത്തിൽ നാളെ ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. സമ്പൂർണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ നാളെ കലാശപ്പോരാട്ടം. കിരീടത്തിനായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഗോവ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ജനങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശംസകൾ നേർന്നു. ഗോവയുടെ സാംസ്കാരിക പൈതൃകത്തെയും ആതിഥ്യമര്യാദയെയും രാഷ്ട്രപതി പ്രശംസിച്ചു. ഗോവയുടെ ഊർജ്ജസ്വലമായ സംസ്കാരം, സമ്പന്നമായ പൈതൃകം, പ്രകൃതിഭംഗി, ജനങ്ങളുടെ സ്നേഹമനോഭാവം എന്നിവയെ പ്രധാനമന്ത്രി തന്റെ സമൂഹമാധ്യമക്കുറിപ്പിൽ അഭിനന്ദിച്ചു. പനാജിയിൽ നടന്ന ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പങ്കെടുത്തു. ചടങ്ങിൽ പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിരാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോട്ടയത്ത് എത്തും. ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷിക ആഘോഷ പരിപാടികൾ മാമൻ മാപ്പിള ഹാളിൽ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 1 മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂരിൽ രാജ്യസഭാംഗം C സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 134th പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും സർക്കാർ സംരക്ഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ശുചീകരണ തൊഴിലാളികളും ഈ പദ്ധതിയുടെ ജീവനാഡിയാണെന്നും മന്ത്രി പറഞ്ഞു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പൂർണ്ണമായും അണുവിമുക്തമാക്കി പരിസരം ശുചിയായി സൂക്ഷിക്കുന്നതാണ് പദ്ധതി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാ വിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാ വിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. അതേസമയം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം സർക്കാർ കൂടുതൽ ഗൌരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആഭ്യന്തര വകുപ്പുമായി ആലോചിച്ച് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പ്രഥമ ഉത്തരവാദിത്തം വനം വകുപ്പിനാണെന്ന് മന്ത്രി ഷിബു ബേബിജോൺ. കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫെൻസിംഗ് മറികടന്നാണ് ആതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. അതിൽ ജീവഹാനി സംഭവിച്ച പുല്ലേർക്കാട്ട് മോഹനന്റെ കുടുംബത്തിന് സർക്കാർ ധനസഹായം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വന്യമൃഗ ആക്രമണത്തിന് പരിഹാരം കാണാൻ തിങ്കളാഴ്ച ചാലക്കുടിയിൽ ഉന്നതതല യോഗം ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
5: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. കോഴിക്കോട് ആകാശവാണി ദൂരദർശൻ നിലയങ്ങളുടെ പ്രോഗ്രാം മേധാവി KV ശരത്ചന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിച്ചു. റേഡിയോ നാടകങ്ങളിലൂടെ ശ്രദ്ധേയനായ ശരത്ചന്ദ്രൻ ഇന്ത്യൻ സിനിമയുടെ സംഗീത ചരിത്രം അടയാളപ്പെടുത്തിയ ഗാനലോകവീഥികളിൽ എന്ന പരിപാടിയുടെ രചയിതാവുമാണ്. ദേശീയ പുരസ്കാരങ്ങൾക്ക് പുറമെ സംസ്ഥാന സർക്കാരിന്റെ മാധ്യമ പുരസ്കാരം, VT കുമാരൻ അവാർഡ്, ഇടശ്ശേരി അവാർഡ് എന്നിവയും ശരത്ചന്ദ്രന് ലഭിച്ചിട്ടുണ്ട്. മേരാ യുവഭാരത് സംസ്ഥാന ഡയറക്ടർ എം അനിൽകുമാർ ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കും. കോട്ടയത്ത് നെഹ്റു യുവകേന്ദ്രയുടെ ജില്ലാ യൂത്ത് കോർഡിനേറ്റർ ആയി 1992 നിയമിതനായ അദ്ദേഹം വിവിധ ജില്ലകളിലും മാഹി, പുതുച്ചേരി എന്നിവിടങ്ങളിലും മേരാ യുവഭാരത് ജില്ലാ മേധാവിയായി സേവനം അനുഷ്ഠിച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് ഇടിമിന്നലോടു കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം പ്രസ് ക്ലബിന് മുന്നിൽ മരം കടപുഴകി വീണ് കാന്റീനും വാഹനങ്ങൾക്കും നാശനഷ്ടം. ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TU കുരുവിള അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. 2006 2011 അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിൽ എത്തി. TU കുരുവിളയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അനുശോചനം രേഖപ്പെടുത്തി. മുൻ MPയും മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗവുമായ KP ധനപാലൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. 2009 ചാലക്കുടിയിൽ നിന്ന് ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സംസ്കാരം വൈകുന്നേരം പറവൂരിൽ നടക്കും. KP ധനപാലന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചനം രേഖപ്പെടുത്തി. 2026 IPL ക്രിക്കറ്റ് ഫൈനൽ നാളെ. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 നടക്കുന്ന കളിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വിശദാംശങ്ങളിലേക്ക്.
6: ഇന്നലെ നടന്ന രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസിനെ 7 wicketsന് തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് കലാശപ്പൂരിന് യോഗ്യത നേടിയത്. കൌമാരതാരം വൈഭവ് സൂര്യവംശിയുടെ റെക്കോർഡ് ബാറ്റിംഗ് മികവിൽ രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ 215 runsന്റെ വിജയലക്ഷ്യം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെ പിൻബലത്തിൽ 18.3 ഓവറിൽ 3 wicket നഷ്ടത്തിൽ ഗുജറാത്ത് അനായാസം മറികടന്നു. 53 പന്തുകൾ നേരിട്ട ഗിൽ 3 6 15 4 104 runs സ്വന്തമാക്കി. ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയാണ് ബംഗളൂരു ഫൈനലിലെത്തിയത്. 5th season കളിക്കുന്ന ഗുജറാത്തിന്റെ 3rd finalാണിത്. 2022 ഗുജറാത്ത് കിരീടം ചൂടിയിരുന്നു. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ തുടർച്ചയായ 2nd finalാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
5: സംസ്ഥാനത്തെ ചലച്ചിത്ര മേഖലയിലെ മുഴുവൻ സംഘടനകളുടെയും യോഗം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് നടക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിലാണ് യോഗം. AMMA സംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്വകാര്യ സംഘടനയ്ക്കുള്ളിലെ വിഷയങ്ങളാണെന്നും നിലവിൽ സർക്കാരിന് ഇടപെടുന്നതിന് പരിമിതിയുണ്ടെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിങ്കളാഴ്ച തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദാണ് ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം രചിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്ന് 1,15,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില. അടുത്ത മാസം 9 കാലാവധി തീരുന്ന സബ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 43 പേർക്ക് നിയമനം ലഭ്യമാക്കാൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ക്ഷമിക്കണം, ആഭ്യന്തരവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി മന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗാർത്ഥികൾ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ച സിദ്ധരാമയ്യ പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വിളിച്ചു. പുതിയ മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ വരുമെന്നാണ് സൂചനകൾ. പാർട്ടിയുടെ 136 എംഎൽഎമാരോടും യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എൽ പി ജി സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള എൽ പി ജി കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ക്രൂഡ് ഓയിൽ സംഭരണശേഷി വർദ്ധിപ്പിക്കുവാനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. ഓൺലൈൻ ട്രേഡിംഗിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് കൊല്ലം പുത്തൂർ സ്വദേശിയുടെ 1,83,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതിയെ ഹിമാചൽ പ്രദേശിൽ നിന്ന് പിടികൂടി. ബാബാനഗർ സ്വദേശി സൂര്യകാന്തിനെയാണ് കൊല്ലം റൂറൽ സൈബർ ക്രൈം ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗോവ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പനാജിയിലെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. നഗരത്തിൽ നാളെ ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിൽ നാളെ കലാശപ്പോരാട്ടം. കിരീടത്തിനായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് ബിഹാറിലെത്തി. ഹജ്ജ് ഏകോപന മികവിനുള്ള സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 അവാർഡുകൾ നേടി ഇന്ത്യൻ ഹജ്ജ് മിഷൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരും. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. IPL ക്രിക്കറ്റിൽ നാളെ ഫൈനൽ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഗോവ സന്ദർശനം തുടരുന്നു. പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ആഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിറാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നിർവഹിച്ചു. തുടർന്ന് ഗോവയിലെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി

0: സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ഉപരാഷ്ട്രപതി കണ്ണൂരും സന്ദർശിക്കും. 5 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ഹ്ലൈങ് ബിഹാറിലെ ഗയയിലെത്തി. ചരിത്രപ്രസിദ്ധമായ സുജാത ക്ഷേത്രത്തിലും മഹാബോധി ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തി. ഗയയിലെ ബുദ്ധമന്ദിരങ്ങളും അദ്ദേഹം സന്ദർശിക്കും. വൈകുന്നേരം ന്യൂഡൽഹിയിലെത്തുന്ന മ്യാൻമർ പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. മ്യാൻമർ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ നാളെ അദ്ദേഹം പങ്കെടുക്കും. തിങ്കളാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മ്യാൻമർ പ്രസിഡന്റിന്റെ കൂടിക്കാഴ്ച. മാതൃ ശിശു ആരോഗ്യം, പോഷകാഹാരം, സാമ്പത്തിക സുരക്ഷ എന്നിവയിൽ രാജ്യം കൈവരിച്ച പുരോഗതി പ്രതിഫലിപ്പിക്കുന്ന ദേശീയ കുടുംബാരോഗ്യ സർവേ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തിറക്കി. 2023-24 കാലയളവിൽ 715 ജില്ലകളിലായി 6.79 ലക്ഷം കുടുംബങ്ങളെ ഉൾപ്പെടുത്തി നടത്തിയ സർവേ റിപ്പോർട്ടാണ് പുറത്തിറക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രസവങ്ങൾ 2019-2021 കാലയളവിൽ 88.6% നിന്ന് 2023-24 90.6% ഉയർന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. ഗർഭിണികളിൽ 95.9% പേർക്കും പ്രസവപൂർവ്വ പരിചരണം ലഭിച്ചു. 12 മുതൽ 23 മാസം വരെ പ്രായമുള്ള കുട്ടികളിലെ വാക്സിനേഷൻ നിരക്ക് 96%ലധികമായി ഉയർന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മിഷൻ പരിവാർ വികാസ് ഉൾപ്പെടെയുള്ള ദേശീയ കുടുംബാസൂത്രണ പദ്ധതികളുടെ കാര്യക്ഷമമായ നടത്തിപ്പാണ് നേട്ടങ്ങൾക്ക് കാരണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഡിജിറ്റൽ മേഖലയിലെ സ്ത്രീകളുടെ പങ്കാളിത്തത്തിലും സാമ്പത്തിക ശാക്തീകരണത്തിലും തുടർച്ചയായ പുരോഗതി കൈവരിച്ചതായും സർവേ രേഖപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 134-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 ലബായത്ത് അവാർഡുകൾ ഇന്ത്യൻ ഹജ്ജ് മിഷന് ലഭിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ആദ്യമായാണ് രാജ്യത്തിന് ഈ അംഗീകാരം ലഭിക്കുന്നത്. ഹജ്ജ് ഏകോപനത്തിലും ആശയവിനിമയത്തിനുമുള്ള മികവിനാണ് അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ LPG സംഭരണ ശേഷി വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള LPG കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ക്രൂഡ് ഓയിൽ സംഭരണ ശേഷി വർദ്ധിപ്പിക്കാനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. ഒഡീഷയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇന്നു മുതൽ ആരംഭിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ 1 മാസം നീളുന്ന നടപടിക്രമങ്ങൾ ജൂൺ 28 വരെ തുടരും. സംസ്ഥാനത്തുടനീളമുള്ള 3,33,00,000 വോട്ടർമാരെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ കർണാടകയിൽ കാവൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കോൺഗ്രസ് MLA മാരുടെ പ്രത്യേക യോഗം വിളിച്ചു. KPCC അധ്യക്ഷൻ DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്നാണ് സൂചനകൾ. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് യോഗം. 136 കോൺഗ്രസ് MLA മാർക്കും യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗവർണർ തവർചന്ദ് ഗെലോട്ട് ശ്രീ സിദ്ധരാമയ്യയുടെ രാജി സ്വീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ആരംഭിച്ചു. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി പരിസരങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുക, കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുക, മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് യജ്ഞത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ജമ്മുകശ്മീരിലെ അന്താരാഷ്ട്ര അതിർത്തിയുടെ 15 കിലോമീറ്റർ പരിധിയിലുള്ള അനധികൃത നിർമ്മാണങ്ങളും പ്രവർത്തനങ്ങളും തടയാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് പ്രദേശവാസികൾ. അർണിയ, ആറസ്പുര, സുചേത്ഗഡ് എന്നിവയുൾപ്പെടെയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ ആളുകൾ നടപടിക്ക് പിന്തുണ അറിയിച്ചു. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ സൈനിക സേവനത്തിൽ നിന്ന് ഔദ്യോഗികമായി ഇന്ന് വിരമിച്ചു. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിലെത്തിയ അദ്ദേഹം ഔപചാരികമായ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷമാണ് വിരമിച്ചത്. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷം 3 സേനകളുടെയും ഗാർഡ് ഓഫ് ഓണറോടെ വിരമിക്കുന്നത് ഏറെ അഭിമാനകരമാണെന്ന് ശ്രീ ചൌഹാൻ പറഞ്ഞു.
3: It's a matter of great honor for me to suffer and wait with the tri-services guard of honor. I thank the 3 services and headquarter IDS for it. With the conclusion of the guard of honor, I bid farewell to my colleagues in uniform, comrades in arms forever. I laid the wreath at the war memorial for the last time in uniform. as a humble tribute to those who laid down their lives in the line of duty.

കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടു കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് രാത്രി 7 മണിക്ക് ബ്രിസ്റ്റോളിൽ നടക്കും. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാക്കാം. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. ഇന്നലെ നടന്ന 2 ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിൽ കടന്നത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. അതേസമയം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം സർക്കാർ കൂടുതൽ ഗൌരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആഭ്യന്തരവകുപ്പുമായി ആലോചിച്ച് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വർണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്ന് 115,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില. ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് CBSE. ഉത്തരക്കടലാസുകളുടെ പരിശോധനയും പുനർമൂല്യനിർണയവും സുതാര്യവും തടസ്സരഹിതവുമായി നടത്തുമെന്നും CBSE അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് CBSE ടെലി കൌൺസിലിംഗ് സേവനങ്ങൾ 1800 11 8004 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും റിസൾട്ട് CBSE2026@cbse.in എന്ന ഇമെയിൽ വിലാസത്തിലും ലഭിക്കും. സിംഗപ്പൂരിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് ഷാങ്രി ലാ ഡയലോഗിനിടെ നെതർലാൻഡ്സ് പ്രതിരോധ മന്ത്രിയുമായി പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുക, സൈനിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, പ്രതിരോധ വ്യാവസായിക സഹകരണത്തിനുള്ള സാധ്യതകൾ തേടുക തുടങ്ങിയവ ചർച്ച ചെയ്തു. അമേരിക്കയിലുള്ള ഏകദേശം 11,000 ലബനീസ് പൌരന്മാരുടെ നാടുകടത്തൽ നടപടി നീട്ടിവച്ച് ട്രംപ് ഭരണകൂടം. ലബനനിൽ നിന്നുള്ളവർക്ക് 6 മാസത്തേക്ക് കൂടി അമേരിക്കയിൽ താമസിക്കാനും ജോലി ചെയ്യാനും അനുമതി നൽകി. തെക്കൻ ലബനനിൽ ഇസ്രായേൽ സേനയും സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിൽ ഏറ്റുമുട്ടലുകൾ തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി. ഇറാനുമായി കരാറിലെത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്. ഇറാനുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും ഏഷ്യ പസഫിക് മേഖലയുമായുള്ള ബന്ധം ശക്തമായി നിലനിൽക്കുന്നുണ്ടെന്നും സിംഗപ്പൂരിൽ നടക്കുന്ന ഷാങ്രി ലാ ഡയലോഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് ബിഹാറിലെത്തി. ഹജ്ജ് ഏകോപന മികവിനുള്ള സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 അവാർഡുകൾ നേടി ഇന്ത്യൻ ഹജ്ജ് മിഷൻ. കേരളത്തിൽ ഇടിമിന്നലോടു കൂടിയ ശക്തമായ മഴ തുടരും. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. IPL ക്രിക്കറ്റിൽ നാളെ ഫൈനൽ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ചേട്ടാ, നമ്മുടെ മുല്ലയ്യത്തെ പണിക്കർ അദ്ദേഹത്തിന് അസുഖമായിട്ട് കിടപ്പാന്നോ?
1: അയ്യോ, ഞാൻ അറിഞ്ഞില്ല. എന്തു അസുഖം?
0: മേപ്പടി ഞാൻ ഇങ്ങോട്ടെങ്ങും കാണാത്തത് കൊണ്ട് ചോദിച്ചതാ.
1: ഓ, വിഷമിച്ചു പോയല്ലോ. പുള്ളിക്കാരനെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ചർച്ച നടന്നതിന് ശേഷം വീട്ടിൽ തന്നെ താനി ചങ്ങിരിപ്പ.
0: അതെന്താ?
1: അതെന്താന്ന് തനിക്ക് ഇവിടെ കിട്ടിയില്ലയോ? എത്രയോ വർഷം പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്ന ആളാ അങ്ങേര്. ഇത്തവണയും പഞ്ചായത്ത് ഇലക്ഷന് മത്സരിക്കണമെന്ന് ഒരാഗ്രഹം പറഞ്ഞു.
0: അത് കൊള്ളാം. കണ്ണിന് കാഴ്ചയേ ഇല്ല, നടക്കാനും വയ്യ. വർത്താനം പറയുന്നതും വിറച്ചോണ്ടാ. എന്നിട്ടും ഇനിയും മെമ്പറാകണമെന്നോ?
1: പാർട്ടി കമ്മിറ്റി കൂടിയപ്പോഴ് ഭൂരിപക്ഷം പേരും പുള്ളിക്കെതിരായിട്ടാ സംസാരിച്ചതേ. അതോടെ ആളിപ്പം ഒന്നിനും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുക.
0: എത്രയോ ചെറുപ്പക്കാര് പിള്ളേര് മുദ്രാവാക്യം വിളിക്കാനും പിക്കറ്റിംഗ് നടത്താനും ഒക്കെ പാർട്ടിക്ക് വേണ്ടി നടക്കുന്നു. അവരൊക്കെ കേറി വരട്ടെ എന്ന് ചിന്തിക്കാത്ത എന്താ?
1: ഒരിക്കൽ കസേരയുടെ രൂപ പറ്റിയവരെ പിന്നെയും പിന്നെയും നിൽക്കണമെന്ന് ആഗ്രഹിക്കും.
0: ഒരു പ്രാവശ്യം നിന്ന് തോറ്റവരെയും ഒരു പ്രാവശ്യം നിന്ന് ജയിച്ചവരെയും പിന്നെ നിർത്തരുത്.
1: ആടൊന്നും നടക്കുന്ന കാര്യമല്ല.
0: ഒരു പ്രാവശ്യം കൈമുട്ടിലെ ഭാർഗവൻ ഇലക്ഷനിൽ നിന്ന് തോറ്റു. സ്വന്തം പാർട്ടിക്കാര് തന്നെ ആ തോൽപ്പിച്ചതെന്ന് വിശ്വസിച്ച് പാർട്ടിയിൽ നിന്ന് അങ്ങ് വിട്ടു.
1: എന്നിട്ട് ചേർന്ന പാർട്ടിക്കാരെ സ്ഥാനാർത്ഥി ആക്കാത്തത് കൊണ്ട് ആ പാർട്ടിയിൽ നിന്നും അങ്ങ് വിട്ടു.
0: ഇപ്പൊ ഏതിലാ?
1: ഇപ്പൊ നാടൻ കോഴിയുടെ കച്ചവടം തുടങ്ങിയെന്നാ കേൾക്കുന്നേ.
0: അതാ നല്ലത്. പൊതുജനങ്ങളെ സേവിക്കാതെ കോഴികളെ സേവിക്കട്ടെ.
2: അമ്മാവ, അമ്മാവൻ ആർക്കെങ്കിലും എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്തായിരുന്നോ?
1: എന്താ ശിവ
2: കൊടുത്തായിരുന്നോ?
0: അല്ലേ, ഞങ്ങൾ ആർക്കൊക്കെ സംഭാവന കൊടുക്കുന്നു നീ അന്വേഷിക്കുന്ന എന്തിനാ? ഇയാൾ ആരാ? വരുമാനം പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥനോ?
1: ഇയാളെ കാര്യം എന്താന്ന് വെച്ചാ അങ്ങ് പറ.
2: ഞാൻ ഒരാൾക്ക് 300 രൂപ കൊടുത്തായിരുന്നു.
0: അതാർക്കാന്ന് ഞാൻ പറയാം. ആഞ്ഞിലിത്തറയ കൃഷ്ണൻകുട്ടിക്ക്. എന്താ ശരിയല്ലയോ?
2: ശരിയാ. ഞാൻ മാത്രമല്ല, ഈ നാട്ടിലെ പലരും കൊടുത്തു.
1: അവൻ ആ കാശ് കൊണ്ടൊരു പെട്ടിക്കട തുടങ്ങി. മുറുക്കാനും നാരങ്ങാളത്തിന്റെ ഒക്കെ കച്ചവടം നടക്കുന്നുണ്ട്.
2: കൃഷ്ണൻകുട്ടിക്ക് കാശ് കൊടുത്തോന്ന് അറിയാനാ ഞാൻ ചോദിച്ചത്.
0: അയ്യോ, അത് നേരെ അങ്ങ് ചോദിച്ചാ പോരായോ?
2: എന്നാ നേരെ ഞാൻ അങ്ങ് പറയാം. കൃഷ്ണൻകുട്ടിയെ എക്സൈസുകാർ പിടിച്ചോണ്ട് പോയി.
0: അയ്യോ, എന്തിനു?
2: ഒരുവിധം ഭംഗിയായിട്ട് കച്ചവടം നടന്നുകൊണ്ടിരുന്നത് അമ്മാവാ. രാത്രി 8 മണി കഴിയുമ്പോ അവന്റെ കടയിൽ മദ്യ കച്ചവടം നടത്തും.
1: ഇവനോട് ഇത് ആര് പറഞ്ഞു കൊടുത്തതാ?
2: ആരും പറഞ്ഞു കൊടുക്കുന്നതല്ല. ആദ്യം പലരും സാധനം മേടിച്ചോണ്ട് വരും. സോഡയും ഗ്ലാസും അവൻ കൊടുക്കും. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അവൻ അതിന്റെ കച്ചവടം തുടങ്ങി.
0: ജീവിക്കാൻ മറ്റൊരു മാർഗമില്ലാത്തവനും രോഗിയും ആയതുകൊണ്ടാ നാട്ടുകാരെല്ലാം അവനെ സഹായിച്ചതും കട തുടങ്ങിയതും.
2: പഴയ പെട്ടിക്കട സാധാരണ ഒരു പൈസ പോലും മേടിക്കാതെ കട കൊടുത്തത്.
1: അത് ഞാൻ അറിഞ്ഞു.
2: ആരാണ്ട് ന്യൂസ് കൊടുത്ത എക്സൈസുകാർ വന്നതെന്ന് പറഞ്ഞത്.
0: ന്യൂസ് കൊടുത്തവരെ കുറ്റപ്പെടുത്തുന്ന എന്തിനാ?
2: മദ്യക്കച്ചവടം ഇല്ലാതെ തന്നെ അവിടെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു മാവി. തൊഴിലാളികളെ ഒരുപാട് പേര് അവിടെ നിന്ന് സാധനം മേടിച്ചോണ്ടിരുന്നു.
1: ആ കടയുടെ തൊട്ടടുത്ത് ചാക്കട നടത്തുന്ന അലിയാരാശാന്റെ കടയില് സിഗരറ്റ് കച്ചവടം ഉണ്ടായിരുന്നു. ഇവൻ ഈ മുറുക്കാങ്കട തുടങ്ങിയപ്പോ ആശാൻ സിഗരറ്റ് കച്ചവടം അങ്ങ് നിർത്തി. 10 പൈസ എവന് കിട്ടിട്ടെങ്കിൽ കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചു.
0: ആരും ഇല്ലാത്തവനാണെന്നും രോഗിയാണെന്നുള്ള പരിഗണന പലരും കൊടുത്തു.
2: അമ്മാവി അവൻ നോക്കിയപ്പോ മുറുക്കാനും നാരങ്ങാവെള്ളവും കച്ചവടം ചെയ്യുന്നതിനേക്കാൾ ലാഭം കിട്ടും സർക്കാരിന്റെ ടോണിക്ക് ഒഴിച്ചു കൊടുത്താൽ.
1: അങ്ങനെ വിചാരിച്ചത് കൊണ്ട് ആ കുടുക്കി ചെന്ന് വീണത്.
2: മെമ്പർ വിവരം പറഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ട്.
0: അവൻ എന്തിനാ ഇത്രയും ആർത്തി കാണിച്ച് കാശുണ്ടാക്കാൻ നോക്കിയത്?
1: ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
0: അതെ, ആപത്ത സമയത്ത് ഓരോരോ ദുഷിച്ച ചിന്തകൾ തനിയേ തലച്ചോറിൽ ഉദിക്കും. വിനാശകാലേ വിപരീത ബുദ്ധി.

0: ചുമ്മാ മിണ്ടാം.
1: ഹായ് ഹലോ, എന്റെ റേഡിയോ 91.2 ചുമ്മാമിണ്ടാവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് കേട്ടോ ഉള്ളത്. നമ്മളെല്ലാവരും പാടിയിട്ടുള്ള ഒരു പാട്ടിന്റെ ആളാണ് നമ്മളോടൊപ്പം ഉള്ളത്. നന്ദഗോവിന്ദം ഭജൻസ് പാടി ഹിറ്റാക്കിയ ദാരികന്റെ ശിരസ് ഗോവിന്ദം, ഈ ഒരു പാട്ട് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിനെ കാണെത്തിയത്. അപ്പൊ ആ പാട്ടിന്റെ വരികൾ എഴുതിയ ബാബുനാരായണൻ ചേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ചേട്ടാ നമസ്കാരം,
2: സ്വാഗതം.
1: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
2: നല്ല വിശേഷങ്ങൾ.
1: അപ്പൊ ഈ ഒരു പാട്ട് എല്ലാവരും പാടാൻ അറിയാത്ത ഞാൻ പോലും പാടി, എനിക്ക് ഒരുപാട് ഇഷ്ടമായതാണ്, മലയാളികളുടെ ഹൃദയത്തിലേക്ക് എത്തിയതാണ്. ശരിക്കും ഈ ഒരു പാട്ട് നന്ദഗോവിന്ദ ഭജൻസ് ആണ് ജനങ്ങളിലേക്ക് അല്ലെ കുറച്ചുകൂടി അറിയപ്പെടാൻ കാരണമായത്. എങ്ങനെയാണ് ആ ഒരു പാട്ട് അവരിലേക്ക് എത്തിയത്? അത് ചേട്ടനറിയോ?
2: അവരിലേക്ക് എത്തി എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. എന്തായാലും ഒരു 20 വർഷത്തിന് മുമ്പുള്ള 20 വയസ്സുണ്ട്
1: ഈ
2: പാട്ടിന്. 2006 എഴുതിയിരിക്കുന്നു പാട്ട്. അതന്നെ ഞാൻ ഈ വള്ളികുന്നു എന്ന് പറയുന്ന അമ്പലം, വള്ളികുന്ന് പടയണിവട്ടം, അവിടെ ജോലി ചെയ്ത സമയമാണ്. ആ അപ്പം അവിടെ ജോലി ഏറ്റത് ശുനാട് ഹരികുമാർ എന്ന് പറയുന്നത് അദ്ദേഹമാണ് ഈ പാട്ട് ആദ്യമായിട്ട് പാടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ചെന്ന വർഷം അവിടെ മനോജ് സാറുണ്ട് വള്ളികുന്ന്. അപ്പൊ അദ്ദേഹം എല്ലാ വർഷവും ഈ സി ഡി അമ്പലത്തിലേക്ക് ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരു മനോജ് സാറ്, നെടുമ്പുറത്തെ രഘു സാർ, ഇവരെല്ലാം കൂട്ടമായിട്ട് ഇവര് പാട്ട് ചെയ്തു കൊടുക്കും. അങ്ങനെ ആ വർഷത്തെ വഴക്ക് വന്നപ്പോഴാണ് അവിടുത്തെ മേൽശാന്തി ആയിരുന്നു നാരായണൻ നമ്പൂതിരി പാവുമ്പ പൗത്രമംഗലത്തെ, അദ്ദേഹം പറഞ്ഞു മനോജ് സാറേ നമുക്ക് ഇതൊരു സുഭാഷ് സംഗീതം ചെയ്താലോ. അന്ന് മനോജ് സാർ ശരി എന്താ നോക്കാന്ന് പറഞ്ഞ് നാളെ റെക്കോർഡിംഗ് ആയിരുന്നു, പിറ്റേ
1: റെക്കോർഡിംഗ്
2: ആണ്. ഇത് ഞാൻ ദീപാരാധനയ്ക്ക് ശേഷം അമ്പലത്തിന് മുമ്പ് ഇരുന്ന് 15 മിനിറ്റ് കൊണ്ട് ഇത് അരിയന്റെ ശിരസ് ഇത് പാട്ട് എഴുതി, പിറ്റേ ഞാനും ഹരികുമാറും കൂടെ ഒറ്റട്ടേക്കിന് പഠിത്തെടുക്കുകയും ചെയ്ത പാട്ടാണ്.
1: ചേട്ടനും
2: കൂടെ പാട്ട്
1: മ്യൂസിക്
2: രചന സംഗീതം ഞാൻ തന്നെ.
1: കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ പിറന്നൊരു പാട്ട് ഇപ്പൊ ജനങ്ങളിലേക്ക് എല്ലാവരിലേക്കും എത്തി അല്ലെ. ഈ ഒരു പാട്ട് നന്ദഗോവിന്ദൻ ഭജൻസിന്റെ ഒരു വേദിയിൽ ചേട്ടൻ പാടിയിട്ടുണ്ടായിരുന്നു, അതെങ്ങനെയാണ്?
2: അത് ഈ കഴിഞ്ഞ February 6 5 തീയതി തന്നെ അമ്പലപ്പുഴ വിജയകുമാർ എന്ന് പറഞ്ഞിട്ട് അറിയപ്പെട്ട ലോകപ്രസിദ്ധരായ സോപാന സംഗീതജ്ഞനുണ്ട്. എന്നെ വിളിച്ചു ചോദിച്ചു മോനെ നവീൻ വിളിക്കുമല്ലോ ചെയ്തു ചോദിച്ചു. അവർ അമ്പലപ്പുഴ വലിയ പരിപാടി വലിയ വൈറലായിരുന്നു, ആ വേദിയിൽ നിന്നൊക്കെ എല്ലാം പിരിഞ്ഞു പോകണമെന്നൊക്കെ അനൗൺസ് ചെയ്ത് വലിയൊരു വാർത്ത ചെയ്തായിരുന്നു. ഞാനില്ലേട്ടാ വിളിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പൊ നിന്നെ വിളിക്കുമെന്ന് പറഞ്ഞു പുള്ളി നമ്പർ ഇട്ട് കൊടുത്തു. അവളൊരു കെനിയയിലുള്ള ഒരു മനോജർമേനി പുള്ളിയും അവർക്ക് ഇങ്ങനെ എന്റെ നമ്പർ ഇട്ട് കൊടുത്തായിരുന്നു. അങ്ങനെ ഈ February 5 എന്നെ വിളിക്കുന്നു, 5 4 തീയതി ആണ് എന്നെ വിളിച്ച് ഒരു എനിക്ക് മെസ്സേജ് വരുന്നു, ചേട്ടാ നവീനാണ് നന്ദഗോവിന്ദത്തിലാണ് അമ്പലപ്പുഴ ജോമാർ ചേട്ടനാണ് നമ്പർ തന്നത്, അറിയാൻ കഴിഞ്ഞത് ഒത്തിരി ഒത്തിരി ഭാഗ്യം. അപ്പം ഞങ്ങൾ 8 February 8 മാന്നാർ വെച്ചൊരു മ്യൂസിക് കണക്ട്, അതായത് ഈ ഒരു VIP ചെയ്യുന്ന പരിപാടിയാണ്, ടിക്കറ്റ് പ്രോഗ്രാമാണ്. അപ്പൊ ചേട്ടനെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട്, അപ്പൊ ചേട്ടൻ ഞങ്ങളോടൊപ്പം പാടണം, ഞങ്ങൾക്ക് ചേട്ടൻ്റെ കൂടെ പാടണം, ചേട്ടൻ ഞങ്ങളോടൊപ്പം പാടണം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നവീന ഇത് ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ചു. നാളെ 6 ഞങ്ങളുടെ നാട്ടിൽ ചൊനക്കല്ലി പരിപാടി ഉണ്ടല്ലോ, എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എന്തായാലും 8 ഞാൻ വരാമെന്ന് പറയാം, ഈ പ്രോഗ്രാം ഉണ്ടായിരുന്നു വീട്ടിൽ, എങ്കിലും ഞാൻ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കാണാൻ അവിടെ ചെന്ന്. അവിടെ ചെന്നപ്പോഴാണ് അവര് ഒന്നുരണ്ട് പാട്ട് തുടങ്ങി കഴിഞ്ഞ്. അപ്പൊ ഞാൻ വേദിയുടെ ഏറ്റവും പ്രതീക്ഷകളുടെ പുറകെ ഞാൻ നിൽക്കുന്നത്. അപ്പൊ അവര് ഇവരുടെ 3 മെയിൻ പാട്ടാണ്, അതിൽ പാടാത്ത വേദി അവർക്കില്ല, അവർ 3 പാടുന്ന ഈ പാട്ടാണ്. അപ്പൊ പറയുന്നത് ദാരികൻ നമ്മുടെ നന്ദഗോവിന്ദം പിന്നെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നൊരു പാട്ടുണ്ടല്ലോ ദാരികന്റെ ശിരസ് ഗോവിന്ദം, എന്നിട്ട് പുള്ളി ദാരികന്റെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ഏറ്റു പാടും. അവർ പറഞ്ഞ് ഇതിന് പിന്നിലൊരു കഥയുണ്ട്, ഇത് 20 മുമ്പ് ബാബുനാരായണൻ എന്ന് പറയുന്ന ചേട്ടൻ ഈ പടയണിവട്ടം അമ്പലത്തിന് വേണ്ടി എഴുതിയ വള്ളികുന്നത്തെ ഈ പടയണിവട്ടം അമ്പലത്തിലേക്ക് വേണ്ടി എഴുതിയ പാട്ടാണ്. അപ്പൊ ചേട്ടൻ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു, അപ്പൊ ചേട്ടൻ പറഞ്ഞു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി അടുത്ത് പറഞ്ഞത് ബാബുചേട്ടനോട് എവിടെയെങ്കിലും ഇപ്പൊ എഴുതിട്ട് നിൽക്കാമെന്ന് ചോദിച്ചു. അപ്പൊ എന്റെ കൂടെ അനു എന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, എനിക്ക് ഈ പണ്ട് തൊട്ടേ ഈ പൊതുവേദിയിലൊക്കെ സംസാരിക്കുന്നത് ചിന്തിക്കുന്നത് ഭയങ്കര ചമ്മലുകളാണ്. സഭാകമ്പ് നമ്മൾ പ്രോഗ്രാമിന് പാടുന്നു അങ്ങനെയുള്ള അല്ലാതെ നമ്മൾ സംസാരിക്കാൻ പോലും വയ്ക്കാൻ അത് പറ്റത്തില്ല. അങ്ങനെ അനു അവനോട് വെള്ളം വെച്ചുണ്ട്, അതുകൊണ്ട് എന്നെ എന്നെ പിടിച്ചു നോക്കി. ഇപ്പൊ എഴുന്നേക്കാൻ പറ്റാത്ത അറിവില്ലാതായി എഴുന്നേറ്റ് ഇരുന്നു. ഞാൻ അത് കഴിഞ്ഞ അല്ല ബാബുച്ചേട്ടന് കൈയടി കൊടുത്തതല്ലായിരുന്നു, എല്ലാവരും കൈയടിച്ചു ഇരുന്നു. എന്നിട്ട് അവർ പാടി തുടങ്ങി. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കാണുന്നത് അവിടെ കുറെ കമ്മിറ്റിക്കാർ വന്നിട്ട് ഇലക്ഷങ്ങളെ പ്രതിനിധിയെങ്കിലും വിളിക്കുക, പോകാൻ വഴിയില്ല. അവർ പിന്നെ വഴി ഉണ്ടാക്കിയിട്ട് എന്നെ എന്നെ ഇടയ്ക്ക് വിട്ടു. അപ്പോഴത്തെ പാടി തുടങ്ങി. അപ്പൊ ഞാൻ പോകാൻ വേണ്ടല്ലോ, ആൾക്കാർ രണ്ട് സൈഡിലും ഈ ദാരികന്റെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക ആൾക്കാർ മൊത്തം ആൾക്കാർ. പിന്നെ ഈ ധൈര്യം വന്ന് ബാബുനാരായണൻ എന്ന് പറഞ്ഞ വ്യക്തിയല്ല അവര്, ദാരികന്റെ ശിരസ് ഇത ആ പാട്ടിനെ സ്വീകരിക്കുന്നത്. അപ്പൊ പിന്നെ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ബാബുനാരായണ എന്നുള്ള ആളിനെ ഞാൻ വിട്ടവിടെ ഉപേക്ഷിച്ചു. അത് അരിയന്റെ രചന സംഗീതം ചെയ്ത ആളെന്നുള്ള രീതിയിൽ കയറി വേദിച്ചെന്നു. അവസാനം പാടി തീർന്നപ്പോഴത്തേക്ക് ഞാൻ നടന്നു പോകുന്ന സമയത്ത് തന്നെ ഈ എന്തോ രണ്ട് സൈഡിൽ എന്റെ കാതിൽ ഇങ്ങനെ ലക്ഷങ്ങളൊന്നും പാടുമില്ലേ അരിയന്റെ. അവിടെ ചെന്ന് എനിക്ക് ആ തീർന്നപ്പോഴ പാട്ട് തീർന്ന് അപ്പൊ എന്നോട് ചോദിച്ചു പാടുന്നോന്ന് ചോദിച്ചു. ഞാൻ എന്നെ നോക്കാന്ന് പറഞ്ഞ മൈക്കോട്ട് മേടിച്ചു രണ്ടുപേരും പാടി. അസാധാരണമായ
1: ശരിക്കും ചേട്ടൻ പറഞ്ഞ ഈ ഓരോ മൊമെന്റും ഞാനിങ്ങനെ എന്റെ മനസ്സിൽ കാണുകയായിരുന്നു കേട്ടോ. കാരണം ഈ പറയുന്നത് പോലെ ആർക്കും പെട്ടെന്ന് വിളിക്കുമ്പോ നമുക്കൊരു ചെറിയ പേടിയൊക്കെ തോന്നും, പിന്നീട് ആ പേടി നമ്മളെ വിട്ടങ്ങ് പോകും. പക്ഷെ പിന്നെ ആ ധൈര്യം സംബന്ധിച്ച് ചേട്ടനോടൊപ്പം നിന്നതും ആ ഒരു പാട്ട് പാടിയതും എന്തായാലും ഇപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കണം. നമുക്ക് ആ പാട്ടിലേക്ക് ഒന്ന്
2: പോയാലും
1: എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷമാണ് കേട്ടോ. കാരണം ആ പാട്ട് എഴുതിയ ആളിൽ നിന്ന് ഈ ഒരു പാട്ട് എനിക്ക് കേൾക്കാൻ കഴിയുക എന്ന് പറയുന്നത്, ഞാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് കേൾക്കാൻ കഴിയുക എന്ന് പറയുന്നത് എന്റെ ഒരു ഭാഗ്യമാണ്. ഓക്കെ, എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോവാം.
2: ഇതിന്റെ പ്രത്യേകത പറയുന്നത് പാട്ട് ഞാൻ അങ്ങനെ ഇതൊരു പാടാത്തൊരു പാട്ടായിരുന്നു. ലോകത്തുള്ള സോപാനക്കാർ ഈ പാട്ട് അന്നേ സോപാന സംഗീത ലോകത്ത് കിട്ടുക, പക്ഷെ ഇവര് പാടിയ ജനങ്ങളിലേക്ക് എത്തിയത്. പക്ഷെ ഇത് ഈ ഒരു ബഹളം പാട്ടായതുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ നടലൊക്കെ എന്ന് പാടുമ്പോൾ നമ്മൾ വളരെ സൈലന്റ് ആയ പാട്ടുകളാണ് പാടുന്നത്. നമ്മൾ ഈ ഭക്തനെ ദേവിയിലോട്ട് അടുപ്പിക്കുന്നതാണ് വളരെ സൈലന്റ് ആയിട്ടുള്ളൂ. പിന്നെ ദീപാരാധനയ്ക്ക് വല്ലതൊക്കെ ഇതിയാൻ അപൂർവമായിട്ടേ പാടാറുള്ളൂ. പക്ഷെ ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് രാപകൽ ഇത് പാടേണ്ട അവസ്ഥയാണ്. എവിടെ ചെന്ന
1: പാട്ടൊന്നും
2: പിന്നെന്താ.

0: കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
2: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: വളരെ മനോഹരമായി തന്നെ ചേട്ടൻ ഈ ഒരു പാട്ട് പാടി. ചേട്ടൻ സംഗീതം പഠിച്ചിട്ടുണ്ടോ?
6: ഞാൻ പാട്ടുകാരൊന്നും, ഞാൻ അസാധ്യ പാട്ടുകാരനൊന്നുമല്ല. പിന്നെ സോപാന സംഗീതത്തിൽ പാടുന്നെന്ന് മാത്രമേ ഉള്ളൂ, ഭക്തിയോട് പാടുന്നെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വളരെ കഴിവുള്ള സംഗീതജ്ഞനൊന്നുമല്ല. മ്യൂസിക് ചെയ്യാറുണ്ട്, പാട്ടുകാരനല്ല.
5: പാട്ടുകാരനല്ല പക്ഷെ മ്യൂസിക്
6: ചെയ്യാറുണ്ട്, പഠിച്ചിട്ടുണ്ട്. ചുരുനാട് മസാറിന്റെ അടുത്താണ് ഞാൻ സംഗീതം പഠിച്ചത്.
5: എത്ര കാലം പഠിച്ചു? എപ്പോഴും പഠിക്കുന്നുണ്ടോ?
6: ഇപ്പൊ പഠിക്കുന്നില്ല, അങ്ങനെ കുറച്ചേ പഠിക്കാൻ പറ്റുള്ളൂ. അത് ഈ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴേ ഈ സംഗീതം പഠിക്കണം വലിയ
5: ആഗ്രഹമായിരുന്നു.
6: എവിടെ പോയി പഠിക്കുന്ന ഐഡിയ ഇല്ല. എപ്പോഴാണ് എന്നെ പിന്നെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു ഭാർഗവ സാറ്, ചാരുമൂട്ടില് ഒരു പാർത്ഥ സാറി മിസ് സ്കൂളിട്ട്, അങ്ങനെ ഞാൻ അവിടെ ചെന്ന് പിന്നെ ആ പഠിക്കാൻ ചെന്ന് വെക്കേഷൻ സമയത്ത് അവിടെ ചെന്നപ്പോ ഈ ശൂരനാട് മധു എന്ന് പറയുന്ന അദ്ദേഹമാണ് അദ്ദേഹത്തിന് ദക്ഷിണ വെച്ചാണ് തുടങ്ങിയത്. അന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ആദ്യമായിട്ട് പാടിയ ശൂരനാട് ഹരികുമാറും അദ്ദേഹത്തിന്റെ ശിഷ്യരാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യർ ഒത്തിരി പ്രകല്പരുണ്ട്, അത്ര നല്ല ഗുരുത്തുള്ള മനുഷ്യനെ. അദ്ദേഹത്തിന് പഠിച്ചതെല്ലാം അത് ഏറ്റവും വലിയ അനുഗ്രഹ കഥ. അവിടെ പഠിച്ചതാ കുറച്ചേ പഠിച്ചുള്ളൂ. പിന്നെ ആ പാർത്ഥസാരി നിൽക്കുമ്പോഴാണ് അവിടെ ഇങ്ങനെ ഒരു മൃദംഗം കൂടെ പഠിച്ചേക്കുള്ള അതിനാഗ്രഹം. അങ്ങനെ ഇലഞ്ഞിമൽ സുശീൽകുമാർ, അദ്ദേഹം ഫേമസ് ആണ്, സുശീൽ സാറ്. പിന്നെ അടുത്തുള്ള തിരുമണത്തുള്ള സുസാറിന്റെ അടുത്ത് പഠിച്ചു, സുശീൽ സാറിന്റെ വീട്ടിൽ പോയി ഇന്ന് പഠിച്ചു. പിന്നെ അങ്ങനെ പിന്നെ നമുക്ക് നടക്കത്തില്ല, പാട്ട് നമുക്ക് വശമല്ലെന്ന് മനസ്സിലായി. അങ്ങനെ മൃദംഗം പഠിക്കാൻ തുടങ്ങി. പാട്ടുകാരനാകാൻ പറ്റുന്ന മനസ്സിലായി, ഒരു പാട്ടുകാരനാകണമെന്നൊരാഗ്രഹം. അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴും അന്ന് ഈ പെയിന്റിങ്ങിന് വന്ന പരിപാടിയുണ്ട്, പെയിന്റിങ് ആണ് നമ്മുടെ ഉപജീവന മാർഗം. അങ്ങനെ ഞാൻ ഈ മാതായ ഐ ടി സിക്ക്, ഇവിടുത്തെ ഐ ടി സിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം. ടെക്നോളജിയിൽ പോയി ചേർന്ന് ഫീസ് കൊടുക്കണമല്ലോ, അപ്പോൾ ഞാൻ ആഴ്ച 2% ലീവ് എടുക്കുമായിരുന്നു. സാറന്മാർക്കും വലിയ കാര്യമായിരുന്നു. അങ്ങനെയാണ് ഫീസ് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ കലോത്സവം വന്ന് ഐ ടി സിയുടെ കലോത്സവം വന്നപ്പോഴത്തേക്ക് ചുമ്മാതെ കയറി ചേർന്നതാണ്. ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, മൃദംഗം, പി കൂടെ ഉണ്ടെന്നാണ്. എന്നാലും മസ്റ്റ് അവിടെ എന്നിട്ട് അവിടെ തീർന്നല്ലോ, തമാശയ്ക്കാണ്. സബ് ജില്ലയിൽ പോയി, സബ് ജില്ലയല്ല അന്ന് ജില്ലയാണ്, സബ് ജില്ല പരിപാടിയില്ല. ജില്ലയിൽ ചെന്ന് ഇതുപോലെ മൃദംഗം, ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഇത് അവിടെ അന്ന് വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരുന്നവരൊക്കെ ഞാൻ ചെന്ന ഭയങ്കര പ്രാക്ടീസാണ്. നമുക്കിതൊന്നും വശമില്ലാത്ത തോറ്റ മനുഷ്യൻ്റെ നമുക്ക് തോക്കുന്ന വിഷയമില്ല, നമ്മൾ ചുമ്മാ ഓടിച്ചാണ് കിടക്കുക. പക്ഷെ അവിടെ ഭയങ്കര അസാധ്യം നല്ല കാര്യമൊക്കെ പാടുന്നത്. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല, അതുകൊണ്ട് കയറി സഭാകമ്പം ഒന്നുമില്ല, ചുമ്മാ കയറി തുടങ്ങി. അത് ഞാൻ തന്നെ എഴുതി പാട്ടാ. ആവണി തന്നലെ ആർദ്ര പുഷ്പങ്ങളേ എന്നുള്ള അത് പാടി എറണ്ട് ചെയ്തു. ലളിതാനം ഫസ്റ്റ്, ശാസ്ത്രീയ സംഗീതം ഫസ്റ്റ്, മൃദംഗം ഫസ്റ്റ്, കലാപ്രതിഭ. അവിടുന്ന് വീണ്ടും സ്റ്റേറ്റിൽ പോയി, സ്റ്റേറ്റിൽ പോയി ലളിതഗാനത്തിനും ശാസ്ത്രീയ സംഗീതത്തിനും സെക്കൻഡ്. അങ്ങനെ പിന്നെ വന്ന പിന്നെ ഞാൻ മാതാര വിദ്യാർത്ഥി എത്തിയിരുന്നു അവിടുത്തെ. എന്നെ പിന്നെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ച് കസ്തൂരിയമ്മയുടെ ഒരു സൈഡില് വണ്ടിക്കകത്ത് എന്നെ കൊണ്ടുപോയി തിരിച്ചു വരുന്നു, ഫുൾ സ്വാതന്ത്ര്യം. അപ്പൊ എന്നെ സമയത്ത് വിളിച്ച് കാണണമെന്നും പറഞ്ഞു, പെയിന്റ് അടിക്കാൻ പോയി പറഞ്ഞു. പിന്നെ പഠിക്കണ പീസ് കൊടുക്കും, പെയിന്റ് അടിക്കാൻ പോണ. അങ്ങനെയാണ് ഞാൻ ശൂരനാട് ശിവശങ്കര പണിക്കർ എന്ന് പറഞ്ഞ എന്റെ ആശാന്റെ വീട്ടിൽ പെയിന്റ് അടിക്കാൻ പോയി. അന്നാണ് ഇവിടെ എന്ത് വിശേഷം നടക്കുന്നത്. അപ്പൊ ആശാൻ അന്ന് ഈ വെട്ടിക്കോട്ടെ അമ്പലത്തിലെ ജോലിക്കാരനാ. അവിടെ സ്വകാര്യ സംഗീതവും പഞ്ചവാദ്യം ഒക്കെ അതാണ്. ഉച്ചയ്ക്ക് വന്നപ്പോണ്ട് നമ്മളവിടെ ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം അവിടെ പാട്ട് പാടി അവിടെ അങ്ങ് ആഘോഷമൊക്കെ ഇവിടെ പെയിന്റിങ്ങിന് പോയാല് ഞാൻ എന്റെ പ്രദീപ് എന്ന് പറഞ്ഞു കൂട്ടുണ്ട്, അസാധ്യമായിട്ട് പാടും. ഞങ്ങളുണ്ടോടെ പാടിക്കൊണ്ട് പിന്നെ ആശാൻ വന്നിട്ട് ബാബു സോപാന സംഗീതം പഠിച്ചപ്പോ പഠിച്ചാലും ഞങ്ങൾ ഇവന്റെ അശാന പഠിക്കാമല്ലോ. അങ്ങനെ അശാന ദക്ഷിണ കൊടുത്ത് അശാന്റെ കുട്ടി സോപാന സംഗീതം ചെണ്ടൊക്കെ സാധനം ചെയ്തു തുടങ്ങി. അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അഷ്ടത്തേക്ക് പഠിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ എന്താ അവിടുത്തെ പഠിക്കും ശിവനാട് ഹരികുമാർ. ഇളവരുണ്ട് ഗിരീഷ്കുമാറാണ് ഞങ്ങൾക്ക് സാധനം ചെയ്യിക്കുന്നത്. അശനടക്കൊന്ന് നോക്കും. അങ്ങനെ അശനോട് പറഞ്ഞു, ബാബു ഇതുപോലെ വേലഞ്ചര ഒരു അമ്പലമുണ്ട്, അവിടെ ഇങ്ങനെ സോപാന സംഗീതം ചെയ്യുന്നെന്ന് പറഞ്ഞു. ബാബൻ നമുക്കിനോടൊപ്പം നോക്കിയാലോ. ഞാൻ പറഞ്ഞു ഇന്നത്തെ അശനാകരാ എന്ന് പറഞ്ഞു. ഏറ്റേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടു മാസം ഞങ്ങൾ ഗ്യാപ്പ് കണ്ടുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അശാന്റെ ഞാൻ നാളെയാണ് പോകുന്നത്. ഡേറ്റ് നേരത്തെ പറഞ്ഞു, ഞാൻ വീട്ടിലൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ടില്ല സംഭവം. ഭയങ്കര പേടിയായിരിക്കും. ഞാൻ അവിടെ നിന്ന് മുങ്ങി, ഞാൻ വീട്ടിൽ നിന്ന് മുങ്ങിയിട്ട് അടുത്തൊരു എന്റെ ഈ പറഞ്ഞ പ്രദീപിന്റെ വീട്ടിൽ പോയി പാത്തിരുന്നേ. അശാ തിരക്കി അവിടെ എല്ലാം തിരക്കിയിട്ട് അവിടെ വന്നു. അവിടെ വന്നിട്ട് അതിനകത്ത് ഒത്തിരി വഴക്കുറഞ്ഞു. പക്ഷേ എപ്പോഴല്ല അഹങ്കാരം കാണിക്കില്ല, അഹങ്കാരം കാണിക്കില്ല. വീട്ടിൽ ചെന്ന് വീട്ടുകാർ അറിഞ്ഞിട്ടില്ല. അപ്പൊ വന്ന് വഴക്ക് പറഞ്ഞപ്പോ എന്നോട് ചോദിച്ചു എന്തോ എന്ന് ചോദിച്ചു. ഞങ്ങൾ അച്ഛനെനിക്ക് മുണ്ടില്ല അതുകൊണ്ട് ആരം പറ്റേന്ന്. അപ്പം അച്ഛന് പോയിട്ട് ഈ ഒരു കെട്ട് മുണ്ടെടുത്തുണ്ട്, ഒരു കെട്ട് മുണ്ട് എന്നെ വണ്ടി കത്തി ചെന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞു എന്നെ കൊണ്ടുപോയെന്ന് പറഞ്ഞു. അങ്ങനെ ശിവനാട് ശിവശങ്കര പണിക്കര എന്ന ഒരു എന്താ പറയുന്നത് ഒരു വിപ്ലവകാരി ഉണ്ടാക്കിയതാണ് ബാബു നാരായണൻ എന്ന് പറഞ്ഞ കലാകാരനെ. അങ്ങനെ ചേർത്തുന്നത്
5: ശരിക്കും ആ ഒരു നിമിഷം ഒന്ന് ലൈഫിൽ ഇനി എന്തൊക്കെ അച്ചീവ് ചെയ്തെന്ന് പറഞ്ഞാലും അല്ലെ, ആ ഒരു കടന്നുപോയ നിമിഷങ്ങളൊന്നും ഒരിക്കലും നമുക്ക് മറക്കാൻ
6: സാധിക്കില്ല. അന്ന് അദ്ദേഹം പറയുന്നത് ഇത് തന്നൊരു ഇതുണ്ടായി ബാബു, നമ്മൾ എന്തെങ്കിലും ആയി, അതായത് നമ്മൾ പഠിച്ചെന്ന് തോന്നുന്നില്ല, ഞാൻ പഠിച്ചു അല്ലെങ്കിൽ എനിക്ക് അതിനകത്ത് കഴിവുള്ളവനായി എന്ന് തോന്നിയാൽ പിന്നെ അന്നോട് റിവേഴ്സ് ആയിരിക്കും. നമ്മളതിന് മേളിൽ കയറി പിന്നെ ഇവന് ഇറങ്ങാനല്ലേ പറ്റത്തുള്ളു. അങ്ങനെ ഒരു ഉപദേശം കൂടെ തന്നതാണ് ആ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ വലിയ.
5: ഇപ്പോഴും ഓരോ വേദികളിലേക്ക് പോകുമ്പോഴും അല്ലെ ഓരോ നിമിഷവും അദ്ദേഹത്തെ തീർച്ചയായിട്ടും ചേട്ടൻ ഓർമ്മിക്കുന്നുണ്ടെന്ന് ചേട്ടന്റെ വാക്കുകളിൽ നിന്ന് ചേട്ടന്റെ മുഖത്തിൽ നിന്ന് അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ ഒരു സംഗീതം ചേട്ടൻ അധിക കാലം പഠിച്ചിട്ടില്ല എന്ന് പറയുന്നു. ദാരികന്റെ എന്നുള്ള പാട്ടാണ്. എനിക്ക് 20 വർഷം അല്ലെ,
6: 20 വർഷമായി.
5: അപ്പൊ അതിന് മുമ്പേ ചേട്ടൻ പാട്ട് എഴുതുന്നുണ്ടോ, അതിന് ശേഷമാണോ പാട്ട്
6: എഴുതുന്നത്? അവർക്കൊക്കെ 5 രൂപയ്ക്ക് 2 രൂപയ്ക്ക് കവിത എഴുതി കൊടുക്കുന്ന
5: കവിത എഴുതി കൊടുത്ത് അവിടെ നിന്നാണ് തുടക്കം.
6: അത് തുടക്കമൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് അന്ന് ഇവര് പൈസ മേടിക്കണം, നമുക്ക് വായി തോന്നി ഓതക്ക് പെട്ട് അവർക്കെന്തോ വലിയ കാര്യമായിരിക്കും. നമുക്ക് എന്തെങ്കിലും എഴുതി കൊടുക്കും.
5: ഒരു നിമിഷ കവിയാണ്, പെട്ടെന്ന് തന്നെ എഴുതും.
6: പെട്ടെന്ന് എഴുത്ത് വളരെ പെട്ടെന്നാണ്.
5: എങ്ങനെയാണ് വായനയൊക്കെ ഉണ്ടോ, എങ്ങനെയാണ് ഈ എഴുത്ത്
6: വായന? ഇരിക്കുന്ന സാധനമല്ല, പത്രം കിട്ടാൻ ഈ പത്രം മൊത്തം എനിക്ക് വേണം. എന്നിട്ട് വേറെ ആരും വായിക്കുന്ന ഇഷ്ടമല്ല. അന്നെങ്കിൽ 2-3 പേജ് വരത്തേക്ക് ഇരിക്കുന്നുണ്ട് പത്രം വായിക്കുന്നത്. എനിക്ക് ഇഷ്ടമല്ല, മൊത്തം വായിച്ചിട്ട് പരസ്യം വരെ വായിച്ചിട്ട് കൊടുക്കത്തുള്ളു.
5: അങ്ങനെയൊക്കെ കേട്ടോ. അതുപോലെ ഈ പാട്ടുകളിലെ വരികൾ, ഈ ദാരികന്റെ ആ ഒരു പാട്ടുകളിലെ വരികളൊക്കെ തന്നെയും നമ്മളെ വല്ലാതെ അട്രാക്ട് ചെയ്യുന്ന വരികളാണ്. എങ്ങനെയാണ് ഈ വാക്കുകളൊക്കെ ഇങ്ങനെ മനസ്സിൽ നിന്ന് അത് ഒഴുകി ഇങ്ങനെ വരുന്നതാണോ?
6: അതെങ്ങനെയാണ് ഈ പറഞ്ഞ കളവെഴുത്ത് പാട്ട്, തോറ്റം പാട്ട്, ഇങ്ങനെയുള്ള ഈ പ്രാകൃത കലകളുണ്ടല്ലോ, അതിനെനിക്ക് കേൾക്കുന്നത് ഭയങ്കര കലവാണ്. അതിനകത്ത് പല പദങ്ങളും ഞാൻ അതിനകത്ത് ചകഞ്ഞെടുക്കുന്നത്. പുതിയതൊക്കെ നമ്മൾ ഇനി ഒത്തിരി ഒത്തിരി എഴുതിയിട്ടുണ്ട്. 2000 പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, സിനിമാ പാട്ട് ഉൾപ്പെടെ.
5: നാടൻ
6: പാട്ടായാലും ഇന്നല്ല ദേശഭക്തിയാനും, പിന്നെ ഗ്രൂപ്പ് സോങ്, ലളിത ഗാനങ്ങള്, ഭരതനാട്യ പദങ്ങള്, മോഹിനിയാട്ട പദങ്ങള്, അങ്ങനെ കുറേ എന്തൊക്കെയുണ്ടോ പരിപാടിയായിട്ടെല്ലാം എഴുതിയിട്ടുണ്ട്.
5: ഞാൻ കൈവെക്കാത്ത മേഖല ഒന്നുമില്ല. അപ്പൊ ചേട്ടൻ പറയണ്ടായി, ചേട്ടൻ ഒരു സിനിമാ പാട്ടിന്റെ കാര്യം പറയണ്ടായി. എന്താണ് സിനിമാ പാട്ട്, എങ്ങനെയാണ് സിനിമയിലേക്ക് പാട്ട് എഴുതാൻ അവസരം കിട്ടിയത്?
6: ഞാൻ ആദ്യമായിട്ട് എഴുതിയൊരു അരുൺരാജ് പുത്രൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സിനിമയില് ഒരു പാട്ട് ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ മ്യൂസിക് ചെയ്ത്. ആരോ പറഞ്ഞു നീ എന്റേതെന്ന്, പിള്ളാരം കല്ലേ നീ എന്റേത്. എംജി ശ്രീ പാടിക്കുന്നത് മനോഹരായ പാട്ടാ. അത് എന്തിട്ട് അദ്ദേഹം പാടിത്തന്ന്. പിന്നെ പിന്നെ അദ്ദേഹം തന്നെ ഒരു ഉയിരു വെക്കും വരെ തമിഴ് സിനിമയില് പാടിയിട്ടുണ്ട്.
5: ചേട്ടൻ ഇപ്പൊ പരിഗണന എഴുതിയ പാട്ടുണ്ടല്ലോ, ആ പാട്ട്
6: നമുക്ക് 4 വരെ ഒന്ന്
5: പാടാം.

0: കവിതകൾക്കായാലും സോപാന സംഗീതത്തിലെ പ്രണയം കൂടെ നിൽക്കുന്നത്
1: പ്രണയിച്ചുള്ള വിവാഹമായിരുന്നു.
0: അല്ലല്ല, അത് ഞാൻ തീരുമാനം എടുത്തു. അങ്ങനെ പ്രണയത്തിൽ കല്യാണം കഴിക്കത്തില്ല.
1: അല്ല,
0: എനിക്ക് നമുക്ക് നമ്മുടെ സൗന്ദര്യത്തെ വലിയ വിശ്വാസമായതുകൊണ്ട് സ്കൂളിൽ പോലും ഞാൻ പറയാനായിരുന്നല്ലോ. നമുക്ക് എന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആർക്കൊന്നും അറിയത്തില്ല. പക്ഷെ ഇപ്പോഴും എന്റെ കൂട്ടുകാരെല്ലാം വിളിച്ചിട്ട് എന്താ ഞങ്ങളുടെ അഭിമാനമാണെന്ന് പറഞ്ഞ അവര് വിളിക്കും. എല്ലാരും വിളിക്കാറുണ്ട് എന്റെ
1: കൂട്ടുകാർ
0: മൊത്തം. അന്ന് നമുക്ക് ഈ പറഞ്ഞ ദാരിദ്ര്യത്തിന്റെ കഥ പറഞ്ഞില്ല, നമുക്ക് അന്ന് ഈ ഇത്തിരി കുറവൂടെ നിൽക്കുന്ന ആയതുകൊണ്ട് നമുക്ക് പല മേഖലകളിലും എത്തിപ്പെടാൻ പറ്റാത്തൊരവസരം ഉണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും സ്കൂളിൽ പോകാതിരിക്കാനാണ് നോക്കുന്നത്. ഞാനൊരു കൂട്ടുകാരൻ അനിൽ എന്ന് പറഞ്ഞു പുള്ളി, ഞങ്ങൾ ഉണ്ടോ സ്കൂളിൽ പോകാൻ. അദ്ദേഹം ഇപ്പം അറിയപ്പെടുന്ന ചിത്രകാരനാണ്. ഞങ്ങളുണ്ട് സ്കൂളിൽ പോകാതിരിക്കും, എങ്ങനെ പോകാതിരിക്കുക, മഴയെന്ന് കണ്ടെങ്കിൽ പിന്നെ ഞങ്ങളെ മഴയെ ആസ്വദിക്കുക എന്നുള്ളത്. പിന്നെ ഞങ്ങളുടെ വീടിന്റെ വരത്തെയും അന്ന് മണ്ണ് കുഴച്ചിട്ട് കട്ട ഉണ്ടാക്കിയിട്ട് സിനിമാ തിയേറ്റർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ബൾബൊക്കെ വെച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫിലിമ കാണിച്ച് ഞങ്ങള് സിനിമ തിയേറ്റർ കൊട്ടൊക്കെ കൊടുത്തില്ല.
1: അപ്പോ ചേട്ടൻ ഇപ്പൊ പ്രണയത്തെ കുറിച്ച് പറഞ്ഞു. ഫാമിലി വീട്ടിൽ ആരൊക്കെ?
0: ഇട്ട് രണ്ടു മോളുമാര്, മൂത്താള് അനക പ്ലസ് ടു പഠിക്കുന്നു, ഇളയാള് അനുജ എട്ടാം ക്ലാസ്സില്, വൈഫ് ബിന്ദു
1: ഉണ്ട് വീട്ടിലോ. ഓക്കെ, അപ്പൊ ഇവരെല്ലാവരും ഒരുപാട് സപ്പോർട്ട് ആയിരിക്കും
0: അല്ലേ?
1: മക്കളൊക്കെ പാട്ട് പാടുമോ?
0: ഒരാൾ പാടും, ഒരാൾ എഴുതും. പോയി പ്രൈസ് വാങ്ങിക്കാറുണ്ട്. അതായത് സബ് ജില്ലാ കലോത്സവത്തിൽ ജില്ല, അതായത് യു പിക്ക് സബ് ജില്ല വരെ ഉള്ളു, ജില്ല വരെ ഉള്ളു, എൽ പിക്ക് സബ് ജില്ല വരെ. അവിടെ എല്ലാവരും ഒന്നാം സ്ഥാനം മേടിച്ചിട്ടുള്ളവരാ ഗ്രൂപ്പ് സോങ്ങിനെ പോയിട്ട്. ഇനിയിപ്പം ഹൈസ്കൂളിലായിട്ടുണ്ട്, ഇനി ഒരു സീറ്റ് കൊണ്ടുപോകണം.
1: തീർച്ചയായിട്ടും എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ. എങ്ങനെയാണ് ചേട്ടന്റെ ഇപ്പോ സോപാന സംഗീതത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ആ സോപാന സംഗീതത്തിലേക്ക് എത്തിപ്പെട്ട കാര്യവും പറഞ്ഞു. വീട്ടിൽ ആരെങ്കിലും ഒക്കെ പാട്ട് പാടും ഇതുപോലെ?
0: ഞങ്ങളുടെ വീട്ടിലും പാട്ടില്ല, ഞങ്ങളുടെ അയൽത്തേക്കും പോലും ഇല്ല പാട്ടാണ്.
1: എങ്കിലും ആ വാർഡിൽ ആകെയുള്ള പാട്ടുകാരനാണ്. ഓക്കെ, ഇപ്പോ ഈ സോപാന സംഗീതം മാത്രമല്ലാതെ ഇപ്പൊ തമിഴ് പാട്ടിന്റെ കാര്യം ചേട്ടൻ പറഞ്ഞു, മലയാളത്തില് പാട്ട് എഴുതിയിട്ടുണ്ട്, അതിന് മ്യൂസിക് നൽകിയിട്ടുണ്ട് സിനിമയിലേക്ക്. തമിഴിലൊരു പാട്ട് പാടിയിട്ടുണ്ട്,
0: അത് എങ്ങനെയാണ്? അത് ഞാനായിരുന്നു മ്യൂസിക് ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ലാത്ത വോയിസ് ആയി പറഞ്ഞു ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വോയിസ് മതി എന്ന് പറഞ്ഞു, അങ്ങനെ ഞാൻ പാടിയത്.

0: മലയാളം പാടിയതിനേക്കാളും തമിഴാണ് ഇഷ്ടപ്പെട്ടത്. കറക്റ്റ് ആ ഒരു എന്താ പറയുന്നത്, കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഒക്കെ പോലെ കറക്റ്റ് ആയിട്ട് നന്നായിട്ട് തന്നെ പാടുന്നുണ്ട് കേട്ടോ
1: ചേട്ടാ. പാട്ടുണ്ട്
0: മലയാളത്തില്,
1: പാടിയിട്ടുണ്ട്
0: മലയാളത്തിൽ, പാടിയിട്ടുണ്ട്
1: സിനിമയ്ക്കകത്തില്.
0: ആ പാട്ട് പാടാം നമുക്ക്,
1: ആ പാട്ടിനായ രസം നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു
0: പാട്ടായിപ്പോ.
1: അത് ഇന്ന് ലോകപ്രസിദ്ധമായ കുടിയന്മാരുടെ ദേശീയ ഗാനമാണ് പാട്ട്. ഇതുപോലൊരു സാധനമുണ്ട്.

0: ഈ പാട്ട് എവിടെയോ
1: കേട്ടിട്ടുണ്ട്.
0: അതെ, റീലില്ലാത്ത
1: എവിടെയോ ആ പാട്ട് പാടിയത്. ആദ്യം ചെയ്തത് പിന്നെ ഒരു വീഡിയോ ചെയ്തായിരുന്നു, അപ്പൊ അത് ഞാനും മത്തയാടാ പാട്ടിരിക്കുന്നത്. അപ്പൊ സിനിമയിൽ വന്നപ്പോ എന്റെ വോയിസ് മാത്രം എടുത്തുള്ളൂ.
0: പക്ഷെ ചേട്ടനപ്പോ ഒരു സംഭവം തന്നെയാണ് നമ്മളെല്ലാവരും ഈ എന്താ പറയുന്നത് ദാരികന്റെ ആ ഒരു പാട്ടിലൂടെയാണ് ചേട്ടനെ അറിയുന്നത്. പക്ഷെ അതിനുമൊക്കെ ആഴത്തിൽ എന്തൊക്കെയോ ഭയങ്കര സംഭവം തന്നെയാണ് ചേട്ടനാ.
1: ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഈ കവികൾക്കെല്ലാം ഇവിടെ ആദരവ് വെച്ചു, എന്നെ മാത്രം വിളിച്ചില്ല. മ്യൂസിക് ഡയറക്ടർ അറിയപ്പെടുന്നത് ഞാൻ മ്യൂസിക് ഡയറക്ടർ അല്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ സംഗീതജ്ഞനല്ല, പിന്നെ ഈ നമ്മുടെ കൂട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ട് അവർക്ക് എന്തോ ഞാൻ ചെയ്യുന്ന മ്യൂസിക് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. അവര് നീ ചെയ്താമെന്ന് പറഞ്ഞ് എന്റെ കൂടെ ചെയ്യും കേട്ടോ. അല്ല നമ്മുടെ ചെയ്ത പാട്ടുകൾ ചിലർ വിളിച്ച് ഇടാ നീ ചെയ്ത പാട്ടല്ലേ നിങ്ങൾ വിളിച്ചു നോക്കാറുണ്ട്. അപ്പൊ ഇത് വെച്ചപ്പോഴും അവിടെ നമ്മുടെ ഒരു വേണുകാല ഗ്രൂപ്പ് സാറുണ്ട്, അതേപോലെ എല്ലാം നമ്മുടെ ബാബുനാഥൻ നല്ല എഴുത്ത് തന്നെ. ഓ സാർ അദ്ദേഹം എഴുതുമോ? സംഗീതജ്ഞനല്ലേ, സോപാന സംഗീതമൊക്കെ ചെയ്യുന്നതല്ലേ. അല്ല നിങ്ങൾ അദ്ദേഹത്തെ അറിയാത്തോണ്ട്. അങ്ങനെ ആ വേദിയിൽ പോയപ്പോഴാണ് ഞങ്ങളുടെ നാട്ടുകാർ പോലും ഞാൻ എഴുത്തുകാരനറിയില്ല. അപ്പൊ നമ്മുടെ കവിത പാടുണ്ടായോ? കവിയാണെന്ന് പറയുമ്പോ നമ്മുടെ കവിത പാടും. ഞാൻ ഇത്ര കവിത ചെയ്തിട്ടുണ്ട്
0: കേട്ടോ.
1: വിരഹാർദ്രമാവുമേ സന്ധ്യയിൽ നോവിന്ദേ ഉമ്മറ.

0: കുട്ടി
1: പാടുമ്പോ ഇങ്ങനെ കേട്ടിരിക്കാൻ ഒരു പ്രത്യേക രസമാണ്, ഒരു പ്രത്യേക സുഖമാണ്. കാരണം ഞാൻ പറയില്ലേ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഈ വരികളുടെ ഒരു ഭംഗി, ആ വാക്കുകളുടെ ഒരു ഭംഗി, എനിക്ക് തോന്നുന്നു അത് ചെന്റെ ഒരു സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു.
0: അതെ, നമ്മളെ ഞാൻ ഈ വലിയ ഈ സാഹിത്യത്തിനൊന്നും പ്രാധാന്യം കൊടുക്കാറില്ല. നമ്മുടെ ജീവിതത്തിൽ നിന്ന് അനുഭവ സമ്പത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ മഴ നനഞ്ഞവനെ മഴയെ കുറിച്ച് കറക്റ്റ് എഴുതാൻ പറ്റത്തുള്ളു.
1: പറഞ്ഞിട്ടുണ്ട്
0: ഈ ഓലക്കൂടിലൊക്കെ നമ്മളൊക്കെ പറഞ്ഞ ദാരിദ്ര്യം പറയാന്ന് വിചാരിച്ചത്, അതെ, ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ഞങ്ങൾ ഈ ഓലപ്പരക്കകത്ത് വെള്ളം വീഴുന്ന പാത്രമൊക്കെ കഴിച്ച് കിടന്ന് തിരിഞ്ഞു പറഞ്ഞ് കിടന്ന് ഉറങ്ങിട്ട് കൂട്ടത്തില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ നോവും അറിയാം, സുഖവും അറിയാം മഴയുടെ. നമ്മുടെ മഴ ശരിക്കും അനുഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് പറഞ്ഞിട്ടില്ലേ, ഈ മുത്തുച്ചിപ്പിയുടെ അസഹ്യമായ വേദന ഉളവാക്കുന്ന അകക്കണ്ടീരന്റെ കരരൂപമാണ് മുത്തെന്ന് പറയത്തില്ലേ, അത്രയും വേദന എടുക്കുന്നുണ്ട് ആ സാധനത്ത് തിളങ്ങുന്ന തന്നെ തിരുമുത്ത് അങ്ങനെ വരുന്നത്. അതുകൊണ്ട് നമുക്കിത് അതുകൊണ്ടെല്ലാം ഞാൻ അനുഭവസമ്പത്തിന് കൂടുതൽ എഴുതാറുണ്ട്. ഈ വാക്കുകൾ വലിയ ആവശ്യമില്ലാത്ത വാക്കുകളൊന്നും കുത്തിക്കേറ്റാറില്ല. ഒരു സാധാരണക്കാരൻ എങ്ങനെ മനസ്സിലാവും, അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ, മഴയാണു പോലും കുളിരാണു പോലും പ്രാണന്റെ പ്രാണനാം പ്രിയ സഹിക്കെന്നെ കാണേണമെന്നുണ്ടു പോലും ഒന്നു പുണരുവാൻ കൊതിയാണു പോലും. പ്രവാസികളൊക്കെ എന്നെ ഒത്തിരി വിളിച്ചു പറയാം, അവിടെ നിന്ന് പേർക്ക് സഹിക്കാൻ പറ്റുന്നില്ല.
1: ഓക്കെ, അപ്പൊ ചേട്ടനെ ഈ കവിതയുടെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇത് കൂടാതെ ചേട്ടൻ എത്രത്തോളം പാട്ടുകൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട്?
0: ഒരു 400 പാട്ടുകൾ സംഗീതം ചെയ്തിട്ടുണ്ട്.
1: സിനിമയിൽ അടക്കം ആണോ? അത് മലയാളത്തിൽ മാത്രമാണോ അതോ
0: മലയാളം ഹിന്ദി
1: ചെയ്തിട്ടുണ്ട്? ഹിന്ദിയിലും
0: ചെയ്തിട്ടുണ്ട്. അത് സിനിമയിലേക്ക് ഡയറക്ടർ മലയാളത്തില് ഒരു പാട്ട് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ഒരു ഫിലിം രണ്ട് പാട്ട്, അത് ഈ സരസ്വതി ഫിലിംസിന്റെ അതിന്റെ ബാനറല്ല, അത് പിന്നെ മധുക്കായ കൃഷ്ണൻ എന്ന് പറഞ്ഞ പുള്ളി സംവിധാനം ചെയ്തിരിക്കുന്നത് മോ സാറ്. പിന്നെ അതുപോലെ ബിജോയ് കൊല്ലമാണ് നിർമ്മാണം അതിന്റെ. ഉടനെ ഇറങ്ങാൻ മറ്റു സെൻസറിംഗ് എല്ലാം കഴിഞ്ഞു, അത് ഉടനെ ഇറങ്ങുന്നുണ്ട്. മലയാളത്തിൽ പേറ്റെടുത്ത് ഇറങ്ങാൻ പോകുന്നുണ്ട്. തമസയുണ്ട്.
1: ആ ഒരു മൂവിയിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയാണ്, ഒരു ക്ഷണം എങ്ങനെയായിരുന്നു?
0: അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ആരോ പറഞ്ഞു എന്നുള്ള പാട്ട് പുള്ളി കേട്ടിട്ടാണ് എന്നെ തിരക്കിടുന്നത്. വിളിച്ചത് അതിനകത്ത് പിന്നെ ഈ പറഞ്ഞ പോലെ കല്യാണപ്പെട്ട അൻകണ്ടവയല്ല, ജില്ലം ജില്ലയിലൊക്കെ പാടി അടങ്ങിയിട്ടുണ്ട് അദ്ദേഹങ്ങളുടെ പാട്ടുകൾ. ജുഗുനൂരൊക്കെ പാടി അദ്ദേഹത്തിന്. അതിനകത്തില് ഇന്നത്തെ പാട്ടെന്ന് പറയുന്നത് പൂവമ്പൻ അമ്പയ്യാനുന്നമ്മയും പൂവമ്പൻ അമ്പയ്യാനുന്നമ്മയ്ക്കും പെണ്ണല്ലേ പൂമാരൻ തേടിയിടും കാണിപ്പൊന്നല്ലേ കൊട്ടുണ്ട് പാട്ടുണ്ട് കൊട്ടിപ്പാടാനാളുണ്ട് കൊണ്ടാടും താളത്തിൽ നൃത്തം വയ്ക്കാനാളുണ്ട് ഉന്നാര പെണ്ണിൻ കല്യാണം താതിരി പൂതിരി താതിരി.

ഇങ്ങനെ കൊറേ അങ്ങനെ നന്ദോറിന്റെ തന്നെ അവിടെ പത്തേക്കർ എന്നൊരു ബാൻഡിന്റെ പേര് അൻവർസാദത്തിന്റെ, അവരുടെ മെയിൻ പാട്ട് ഞാൻ നടൻ പാട്ട് വേണ്ടി ചെയ്ത സാധനം അദ്ദേഹം പാടിയിരിക്കുന്നത്, അദ്ദേഹം അവരുടെ ബാൻഡിന്റെ പാട്ടാക്കി. പാറക്കാട വീലപ്പെണ്ണേതൊക്കെ ചായക്കട ഇലപ്പെണ്ണേ, പാറക്കാട വീലപ്പെണ്ണേ ചായക്കട ഇലപ്പെണ്ണേ, പാലപ്പൊന്താ എന്റെ പൊന്നേ ഘട്ടം കാപ്പിയാലത്തന്റെ കണ്ണേ.

0: വേണം പള്ളിക്കേല പൂ ഉന്തോ തല്ലോ ഒന്നോടുന്തിയ പള്ളിക്കേലത്ത പള്ളിക്ക്
1: ഇങ്ങനെ
0: അല്ലാതെ വായിത്താരികളല്ല പള്ളിക്ക് പോണേ പകലെ പോണെന്ന് അതിന്റെ ബാക്കി നമ്മൾ ചൂട് കുറച്ച് കുറെ വരികളൊക്കെ ചേർത്ത്
1: അപ്പോ ഇങ്ങനെ കൊറേ പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മള് തുടങ്ങിയത് തന്നെ ഈ നന്ദഗോവിന്ദ ഭജൻസിന്റെ ആ ഒരു പാട്ടിലൂടെ തന്നെയാണ് ചേട്ടന് എല്ലാവരിലേക്കും ചേട്ടന്റെ പാട്ടും ചേട്ടനും കുറച്ചുകൂടി ജനങ്ങളിലേക്ക് ആ ഒരു നാടിന്റെ ചുറ്റുവട്ട ആ നാട്ടിൻപുറം വിട്ട് കുറച്ചും കൂടി വൈഡായിട്ട് അല്ലെ ഇത്രയും ഒരു ഇടങ്ങളിലേക്ക് ചേട്ടൻ എത്തിപ്പെട്ടത്. അവരുമായിട്ട് പിന്നീട് എന്തെങ്കിലും പ്രോജക്ട്സിന് ചേട്ടൻ കൈ കൊടുത്തിട്ടുണ്ടോ?
0: ഞാനോട് ചേർന്ന് കുറച്ച് ചെയ്യണം, നന്ദഗോവിന്ദോട് ചേർന്നിട്ട് പ്രോജക്ട് ചെയ്യണം ചേട്ടാ പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ സംസാരിച്ചു വെച്ചിട്ടുണ്ട്, താമസം അദ്ദേഹം നല്ലോട്ട് എത്തുന്നുണ്ട്, അപ്പൊ നമുക്ക് ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഇപ്പൊ ടാസ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അവർ പഠിച്ചു പാടിയില്ല, സ്വാഭാവിക അപൂർവ ആൾക്കാർ മാത്രം പാടിയിട്ടുള്ളതാണ്. അതിന് ഈ പ്രാസം വെച്ചൊരു പാട്ട് ചെയ്തായിരുന്നു, ദ്വിതീയക്ഷര പ്രാസം തുടങ്ങിയിട്ട് പിന്നെ പദപ്രാസമായി, ചില പദങ്ങളിൽ ഒരുപോലെ തോന്നുന്നു, പദപ്രാസം പോലെ തോന്നും, അല്ലെങ്കിൽ ദ്വിതീയക്ഷര പ്രാസം, അതായത് തക്കിട്ട തക്ക ഇത് തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക തക്ക ഇങ്ങനത്തെ ആളത്തിലാണ് പാട്ട് എഴുതിയിരിക്കുന്നത്. ഞാൻ എഴുതി ചില പാട്ടാണ് പാട്ടിരിക്കുന്നത്. ഞാനും ചൂനാട് ഹരികുമാറും ശ്യാമൻ എന്ന് പറഞ്ഞ പാട്ട് അത് പാടിക്കുക. ചേട്ടാ മറ്റേ പഠിച്ചില്ല,
1: അല്ല നമ്മൾ പിന്നീട് അവർ പാടുമ്പോൾ കേൾക്കുമ്പോ അറിയാമല്ലോ ഇത് അന്നത്തെ ടാസ്ക് ആണ് എന്ന് നമുക്ക്
0: മനസ്സിലാവും.
1: തീർച്ചയായിട്ടും
0: അതെ, ആ പാട്ട് കളിയിക്കശ്ശേൽ എന്ന് പറഞ്ഞ അടുത്തൊരു അമ്പലമുണ്ട്, കളിയിക്കശ്ശേൽ അവിടെ അമ്പലത്തിന് വേണ്ടി ചെയ്ത പാട്ടാണ്. അവിടെ കിരൺ എന്ന് പറഞ്ഞത് അദ്ദേഹമാണ് നമ്മൾ ചെയ്ത് പാട്ട് ഇങ്ങനെയാണ്.

0: ಕಡನ ಗಮನ ತನ ತನಿಮ ತದನು ನಮ ತನರಗಿದೆ ಶಮನ ಶಮನ ಶಿವ ತನಯ ಭುವನ ಜನ ದುರಿತ ಶಮನ ಪರಿಪಾಲಯ ಮಾಟ.
1: ഇത് കൊള്ളാട്ടോ, ഇത് ശരിക്കും ഒരു ടാസ്ക് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ പ്രാസം പ്രാസം ഒപ്പിച്ച് പാടുക എന്ന് പറയുന്നത് ഒരിച്ചിരി ടാസ്കാണ്.
0: അത് ഒന്ന് പാടാൻ പ്രയാസം, കുട്ടി പാടുന്ന അവസ്ഥ
1: ശരിയാണ്.
0: അതുകൊണ്ടാണ് എനിക്ക് സ്വന്തം അധികാരത്തിൽ പാടിയിട്ടില്ല. ഞങ്ങൾ രണ്ടോ മൂന്നോ പേര്, ഞാൻ ഹരികുമാർ, ഹരികുമാർ അനിയൻ ഗിരീഷ് കുമാർ.
1: സോപാന സംഗീതത്തിൽ തന്നെ ഒരുപാട് പാട്ടുകളുണ്ട് അല്ലേ?
0: ഒരു 80 പാട്ട്, 80 കൂടുതലുണ്ട്. ദശാവതാരം കീർത്തനങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു സാധാരണ ഈ ദശാവതാരം അല്ലാതെ ഒരെണ്ണത്തില് അതിന് 10 പാട്ടുകൾ വെച്ചിരിക്കുക. അതിനകത്ത് ഈ ദാരികന്റെ കൂട്ടം തന്നെ ഈ നരസിംഹത്തിന്റെ ഒരു പാട്ടുണ്ട്, അതേ റേഞ്ചിൽ നിൽക്കുന്നത്. പക്ഷെ അത് ഈ പറഞ്ഞ പുറത്ത് വന്നിട്ടില്ല സാധനം. അത് ഈ ദാരികന്റെ അതേ റേഞ്ചിൽ നിൽക്കുന്ന ഒരു പാട്ടാണ്. പദങ്ങൾ കൊണ്ട് തന്നെ ഞാൻ പഠിക്കുകയായിരിക്കും.

0: എത്ര മനോഹരമാണ്. ശരിക്കും ഇങ്ങനെ കേട്ട് കേട്ടിരുന്ന് കഴിഞ്ഞാൽ പറയാനായിട്ട് കേൾക്കാനായിട്ട് പാട്ട് ഒരുപാട് പാട്ടുകളുമുണ്ട്, ഇതിനു പിന്നിൽ ഒരുപാട് കഥകളുമുണ്ട്
1: അല്ലേ ചേട്ടാ? ഇവിടെ എസ് കെ സിനിഹം ഒച്ചറലി ഒരു സജ്ജീകരണം എസ് കെ സിനിഹം അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ കുറെ പാട്ട് എഴുതിയിട്ടുണ്ട്. ഒച്ചറ ഒരു നൂറ് പാട്ടാണെന്ന് തോന്നുന്നു എഴുതിയിട്ടുണ്ട്. അവിടെ സോപാന സംഗീതം ഉണ്ട്, ഞാനും ഹരികൂടെ പഠിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ജോലി വെച്ചാൽ നമ്മൾ സ്ഥിരം എഴുത്താ, ചിലപ്പോൾ ഒരു പത്ത് പാട്ട് ഒരുമിച്ച് ഞാൻ എഴുതിക്കുന്നത്. നമ്മളൊരു പ്രോഗ്രാം പുള്ളി വിളിക്കണം, മോനോട് പാടാൻ ആളെ നിൽക്കണം, എങ്ങനെയാണ് പാട്ട് എഴുതിയത്? നമ്മൾ വണ്ടി ഒന്നും അവിടെ സീർത്തവറോ എന്തോ എടുത്തോ അവിടെ നിന്നുണ്ട് എഴുതി കൊടുക്കുന്നു. അന്നേരം പുള്ളി ആയത്തവരെയൊക്കെ പുള്ളി അന്ന് എന്താ കവർ അടിക്കുമായിരുന്നു. പുള്ളി ആരോ ഓം നമശിവായ അല്ലെങ്കിൽ ശംഭോ മഹാദേവ ഹരണേ ശരണം ഇവിടെ പാട്ടിന്റെ ഫസ്റ്റ് പേര് ഇങ്ങനെ ഞാൻ അടിയാണ്ട് നീ അവിടെ നിന്ന് തുടങ്ങണം. പത്ത് പേര് ആ വാക്ക് മാത്രം അങ്ങനെ എഴുതിയിരിക്കും. ഭയങ്കര എക്സ്പീരിയൻസ് ആണ് സജിന്റെ അടുത്ത്. പിന്നെ ഈ പലപ്പോഴും ഞാൻ ഈ പാട്ട് എഴുതി വെച്ചെടുക്കും, മറന്നു പോകും സ്റ്റുഡിയോ പോകുമ്പോൾ, എഴുതി വിട്ടാൻ പോകും പാടിക്കാൻ തന്നെ. പിന്നെ അവിടെ നിന്ന് പക്ഷാത്തല്ല, ഭയങ്കര എക്സ്പീരിയൻസ് ആണ് സംഭവം കേട്ടോ. അങ്ങനെ എഴുതാതെ പോലും ഞാൻ പാട്ട്
0: പഠിച്ചിട്ടുണ്ട്.
1: സ്റ്റുഡിയോ ആളിനെ കേട്ടിട്ട് പറഞ്ഞു കൊടുത്ത് പാടിച്ചിട്ടുണ്ട്
0: പാട്ടുകൾ.
1: അങ്ങനെ വരാട്ടാ ആ പാട്ടേതാ. കണ്ണന മുണ്ണി കണ്ണന മുണ്ണി കണ്ണിറയെ കണ്ടു തൊഴാമെന്റെ പൊന്നുണ്ണി.
0: പാട്ട് ചേട്ടൻ ഇത്രയും പാട്ട് എഴുതിയതിനകത്ത് ചേട്ടന് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു പാട്ടേതാണ്?
1: ഇഷ്ടമായിട്ട് കൊറേ പാട്ടുണ്ട്. എനിക്ക് ഈ സ്വഭാവത്തിൽ പാടുന്ന പാട്ടുകളാണ്, ലാഭത്തിന് പാട്ടല്ല ഇതൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് പാടുന്ന ചിലത് ഇഷ്ടപ്പെടുത്തില്ല. മരണത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന പാട്ടുകളെ എന്റെ പുസ്തകത്തിന് പോലും പേരിട്ട് ഞാൻ ആദരാഞ്ജലികൾ പൂക്കുന്ന പൂക്കളുന്ന ഇറങ്ങിയില്ല. അത് എന്റെ കവിത എല്ലാം വന്നിട്ട് മരണത്തിലാണ് വന്നിരിക്കുന്നത്.
0: ശരിക്കും ഒരു പരമമായ സത്യമാണല്ലോ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ട ഒരു സത്യമാണല്ലോ. അപ്പൊ ആ ഒരു പാട്ട് ചേട്ടന് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് എപ്പോഴും ഉള്ള ഒരു
1: പാട്ടേതാണ്? വരുന്നുണ്ട് അത് പലർക്കും ഇഷ്ടപ്പെട്ട പല പാട്ടും ഓരോരുത്തർക്ക് അവരെ ഇഷ്ടമല്ല നമ്മുടെ ഇഷ്ടമായി തീരുന്നത്. ഓണം ഓണം വരുന്നുണ്ട് പെണ്ണയുണ്ട് കുറെ ഉണ്ട്. ഇനി എത്ര കാതമുണ്ടെന്ന്

0: പുതുപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
4: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
5: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
6: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പൊ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
7: ഇത്രയും നേരം കേട്ട പാട്ട് പോലെ അല്ല കേട്ടോ, എന്താ വല്ലാതെ വിഷമിപ്പിച്ച ഈ ഒരു പാട്ട്.
8: ഭക്തിയുടെ ഈ കഥകളുടെ ഇപ്പം അത് വളരെ കഠിനമായിട്ട് ഒരു ഭയങ്കര ഒരു ആവേശപൂരിതല്ലേ, വളരെ സൈലന്റ് ആയിട്ട് കഥകളി നേരിട്ട് കാണാവുന്ന ഒരു പാട്ടുണ്ട്.
7: നമ്മളെപ്പോഴും
8: പക്ഷേ ഈ ഘോര രൂപം എന്ന് വെച്ചാൽ നമ്മളെ വേറെ രൂപത്തിൽ നമ്മൾ കൊണ്ടത് പാട്ടുണ്ട്.

0: ഒരേ സമയം ഇങ്ങനെ ആ ഒരു ഭക്തി വയത്തിൽ ഇങ്ങനെ ഒരു ഫീല്.
1: ധാരികന്റെ
0: കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു പാട്ടാണ്, കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഇത് കുറച്ചുകൂടി സോഫ്റ്റ്
2: എന്താ, നമുക്ക് തൊഴാൻ വന്ന് നിൽക്കുന്ന സമയത്ത് ഭക്തനെ അല്ല ദൈവത്തിന്റെ ഭക്തന് ഇടയ്ക്ക് നിൽക്കുന്ന ആളാണെന്നുള്ളത്, അവരെ ഭക്തരെ ദൈവത്തിനോട് അടുപ്പിക്കുന്നുള്ളതാണ്. അവിടെ നമ്മൾ വെള്ളം വെക്കുമ്പോഴത്തേക്ക് അതുകൊണ്ട് ഞാൻ അന്നോട്ട് പാടായിരുന്നു. ഇപ്പൊ ദിവസം രാവിലെ പാടേണ്ട അവസ്ഥ വന്നേ ഉദർത്ത് മൊത്തം ഫസ്റ്റിലെ കഥാരും പാടാൻ പറഞ്ഞു. നമ്മൾ ലാസ്റ്റ് പാടാൻ വെക്കുന്ന പാട്ടാത്.

0: ഒത്തിരി പാട്ടുണ്ട്,
1: ഒരുപാട് പാട്ടുണ്ട്. അപ്പൊ ചേട്ടൻ ഇത്രയും പാട്ട് എഴുതി, ലൈഫിൽ ഒരുപാട് പല ഘട്ടങ്ങളിലൂടെ കടന്ന് ഇപ്പൊ ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്നു. അപ്പൊ ഇത്രയും ലൈഫിനിടയ്ക്ക് ചേട്ടന് കിട്ടിയ ഒരു അംഗീകാരം, മറക്കാനാവാത്ത ഒരു അംഗീകാരം എന്താണ്?
0: മറക്കാനാവാത്ത 2022 രവീന്ദ്രൻ മാഷ് പേരുള്ള ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ അവാർഡ്, 23 കേരള ഫോക്ലോർ അക്കാദമി അവാർഡ്
1: കിട്ടിയിട്ടുണ്ട്.
0: അതിലുപരി ദാരികൻ എന്ന പറയുന്ന പാട്ട് ലോകമൊത്തം അന്യ രാജ്യങ്ങളിലൊക്കെ ഒത്തിരി പേര് വിളിക്കാറുണ്ട്. നമുക്ക് രാത്രിയിലാണ് അവരുടെ പാങ്കില് ഒത്തിരി ഒത്തിരി ആൾക്കാര് വിളിക്കാറുണ്ട്. പഴയ ഒത്തിരി സൗഹൃദങ്ങള്, പുതിയ സൗഹൃദങ്ങള്, ജീവിത ദാരികൻ എന്ന പാട്ട് വന്നുകൂടി ജീവിതം കമന്ന് നടത്തുക, ഈ പ്ലാവർ തിരിച്ചിടുന്ന ജീവിതം, ജീവിതത്തിൽ അതുപോലെ മാറ്റം വന്നിട്ടുണ്ട്.
1: അപ്പോ പാട്ട് പാട്ട് പഠനം അന്ന് നിർത്തിയതാണ് അല്ലെ, ഒരു 10-ാം ക്ലാസ് ആയപ്പോ നിർത്തിയതാണ്. ഇനിയിപ്പോ തുടരണം,
0: റിസർച്ച് ചെയ്യുന്നുണ്ട് പാട്ടിൽ,
1: റിസർച്ച് ചെയ്യുന്നുണ്ട്. അതല്ലാതെ പാട്ട് പഠിക്കണമെന്ന്
0: കേട്ട് പുതിയ പാട്ട് എങ്ങനെ ചെയ്യുന്നത്, പഠിക്കാറുണ്ട്. എല്ലാ പാട്ടും കേൾക്കും, അങ്ങനെയുണ്ട്.
1: എല്ലാ പാട്ടും
0: പഠിക്കുന്നില്ല, ക്ലാസ്സിലായിട്ട് പഠിക്കുന്നില്ലേ ഉള്ളൂ. എല്ലാവരും പാട്ട് കച്ചേരി ആയാലും പാടുന്നില്ല, കേൾക്കാൻ പോകും, കഥകളി പദങ്ങൾ കേൾക്കാൻ പോകും, അങ്ങനെ റിസർച്ച് ഉണ്ട്.
1: ഓക്കെ, അപ്പോ ചേട്ടാ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ, ഇനിയും ഒരുപാട് പാട്ടുകൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയട്ടെ. ഇതുപോലെയുള്ള ഹിറ്റ് ഗാനങ്ങൾ ഇനിയും ഒരുപാട് ചേട്ടൻ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഇത്രയും സമയം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ദാരികന്റെ എന്ന, വീണ്ടും പറയാണ്, ദാരികന്റെ എന്ന പാട്ട് എഴുതിയ ബാബു നാരായണ ചേട്ടനാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ഒരുപാട് സന്തോഷം.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഇഷ്ടംപോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
2: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ കെജിവിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AIR, റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവമുള്ളതല്ലയോ? പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
0: You're listening to Enter Radio 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറണ്ടിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
4: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
5: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ത്രീ സ്മാൾ കുട്ടിയത്തിൽ ലുലു ബാക്ക് ടു സ്കൂൾ. അപ്പോ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
5: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റുക, നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ.
4: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലെയ്, കരുനാഗപ്പള്ളി.
6: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
7: പിന്നെ തീർച്ചയായും വാങ്ങണം.
6: എവിടെ നിന്ന് വാങ്ങാനാ?
7: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
6: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജീവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
7: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
8: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
9: എയർ കണ്ടീഷൻ KG റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
8: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: ഓട്ടം തട്ടി
1: ഓച്ചിരിയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
4: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എസികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എസികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
1: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9496124815 9496161815.
5: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
3: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
4: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി 3 സ്മാൾ കുട്ടിയത്തിൽ ലുലു ബാക്ക് ടു സ്കൂൾ. അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
5: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഏകദിന കേരള സന്ദർശനം നാളെ. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിനെ തുടർന്ന് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തള്ളി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം പുനഃക്രമീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 2. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9-ന് ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. ദീപികാ ദിനപത്രത്തിന്റെ 140-ാം വാർഷികാഘോഷ പരിപാടികൾ മാമ്മൻ മാപ്പിള ഹാളിൽ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 1 മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂരിൽ രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഗോവ സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം കേരളത്തിൽ എത്തുന്നത്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ജൂൺ 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. വധശ്രമം, പൊതുമുതൽ നശിപ്പിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ പരിശോധനയിൽ 24 കിലോഗ്രാമിലധികം മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് വസ്തുക്കളും പിടികൂടി. ഓപ്പറേഷൻ ചക്രവ്യൂഹത്തിന്റെ ഭാഗമായി കൊച്ചി, മലപ്പുറം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് ലഹരിക്കടത്ത് ശൃംഖലകളിൽ ഉൾപ്പെട്ട 5 പേരെ കസ്റ്റഡിയിലെടുത്തതായി ധനകാര്യമന്ത്രാലയം അറിയിച്ചു. അടുത്ത മാസം 9-ന് കാലാവധി തീരുന്ന സബ് ഇൻസ്പെക്ടർ PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 43 പേർക്ക് നിയമനം ലഭ്യമാക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ഉദ്യോഗാർത്ഥികൾ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും സർക്കാർ സംരക്ഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പൂർണ്ണമായും അണുവിമുക്തമാക്കി പരിസരം ശുചിയായി സൂക്ഷിക്കുന്നതാണ് പദ്ധതി. കോഴിക്കോട് ജില്ലയിലെ ശുചീകരണ യജ്ഞത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞത്തിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നത്. പരിപാടിയുടെ ഭാഗമായി ആശുപത്രി, കോളേജ് ഹോസ്റ്റൽ, ക്വാർട്ടേഴ്സ്, ഓഫീസ് പരിസരങ്ങൾ, ഡ്രെയിനേജ് സംവിധാനങ്ങൾ, മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളിൽ സമഗ്ര ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. എല്ലാ വിഭാഗം തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ തിരിച്ചറിഞ്ഞ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. എല്ലാ പൊതുജനങ്ങളും ജീവനക്കാരും വിദ്യാർത്ഥികളും പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 134-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത എന്ന പരിപാടി കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അടുത്ത 5 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ. രാവിലെ തുടങ്ങിയ മഴ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇപ്പോഴും തുടരുകയാണ്. നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായത് ജനജീവിതത്തെ ബാധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
3: തിരുവനന്തപുരം നഗരത്തെ കൂടാതെ കഴക്കൂട്ടം, കാട്ടാക്കട, കാട്ടായിക്കോണം, പോത്തൻകോട്, വെഞ്ഞാറമൂട്, വെള്ളായണി, കാര്യവട്ടം, ബാലരാമപുരം, വർക്കല എന്നിവിടങ്ങളിലെല്ലാം ശക്തമായ മഴയാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. നെടുമങ്ങാട് ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലും മഴ ശക്തമാണ്. കനത്ത മഴയെ തുടർന്ന് നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചാക്ക ഉൾപ്പെടെ നഗരത്തിലെ വിവിധയിടങ്ങളിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കനത്ത മഴയിലും കാറ്റിലും തിരുവനന്തപുരം പ്രസ് ക്ലബ് റോഡിൽ മരം കടപുഴകി വീണ് ഒരു ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. തലസ്ഥാന ജില്ലയിൽ വരും മണിക്കൂറുകളിലും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
0: കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്ന സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അതിനിടെ നേമത്തിനും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനുമിടയിൽ റെയിൽവേ ട്രാക്കിൽ മണ്ണിടിഞ്ഞു വീണു. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ നിരോധനം തുടരും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും ദുരന്ത സാധ്യതകളും കണക്കിലെടുത്ത് കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാലവർഷ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് തിരക്കേറി. സ്ത്രീകൾ ഇന്നു മുതൽ അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: മണത്തണ കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന ഭണ്ഡാരം ഇന്നലെ അർദ്ധരാത്രിയോടെ അക്കരെ കൊട്ടിയൂരിലെത്തിച്ചു. ഭഗവാന്റെ തിരുവാഭരണങ്ങളും പൂജാവിധികൾക്കായി ഉപയോഗിക്കുന്ന പവിത്രമായ സ്വർണ്ണ വെള്ളിപ്പാത്രങ്ങളും വെള്ളി വിളക്കുകളും അടങ്ങുന്ന നിധി 11 മാസങ്ങൾക്ക് ശേഷം അക്കരെ കൊട്ടിയൂരിൽ എത്തിക്കുന്നതാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഇന്നു മുതൽ അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം. ജൂൺ 20 മകം കലം വരവ് വരെയാണ് സ്ത്രീകൾക്ക് പ്രവേശനം. വലിയ തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. 4 ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന ജൂൺ 5.
0: 50 ജീവനക്കാരുള്ള പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് പരിഗണനയില്ലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അങ്കണവാടി ഭക്ഷണത്തെ സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുമെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ അറിയിച്ചു. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്തെ ചതിക്കുഴികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിറ്റ് ഗ്ലോ പദ്ധതി സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. പൊതുമരാമത്ത് വകുപ്പ് മുൻമന്ത്രി ടി യു കുരുവിളയ്ക്ക് വിട. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെയാണ് അന്തരിച്ചത്. 89 വയസ്സായിരുന്നു. 2006 2011 അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഏകദിന കേരള സന്ദർശനം നാളെ. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് നാളെ രാവിലെ 11 മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിനെ തുടർന്ന് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തള്ളി. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം പുനഃക്രമീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 2. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111 82 8081.

രചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815.

0: വില കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എച്ചാൻജേ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
0: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വില കുറവ് മാത്രമല്ല ജോയിസിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ജോയിസിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
0: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വില കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
4: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
5: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
2: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161618 15.
6: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് ഇന്റർ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി 91.2.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

0: ദി ബീറ്റ് ഫീൽ ദി വൈബ് സ്റ്റേ ട്യൂൺ ഇൻ ദി റേഡിയോ 91.2
1: എടാ കീ കിട്ടിയോ
2: ആ സിക്തു ഇല്ല ഇതെ മത്തെ ബ്രോക്കർ ഹേളിദ് നെനപിദിയാ ഭദ്രാവത്തിലിരോ കൊനേ മലയാളി ഹുഡ്ഗി ഇതോ
1: ഒരു പെണ്ണ് കാണാൻ പോകുന്ന വഴിയാ ദേ ഇവൻ എന്റെ ബൈക്കിന്റെ പിന്നിലിരുത്തി കുറെയേറെ പെണ്ണ് കാണൽ ചടങ്ങുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാ കിട്ടിയതെല്ലാം വെറും ചായയും വടയും മിച്ചറും അല്ലാണ്ട് വേറൊന്നുമില്ല പക്ഷെ ഇത്തവണ നടന്നതെല്ലാം കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു കാണാം നമുക്ക് എന്താ ഇവിടെ സംഭവിച്ചതെന്ന്

0: എങ്ങനെയാണോ ഒരു ആണിന് ഒരു പെണ്ണിന്റെ ലോകത്ത് എത്തിപ്പെടാൻ കഴിയുന്നത്, അതുപോലെ അതേ അവസരം ആ പെണ്ണിനും ഉണ്ടാവണം.
1: പുതിയൊരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ശബ്ദം എന്റെ റേഡിയോ 91.2. ആഘോഷമാക്കാം ഓരോ നിമിഷവും കേൾക്കൂ എന്റെ റേഡിയോ 91.2.

കുട്ടി സ്ലേറ്റിന്റെ മറുപുറങ്ങളിൽ എത്ര മഷിത്തണ്ടുകൊണ്ട് മായിച്ചിട്ടും മാഞ്ഞു പോകാത്ത ചില ഓർമ്മകളുണ്ട്. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം. കൂടെയുള്ളത് ഞാൻ സജന. കാലം മാറ്റി എഴുതിയ കഥകളുടെ ലോകത്തു കൂടി ജീവിതം കണ്ടും കേട്ടും സഞ്ചരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു തലമുറയാണ് നമ്മൾ, അല്ലെ? കാലത്തിന്റെ മാറ്റങ്ങളെക്കാൾ ആ കാലത്തെ നമ്മൾ മാറ്റിമറിച്ചതാണ് കൂടുതൽ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. വീണ്ടും ഒരു സ്കൂൾ തുറക്കുന്ന വേളയിലാണ്. June 1 സ്കൂൾ തുറക്കുകയാണ്. ഇത്തവണ റഫീഖ് അഹമ്മദിന്റെ രചനയിൽ പുതിയ പ്രവേശന ഉത്സവ ഗാനം സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ന് മാത്രമല്ല കേട്ടോ, സ്കൂൾ തുറപ്പിൻ പുതിയതല്ലാത്തത് എന്താണുള്ളത്? വസ്ത്രം പുതിയത്, ബാഗ് പുതിയത്, പുതിയ കൊട, അങ്ങനെ എന്തെല്ലാം പുതിയ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, ഉപകരണങ്ങൾ, കാഴ്ചകൾ, കാഴ്ചപ്പാടുകൾ എല്ലാം പുതിയതിന്റെ കാലത്തു കൂടിയാണ് കടന്നു പോകുന്നത്. ആ പുതിയൊരു ലോകത്തു കൂടി പുതിയ കാലത്ത് കടന്നു പോകുമ്പോൾ നമ്മുടെ ഓർമ്മകളിൽ നമ്മൾ അനുഭവിച്ചതും നമ്മൾ കണ്ടതുമായ ചില പ്രവേശന ഉത്സവ ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. ആ ഓർമ്മയിലൂടെ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. ഒരു കാലത്തിന്റെ സ്കൂൾ തുറപ്പും ഇന്നത്തെ സ്കൂൾ തുറപ്പും തമ്മിലുള്ള വ്യത്യാസങ്ങളെ ഓർത്തെടുക്കാം. അതിലെ ഇഷ്ടങ്ങളെ, നഷ്ടങ്ങളെ ഒക്കെയൊക്കെ നമുക്ക് ചേർത്ത് വെക്കാം. ഒരു പക്ഷേ പറഞ്ഞു പോകുമ്പോൾ നിങ്ങളും ഓർമ്മകളിൽ പലതും അനുഭവിക്കുന്നുണ്ടാകും. അല്ലെങ്കിലും അനുഭവമാണല്ലോ ജീവിതം. കുറച്ച് സമയം, കുറച്ചു നേരം നമുക്ക് സഞ്ചരിക്കാം. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഒരു കാലത്ത് സ്കൂൾ തുറപ്പെന്ന് പറയുന്നതേ എന്തെങ്കിലും തരത്തിലുള്ള ഒരുപാട് പുതുമയുടെ കൗതുകങ്ങളായിരുന്നില്ല. പലപ്പോഴും ജ്യേഷ്ഠന്റെ ചെറുതാക്കിയ വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ ചേച്ചിയുടെ ചെറുതാക്കി പാവാടയുടുപ്പും, അതുപോലെ സ്കൂൾ പുസ്തകങ്ങളെ മറ്റെല്ലാ മുൻവർഷങ്ങളിൽ ഉപയോഗിച്ചതൊക്കെ വാങ്ങി ഉപയോഗിച്ച ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പുതുതായി ഉണ്ടാവുക ഒരു ജോഡി യൂണിഫോം, പിന്നെ ഒരു ചെരുപ്പും ഒരു സ്ലേറ്റും പെൻസിലും മാത്രമാണ്. അല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വസ്ത്രങ്ങൾ പുതിയതായി വാങ്ങുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകമായ ഒരു വിപണിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. സ്കൂൾ തുറക്കലെന്ന് പറയുന്നതേ ഒരു വിപണിയുടെ ഉത്സവമാണ്. ഏതാണ്ട് മെയ് പകുതി ആവുമ്പോഴേക്കും ഒരുപാട് വമ്പൻ ഓഫറുകളുമായി ബ്രാൻഡ് ബാഗുകൾ, ബാട്ടിൽ ബോട്ടിലുകൾ, ട്രെൻഡിംഗ് ആയ കുടകൾ, ലഞ്ച് ബോക്സുകൾ ഒക്കെ ഒരു ഷോപ്പിംഗ് മാമാങ്കമായി മാറുകയാണ് സ്കൂൾ തുറക്കൽ. ആ തുറക്കലിന്റെ ആഘോഷം സൂപ്പർ മാർക്കറ്റിലും കടയിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. വീട്ടിലാകെ സ്കൂൾ തുറക്കുന്നതിന്റെ ചർച്ചയാണ് കേട്ടോ. പണ്ട് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്കൂൾ തുറക്കലിന്റെ ഓർമ്മയും വേദനയും ഒക്കെ. ആ സ്കൂൾ തുറന്നാൽ വീണ്ടും കളിമതിയാക്കി, വെള്ളത്തിലിറങ്ങാതെ, പാടത്ത് പോകാനാകാതെ, സ്കൂളിലേക്ക് പോകേണ്ടി വരുമല്ലോ എന്ന് വിചാരിക്കുന്ന കുഞ്ഞു ഹൃദയങ്ങളുടെ വേദനയായിരുന്നു. അന്നുള്ളവർക്ക് ആ കാര്യത്തിൽ വലിയ നിരാശയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാണ് നിരാശയ്ക്ക് കാരണമാകുന്നത്. അതുകൊണ്ടേ സ്കൂളിൽ ചേർക്കുക. ആ സ്കൂളിൽ ചേർക്കുമ്പോൾ തന്നെ ഇന്നത്തെ പോലെ വല്ലതുമാണോ? ജനന തീയതി ഒട്ടുമിക്ക ആളുകൾക്കും മെയ് മാസമാണ് കേട്ടോ. എന്തിനാണെന്ന് ചോദിച്ചാലേ, തീയതി ഒപ്പിച്ച് വയസ്സ് തേക്കാൻ വേണ്ടി ചേർക്കാനിരിക്കുന്ന ആള് അതങ്ങ് എഴുതി വെക്കുകയാണ്. അതിൽ പോലും വലിയ ആത്മാർത്ഥത ഒന്നുമില്ല. ഇന്നതുകൊണ്ടാണ് മെയ് മാസത്തിലെ എല്ലാവരും കൂട്ടത്തോടെ വിരമിക്കുന്നത്. ഒരു പക്ഷേ അന്നത്തെ പ്രസവ ആശുപത്രിയുടെ എണ്ണം എടുത്താലേ ആ നമ്പരുമായി ഒരു ബന്ധവും കാണില്ല എന്ന് പറഞ്ഞാലേ മെയ് മാസം ആഗോള പ്രസവ മാസമാക്കി മാറ്റിയത് ഈ സ്കൂൾ പ്രവേശനത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. ഇന്നങ്ങനെയാണ്, ജന്മദിനം, അതിന്റെ മണിക്കൂർ, വിനായിക, നാഴിക ഒക്കെ നോക്കി. പാതിരാത്രിയാണെങ്കിലേ ആ സമയത്ത് കേക്ക് മുറിക്കുന്നവരുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കേ, ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

അവർക്കേണ്ടി പഠന സാമഗ്രികൾ. അത് അന്നത്തെ കാലവും ഇന്നത്തെ കാലവുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല. അന്നൊരു പുതിയ പുസ്തകത്തിന്റെ അല്ലെങ്കിൽ ഒരു ബുക്കിന്റെ മണം എത്ര സന്തോഷത്തോടെയാണ് നമ്മൾ ആസ്വദിച്ചത്. പുസ്തകവും ബുക്കും തുറന്ന് എത്ര പ്രാവശ്യമാണ് മണത്ത് നോക്കിയിരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മൂക്കിൽ ആ മണം വന്നിട്ടുണ്ടാകും. പേജുകൾ മറിച്ച് അതിന്റെ നടുവിൽ മണക്കുമ്പോൾ ഉണ്ടാകുന്ന മണം. എന്നാൽ ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും ഒരു പുതുമയല്ല. അന്നൊരു കവർ കൊണ്ട് പുസ്തകം പൊതിയുക എന്നൊക്കെ പറയുന്നത്, പിന്നെ ഒരു പെൻസിൽ, മഷിപ്പേന, മൈക്ക് റബ്ബർ എന്നാണ് പറയുന്നത്. അത് മായ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു റബ്ബറിന് പേരുണ്ടാക്കിയതാണ് കേട്ടോ. ഇങ്ങനെയുള്ള സാമഗ്രികൾ ചേർത്ത് വെച്ച് ഒരു മനോഹരമായ ഒരു തുണിസഞ്ചിയും കൂടെ കിട്ടിയാൽ ലോകം കിട്ടിയ സന്തോഷമായിരുന്നു. അതൊരു വലിയ ഭാഗ്യം കൂടിയാണ്. പക്ഷേ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് അതൊക്കെ ഒന്ന് നീട്ടിക്കൊടുത്ത് നോക്കണം. അവരത് ദൂരേക്കെറിയും. കാരണം പുതിയ കാലത്തിന്റെ പേനകളും ബോക്സുകളും എന്തിന്, വാട്ടർ ബോട്ടിലുകളും ഒക്കെ. എന്നാലേ പണ്ടത്തെ കാലത്തെ അന്ന് വാട്ടർ ബോട്ടിലുകൾ വഴിയിൽ കാണുന്ന പൈപ്പായിരുന്നു. വീട്ടിൽ നിന്നും വെള്ളം കുടിച്ചിട്ട് പോയാൽ പിന്നെ പള്ളിക്കുടത്തിലെ കിണറ്റിൽ നിന്നും വെള്ളം കോരി കുടിക്കും. ആ ഉപ്പുമാവും ഉണ്ടാക്കാനും കഞ്ഞി വെക്കാനും ഒക്കെ അതേ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇന്ന് അതൊന്നും ചിന്തിക്കാനേ കഴിയില്ല. തിളപ്പിച്ചാറിയ വെള്ളവും ബോട്ടിലുകളിലാക്കി, കൂടാതെ 10 മണിക്കും 1 മണിക്കും 4 മണി എന്നൊക്കെ പറഞ്ഞ് വിവിധ തരത്തിലുള്ള കടികൾ നിറച്ചുകൊണ്ടാണ് ഇന്നത്തെ തലമുറ പോകുന്നത്. പിന്നെ അന്നേ സ്കൂളിൽ ചേർത്താൽ അന്ന് ക്ലാസ് ടീച്ചറിനെയോ ഹെഡ് മാസ്റ്ററിനെയോ പരിചയപ്പെട്ടാൽ പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിക്കുകയോ വഴക്കുണ്ടാക്കുകയോ ചെയ്യുമ്പോഴാണ് അച്ഛനും അമ്മയും സ്കൂളിലേക്ക് വരുന്നത്. എന്നാലേ ഇപ്പോൾ അങ്ങനെയല്ല. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ തുറന്നു കഴിഞ്ഞു. അതിൽ അധ്യാപകരും കുട്ടികളുടെ രക്ഷിതാക്കളും എല്ലാവരും ഉണ്ടാകും. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ ഈ പറയുന്നതുപോലെ പാട്ടും ഡാൻസും ഒക്കെ നിറയുന്ന പുതിയ കാലത്തിന്റെ കാഴ്ചകളാണ്. പിന്നെ അന്ന് ആദ്യമായി സ്കൂളിലേക്ക് പോകുമ്പോഴേ കരഞ്ഞ് കരഞ്ഞ് വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു തിരിഞ്ഞ് നോക്കി, ചിലപ്പോഴേ വടിയെടുത്തും കാണിച്ചും വഴക്കും പറഞ്ഞാണ് കൊണ്ടുപോകുന്നതെങ്കിൽ, ഇന്ന് പ്രവേശന ഉത്സവം എന്ന് പറയുന്നതേ വലിയൊരു സന്തോഷത്തിന്റെ മിഠായിയും ബലൂണും കളിയും ചിരിയും അതിന്റെ ഒരുക്കങ്ങളുമായി ഒരു ഉത്സവ സമാനമായ ഒരു അന്തരീക്ഷമാണ്. അന്നൊന്നും ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ രക്ഷകർത്താക്കളും സ്കൂളിൽ കൊണ്ടാക്കും. ചിലപ്പോൾ വൈകുന്നേരം ഒരു പ്രാവശ്യം വിളിക്കാൻ വരും. പിന്നെ കൂട്ടങ്ങളായി പഠിക്കാൻ പോവുകയാണ്. ഇന്ന് ആ കാലമൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ മക്കൾ നമ്മളെ ഓടിക്കും. അതുകൊണ്ടേ അധികം പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

കാലത്തിന്റെ സഞ്ചാര പദങ്ങളൊക്കെ പറയുമ്പോൾ മറക്കാനാവാത്ത ചിലതുകൂടി പറഞ്ഞു പോകണമല്ലോ. മനുഷ്യ ജീവിതത്തിന്റെ സ്നേഹവും സന്തോഷമൊക്കെ നമുക്കായി കരുതിയ നമ്മളെ ഒരുക്കി വിട്ട മാതാപിതാക്കൾ, നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പള്ളിക്കൂടത്തിൽ കൊണ്ടാക്കിയവർ, നമ്മൾ പോകാതെ മടി പിടിച്ചു നിന്നപ്പോൾ, ഒരു പക്ഷേ അച്ഛൻ ശാസിച്ചപ്പോൾ സങ്കടത്തോടെ ഒന്നും പറയില്ലേ എന്ന് പറഞ്ഞ അമ്മയുടെ മുഖവും അമ്മൂമ്മയുടെ മുഖവും, അങ്ങനെയുള്ള ഒത്തിരി മനുഷ്യരെ കൂടി നമ്മുടെ മുന്നിലൂടെ പ്രവേശന ഉത്സവവേളയിൽ കടന്നു പോകാറുണ്ട്. പഠിക്കാതിരിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കയറി വീഴുന്നവർ, ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മളറിയാതെ നമുക്ക് വേണ്ടി സങ്കടപ്പെട്ടവർ, അവർ നമ്മുടെ വസ്ത്രങ്ങളും നമ്മുടെ ജീവിതമോ ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ? ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളതാണ്, അവർക്കെന്തെങ്കിലും നിരാശ തോന്നിയിട്ടുണ്ടോ? നമ്മുടെ കൂട്ടത്തിൽ വിരലെണ്ണാവുന്ന കുട്ടികളെങ്കിലും വളരെ സമ്പന്നതയുടെ അടയാളമായി സ്കൂളിലേക്ക് എത്തുമ്പോൾ ഇവർക്ക് സങ്കടം തോന്നിയിട്ടുണ്ടോ? അറിയില്ല. ചോദിക്കാൻ ഇനി അവർ നമ്മുടെ ഒപ്പമില്ലല്ലോ. പള്ളിക്കാട്ടിൽ പോയി ചോദിച്ചാലും ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ ഹൃദയത്തിന് കണ്ണിൽ നിന്ന് മുതിർന്ന് വീഴുന്ന മണികൾ പോലെ നമ്മൾ തന്നെ അനുഭവിക്കണമെന്നതിനപ്പുറത്ത് മറുപടി പറയാൻ അവരില്ല. ചിലരോടൊക്കെ സങ്കടം പോലും പറഞ്ഞു തീർക്കാനാവാതെയാണ് കടന്നു പോയത്. അവരെ കൂടി ഓർക്കണം ഈ പ്രവേശന ഉത്സവത്തിൽ. അവർ നൽകിപ്പോയ തുടർച്ചയാണ് നമ്മൾ ഇന്നും തലമുറയിലൂടെ തുടരുന്നത്. നമ്മൾ അമ്മയായപ്പോൾ, ഇന്നലകളിൽ നമ്മൾ മകളായിരുന്നപ്പോൾ, നമ്മുടെ മാതാപിതാക്കൾ ആയവരെ, അമ്മൂമ്മയും അപ്പൂപ്പനുമായവരെ, ഉപ്പയും ഉമ്മയുമായവരെ ഒക്കെ ഓർത്തെങ്കിലെ ഈ നിമിഷങ്ങൾ പൂർണ്ണമാകും. ഒരു പക്ഷേ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ സ്വർഗലോകത്ത് എവിടെയെങ്കിലും ഇരുന്ന് ശബ്ദങ്ങളായി കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആത്മാവിന് ശാന്തി ഉണ്ടാകട്ടെ. പരലോകം

0: ജീവിതത്തിൻ്റെ ഏറ്റവും പരമമായ നിയമം നിങ്ങൾ ഓർത്തിരിക്കുക, അത് വിശ്വാസമാണ്. ഒരു വിശ്വാസം എന്നത് കേവലമായ ഒരു വാക്കല്ല, അത് നിങ്ങളുടെ മനസ്സിനെ ആഴത്തിൽ പതിപ്പിക്കുന്ന ഊർജമായി മാറുന്ന, വളമായി തീരുന്ന, പ്രഭയായി ചൊരിയുന്ന വലിയ ഒരു ചിന്തയാണ്. നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങൾക്ക് ദോഷകരമാകുന്ന ഒരു കാര്യത്തിൽ വിശ്വസിച്ചു പോകരുത്. അങ്ങനെ വിശ്വസിച്ചാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് മുഴുവൻ യഥാർത്ഥത്തിൽ നിങ്ങളെ ആ വഴിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേ പോകും. എന്നാൽ ആ മനസ്സിന്റെ കരുത്തിലും കഴിവിലും നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ സ്വയം പ്രേരിതരായി ഊർജസ്വലരായി നിങ്ങൾക്ക് ജീവിതത്തെ മാറ്റിമറിക്കാനാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ചുറ്റുപാടുകളിൽ അന്ധവിശ്വാസികളായ ഒരുപാട് പേരുണ്ട്. അയാളത് മാറ്റിത്തരും, ഇയാളത് മാറ്റിത്തരും, ഇത് കെട്ടിയാൽ മാറും, ഇത് വിഴുങ്ങിയാൽ മാറും, വീട് തിരിച്ചു വച്ചാൽ മാറും, ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് നാം പറഞ്ഞു കൊടുത്താൽ, അത് വിശ്വാസങ്ങളായി സബ് കോൺഷ്യസ് മൈൻഡിൽ രൂപപ്പെട്ടാൽ പിന്നെ ആ വിശ്വാസങ്ങൾക്കനുസരിച്ചായിരിക്കും അവന്റെ പ്രവൃത്തി മുഴുവൻ സഞ്ചരിക്കുക. ഉദാഹരണത്തിന്, ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു മന്ത്രവാദിയെ കണ്ടില്ല എന്നിരിക്കട്ടെ, നന്നായി പഠിച്ചു പോയ പരീക്ഷയാണെങ്കിലും നിങ്ങൾക്കത് എഴുതാൻ കഴിയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിറയെ അയാളെ കണ്ടില്ല, അതുകൊണ്ട് എനിക്കത് കഴിയില്ല എന്ന് പറയുന്ന ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു വിശ്വാസം ഹൃദയത്തിൽ കൊണ്ടു നടക്കരുത്. ആത്മഹത്യ ചെയ്യുന്നവർ പോലും അത്തരം ചില സ്വന്തം ജീവിതത്തിനും ശരീരത്തിനും ഹിതകരമല്ലാത്ത ചിന്തകൾ കൊണ്ടു നടക്കുന്നവരാണ് എന്നുള്ള കാര്യം പഠനത്തിൽ പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും നല്ല ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കാനാവട്ടെ. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. നല്ലൊരു ദിനം നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
5: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി 91.2

0: ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
1: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
0: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ 1st നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: ഹൃദയത്തുടിപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ, ഇത് എന്റെ റേഡിയോ 91.2.

വിശ്വസാഹിത്യത്തിലെ ഒരു അനശ്വര കഥാനായിക അനീസ്യ, വിശ്വസാഹിത്യകാരനായ കൗൺ ലിയോ ടോൾസ്റ്റോയുടെ വിശ്വൈക സുന്ദരിയായ ഒരു അനശ്വര കഥാനായിക അനീസ്യ.

അവൾക്കൊരു ഭർത്താവുണ്ട്, 77 പടുവൃദ്ധൻ, സുഖമില്ല, വലിയ പണക്കാരനാണ്, സുഖമില്ല, കിടപ്പാണ്, ചികിത്സ കാര്യമായിട്ട് നടക്കുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൾക്ക് ദാഹമേ

എപ്പോഴും ബൈബിളിലെ വാക്യങ്ങൾ, വിശേഷിച്ചും പത്ത് കൽപ്പനകൾ പേർത്തും പേർത്തും പാടി നടക്കുന്ന ഒരു വൃദ്ധനുണ്ട് ആ നാട്ടിൻപുറത്ത്. നികിതയുടെ അച്ഛൻ, ഈ വേലക്കാരന്റെ അച്ഛൻ. വൃദ്ധൻ കൂടെ കൂടെ മകനെ കാണാൻ അനീശ്വര വീട്ടിൽ കടന്നു വരാറുണ്ട്.

0: പക്ഷെ മൂപ്പന് പാടി പുകഴ്ത്തുന്ന സ്വർഗരാജ്യത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ കെട്ടിയവൾക്ക് അത്ര വലിയ മതിപ്പില്ല. കിഴവി പറയാറുണ്ട്, ചത്തി എന്നുള്ള സ്വർഗം നമുക്ക് വേണ്ട, ഉണ്ടെങ്കിൽ ദുഃഖമായിട്ട് ഇവിടെ വെച്ച് കിട്ടണം. അങ്ങനൊരു ഭയങ്കര ഇഷ്ടമല്ല. അനീസയുടെ വീട്ടിൽ പുരനിറഞ്ഞു നിൽക്കുന്ന ഒരു സുന്ദരി പെണ്ണുണ്ട്.
1: ആദ്യ ഭാര്യയിൽ വൃദ്ധകാന്തനുള്ള കുഞ്ഞീരെന്ന പെൺകൊടി, ആദ്യ ഭാര്യയിൽ വൃദ്ധകാന്തനുള്ള കുഞ്ഞീരെന്ന പെൺകൊടി.
0: അനീസയുടെ വൃദ്ധനായ ഭർത്താവിന്റെ ആദ്യ

മറ്റാർക്കും കേൾക്കാൻ വേണ്ടിയല്ല, ആരോ സ്വയം പാടി രസിക്കുന്നു വളരെ നേരിയ ശബ്ദത്തിൽ. ശ്രദ്ധിക്കാമെങ്കിൽ നമുക്കും കേൾക്കാം ആ പാട്ടിന്റെ കുറെ ഭാഗം.

അനീസിയ അകത്തുനിന്നൊരു വിളി. അവൾ തിരിഞ്ഞു. എന്ത് വേണം? അനീസിയ ഇപ്പോഴങ്ങോട്ട് വന്ന് ഞാൻ മരുന്നൊഴിച്ച് തന്നല്ലേ ഉള്ളൂ, ശാന്തമായിട്ട് കിടക്ക്. അനീസിയ അനീസിയ അനീസിയ. അവൾ പിന്നെയും കണ്ണാടി നോക്കി.

പേടിച്ചു പോയല്ലോ, എന്ത് വേണം കൊച്ചമ്മ? കൊച്ചമ്മ യജമാനൻ, യജമാനൻ, യജമാനൻ, ബോധമില്ല കിടക്കുന്നു, ബോധമില്ല കിടക്കുന്നു, ബോധമില്ല കിടക്കുന്നു. ഞാൻ വിചാരിച്ചു ചത്തുപോയെന്ന്. വരുന്നു വരുന്നു, നീ പോ, ബോധമില്ല കിടക്കുന്നു, പോകാൻ ഞാൻ വന്നേക്കാം. അവനകത്തേക്ക് പോയി അവൾ പിന്നെയും കണ്ണാടി നോക്കി.

0: കുമ്പംതിരി വായിലുള്ള എന്ത് വേണം കൊച്ചമ്മ?
1: കൊച്ചമ്മ യജമാനൻ, യജമാനൻ കണ്ണു തുറന്നു. നികിത, എടാ നീ അല്ലാതെ ആ മനുഷ്യൻ കണ്ണടച്ച് കിടന്നപ്പോഴേക്ക് ബോധമില്ലേ ബോധമില്ലേ എന്ന് പറഞ്ഞിട്ട് ഓടൂ. നീ ഇതുവരെ ഇവിടെ പോയിരുന്നു? രാത്രി മണി 10 ആയില്ലേ? ഇതുവരെ ഇവിടെ പോയിരുന്നു?
2: ഞാൻ എന്ത് വേണം കൊച്ചമ്മ, പുതിയ

പോലും. മരുന്നും മന്ത്രവാദവും, മരുന്നും മന്ത്രവാദവും, ചാവത്തുമില്ല, കട്ടിലൊഴിയത്തുമില്ല. അവക്ക് നന്നേ മുഷിഞ്ഞു. ഈ വൃദ്ധന ശുശ്രൂഷ അവൾ മടുത്തു. മടുപ്പ് തോന്നിയില്ലെങ്കിലേ അതിശയിക്കേണ്ട കാര്യമുള്ളൂ. ചെറുപ്പക്കാരിയായ ഭാര്യ, കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന മോപ്പിയുന്ന ഭർത്താവ്, ഈ ഭാര്യയും ഭർത്താവും ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടും സ്നേഹമായിട്ടും കഴിയുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. വയസ്സുകാലത്താണെന്ന് കാര്യം ആർക്കും ആരെയും സംശയമില്ല. രണ്ടുപേരും സന്തോഷമായിട്ടും കഴിഞ്ഞുകൂടുക. ഇവിടെ ചെറുപ്പക്കാരിയായ ഭാര്യ, കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന മോപ്പിയുന്ന ഭർത്താവ്, മരുന്നും മന്ത്രവാദവും, മരുന്നും മന്ത്രവാദവും. എടാ, ഏത് മരുന്ന് മരിക്കാൻ പോയാലും കുറച്ചുകൂടെ നേരത്തെ ഇങ്ങോട്ട് എഴുന്നള്ളാം. എന്താ വച്ചമ്മ? അദ്ദേഹം എന്നെ വിളിച്ചോ? യജമാൻ എന്നെ വിളിച്ചോ? ആ യജമാൻ എന്നെ വിളിച്ചോ? നീ നല്ലയാളാ. എടാ, നിന്നെ വിളിച്ചു. യജമാനല്ല.

എടാ നീ വരാഞ്ഞിട്ട് ഞാൻ അത്താഴം പോലും കഴിക്കാതിരിക്കണം. ഞാൻ എന്ത് വേണം കൊച്ചമ്മ, പുതിയ ഔഷധങ്ങളും തേടി തേടി പലടവും ഞാനും സഞ്ചരിച്ചു. നിക്കിതാ എന്താ വരുന്നേ? അദ്ദേഹം എന്നെ വിളിക്കുന്നു. അവനകത്തേക്കോടി, അവളും അവന്റെ പിന്നാലെ പോയി. ദിവസങ്ങൾ കൊഴിഞ്ഞു കൊഴുന്നു, ചികിത്സ കാര്യമായിട്ട് നടക്കുന്നു. സൗകര്യമുള്ള മൂപ്പിലാനല്ലേ, ചികിത്സയ്ക്ക് കുഴപ്പമില്ല. പക്ഷേ ആ സൂക്കേട് മൂപ്പിലാനെയും കൊണ്ടുപോകുന്ന ലക്ഷണമാണ്. കുറെ നാൾ കഴിഞ്ഞപ്പോൾ, ഈ മനുഷ്യൻ സ്വതേ നല്ലവനാണല്ലോ, പക്ഷെ സാഹചര്യങ്ങൾ അവനെ പിശാചാക്കും, ചിലപ്പോൾ ദേവതുല്യനായി വളർത്തുകയും ചെയ്യും. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ അനീസിയ ആ വൃദ്ധന്റെ ഭാര്യയാണെന്ന് പറയുന്നതിനേക്കാൾ സത്യം മറ്റൊന്നായി കഴിഞ്ഞിരിക്കുന്നു.

0: പോടാ, എനിക്ക് മരുന്ന് വേണ്ടടാ.
1: അല്ല, അങ്ങനെ പറയരുത്, ഈ മരുന്ന് കഴിക്കണം, ഇത് കഴിച്ച അവിടത്തേക്കും സുഖമാവും.
0: എന്നാര് പറയുന്നു?
1: ഡോക്ടർ അദ്ദേഹം.
0: ഏത് ഡോക്ടർ? ഒത്തിരി ഡോക്ടർമാരായല്ലോ.
1: പുതിയ ഡോക്ടർ.
0: നീ വേണ്ട, കയ്പ് കൊണ്ടുപോ, എനിക്ക് മരുന്ന് വേണ്ട.
2: മൂപ്പിൽ അന്തിരിഞ്ഞ് കിടക്കുന്നു, അവൻ മരുന്നുമായിട്ട് അടുത്ത് നിൽക്കുകയാണ്. കിടന്ന കിടപ്പ് മൂപ്പിൽ പിന്നെയും വിളിക്കുന്നു.
1: നിക്കിതാ, എന്താ
0: നേരം കുറെ ഇരുട്ടി അല്ലയോ?
2: ഓ, കുറച്ച് ഇരുട്ടിയേ.
0: നീ വല്ലതും കഴിച്ചോ?
2: ഇല്ലേ, കഴിച്ചോളാം.
0: ചെന്നെന്തെങ്കിലും കഴിക്കാ പോ.

ആരാണാവോ ചന്ദ്രക്കലയുടെ കാമുകൻ? ചന്ദ്രക്കലയ്ക്ക് സുന്ദരിയായ ഈ കാമുകിക്ക് സുന്ദരനായ ഒരു കാമുകനുണ്ട്. അയാളങ്ങ് പടിഞ്ഞാറാണ് താമസം. എടാ പേര് കടൽ, നീലക്കടൽ. നീലക്കടൽ എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട കാമുകൻ തന്റെ പ്രിയ കാമുകി ചന്ദ്രിക ചന്ദ്രക്കല വരുന്നതും കാത്ത് തന്റെ വിരിമണൽ മെത്തയിൽ താനേ

ലോകമുറങ്ങിക്കിടക്കുന്നു, ചന്ദ്രക്കലയും കടലും ഉറങ്ങാതെ കിടക്കുന്നു. ഇതുപോലെ കഥ നടക്കുന്ന വീട്ടിലും രണ്ടുപേർ ഉറങ്ങാതെയുണ്ട്. അതിലൊരാൾ ചന്ദ്രക്കലയുടെ കൂട്ടുകാരിയാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, നല്ല നിലാവ് പോലത്തെ വസ്ത്രങ്ങളും വാരി അണിഞ്ഞ്

ആ വാതിൽ തുറക്കാൻ അവൾ മെല്ലെ കൈയുയർത്തി സാക്ഷയിൽ തൊട്ടപ്പോഴേക്ക് അവൾ ഞെട്ടിപ്പോയി, ഞെട്ടിപ്പുറകോട്ട് പോയി. അടുക്കളയിൽ പാത്രം വീണുടഞ്ഞ ശബ്ദം ദുശകുനമാ. പിന്നെയും ധൈര്യം ഒലംബിച്ച് അവളെ വാതിൽ അമർത്തി തുറന്നു. നല്ല നിലാവിളിച്ചു, മെല്ലെ

0: ആ മുല്ലവല്ലികളിൽ നിന്ന് പൂക്കൾ ഇരുന്ന് അവിടെ മുടിയിലും മടിയിലും എല്ലാം ഒരു പുഷ്പവൃഷ്ടി നടക്കുകയാണ്. കുറുമൊഴി മുല്ലകൾ പൂക്കൾ പാകി. മറ്റൊരു നിഴല പൂന്തോട്ടത്തിന്റെ വേറൊരു കോണിൽ പ്രത്യക്ഷപ്പെട്ടു. ആ നിഴൽ അടുത്തു വരുന്നു. ആ നിഴൽ അവളെ സമീപിച്ചപ്പോൾ അവൾ വിളിക്കുന്നു,
1: നിഖിത കൊച്ചമ്മ.
2: ഇരിക്കൂ.
1: ഇല്ല കൊച്ചമ്മ, ഞാനിവിടെ നിന്നോളാം.
2: ഇരിക്കാനല്ലേ പറഞ്ഞത്?
0: അവൾ അവനെ കൈക്ക് പിടിച്ചു. അവൻ അവിടെ സമീപത്തിരുന്നു. നിഖിത
2: കൊച്ചമ്മ, നീ എവിടെ ചുറ്റും നോക്കുന്നത്? ഇതെന്ത് പരിഭ്രമാ? എടാ സമാധാനമായിട്ടിരിക്കും. ഞാനല്ലേ വിളിച്ചത്? എടാ നിന്നെ ഞാൻ വിളിച്ചത് വളരെ വിലപ്പെട്ടൊരു കാര്യം നിന്നെ ഏൽപ്പിക്കാനാണ്.
0: എന്ത് കൊച്ചമ്മ?
2: വളരെ വിലയേറിയൊരു കാര്യം നിന്നെ ഏൽപ്പിക്കാനാണ്.
0: എന്താ കൊച്ചമ്മ?
2: എടാ

ഇല്ല ഒച്ചമ്മ, ഒച്ചമ്മ സ്വയം മറന്ന് സംസാരിക്കുകയാണ്. ഞാൻ ഇവിടുത്തെ വേലക്കാരനാണ്. എനിക്ക് വരാവുന്നതിന് ഒരു അതിർത്തി വരമ്പുണ്ട്. അനപ്പുറത്തേക്ക് എന്നെ വിളിക്കരുത്. എനിക്ക് യജമാനോട് ചില കടപ്പാടുകളുണ്ട്. കൊച്ചമ്മ, കൊച്ചമ്മ സ്വയം മറന്ന് സംസാരിക്കുകയാണ്. ഞാൻ എപ്പോഴും ഇപ്പുറത്ത് ഒരു ആരാധകനായിട്ട് കഴിഞ്ഞോളാം. എന്താ

നികിത, എനിക്ക് തീരെ ഇഷ്ടമല്ല നീ എന്നെ കൊച്ചമ്മ കൊച്ചമ്മ എന്ന് വിളിക്കുന്നത്. പിന്നെ ഞാൻ എന്ത് വിളിക്കുന്നു കൊച്ചമ്മ? എടാ, എനിക്ക് തീരെ ഇഷ്ടമല്ല ഈ വിളി കൊച്ചമ്മ കൊച്ചമ്മ ഇങ്ങനെ ആവർത്തിച്ച് വിളിക്കുന്നത്. പിന്നെ എടാ, നമ്മൾ രണ്ടും ഒരു പ്രായമാണ്. എനിക്ക് തീരെ ഇഷ്ടമല്ല നീ എന്നെ ഇങ്ങനെ കൊച്ചമ്മ കൊച്ചമ്മ എന്ന് വിളിക്കുന്നത്. പിന്നെ എന്ത് വേണം കൊച്ചമ്മ? അവൾ അവനെ കൈക്ക് പിടിച്ചു, അവന്റെ കണ്ണിൽ ഉറ്റുനോക്കി, വികാരതപ്തമായ ശബ്ദത്തിൽ അവൾ യാചിക്കുന്നു. എടാ,

0: അവന് ധൈര്യം തോന്നി. ഈ വീട്ടിൽ വേലക്കാരനായിട്ട് വരുമ്പോ തന്നെ പ്രായക്കാരി ഒരു പെണ്ണിനെ കൊച്ചമ്മ കൊച്ചമ്മ എന്ന് വിളിക്കണമെന്ന് സങ്കടപ്പെട്ടവൻ ഇപ്പൊ വിളിച്ചു വിളിച്ച് ശീലമായപ്പോ കൊച്ചമ്മനെ പറയുന്നു പേരിട്ട് വിളിക്കാൻ. കൊള്ളാം, നല്ല സമയം, നല്ല മുഹൂർത്തം, ശുഭമുഹൂർത്തം, ഇപ്പൊ തന്നെ വിളിച്ചു കളയാം. അവൻ അവന്റെ കൊച്ചമ്മയെ പേരിട്ട് വിളിക്കാൻ ശ്രമിച്ചു. കൊച്ചമ്മ കൊച്ചമ്മയല്ലടാ, വല്യമ്മ. നാണമില്ലല്ലോ, എന്റെ പേര് വിളിച്ചു, അനീസിയ വിളിക്കൂ. കൊച്ചമ്മ നാവ് വഴങ്ങണ്ടേ, വിളിച്ചങ്ങ് ശീലമായിപ്പോയി. അവളവന്റെ കൈതട്ടി, മുഖവും പിടിച്ചു മാറിയിരുന്നു. അവൻ എഴുന്നേറ്റ പൂന്തോട്ടത്തിലാകെ ചുറ്റിക്കറങ്ങി തിരിച്ചു വന്നു. കൂടുതൽ ധൈര്യമായി. വല്ലികളും ചെടികളും മണ്ണും വിണ്ണും എന്തിന് ഈ പ്രപഞ്ചമാസകലും. അവനവളെ പേരിട്ട് വിളിക്കുന്ന കേൾക്കാൻ കാതുകുറിപ്പിച്ച് നിൽക്കുന്ന പോലും അവൻ വന്നു. തന്റെ ഇടമായി ധൈര്യമായിട്ട് അവന്റെ കൊച്ചമ്മ പേരിട്ട് വിളിക്കാൻ തന്നെ ചെയ്തു. അനീസിയ, അവളും വിളിച്ചു. നിഖിതാ, അവൻ പിന്നെയും വിളിച്ചു. അനീസിയ, അവൾ വീണ്ടും വിളിച്ചു. നിഖിതാ, രണ്ടുപേരും അപ്പൊ തന്നെ മരിക്കുന്ന ലക്ഷണമാണ്. പണ്ടാരോ പറഞ്ഞ പോലെ ദി ഗ്രേറ്റ് ബ്ലിസ് വാസ് വിത്ത് ദം. അവരെങ്ങനെ പരസ്പരം പേരിട്ട് വിളിച്ചപ്പോൾ മഹത്തായൊരു നിർവൃതി അവരെ വലയിച്ചു നിൽക്കുന്ന പോലെ രണ്ടുപേർക്കും തോന്നുകയാണ്. അടുത്ത നിമിഷം വേറൊരു വിളി കേട്ടു. അനീസിയ, സൂക്കേടുകാരനാണെന്ന്. നിഖിത ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. അനീസ ഞെട്ടിയില്ല, അനീസ പിടഞ്ഞില്ല, അവൾ ഇരുന്നിട്ട് എഴുതില്ല. അവനിങ്ങനെ ഞെട്ടിപ്പടഞ്ഞെഴുതക്കുമ്പോൾ തെങ്കളം ചുറ്റിക്കിടന്നോരനിശ്ചതൻകരവല്ലികനിഞ്ഞ് ഗ്രഹിച്ചവൻ ആരോഗ്യശയ്യ വിളിക്കുന്നു മേൽക്കുമേൽ ആരോ മലാളെ ഉപേക്ഷിപ്പതെങ്ങനെ ആരോഗ്യശയ്യ വിളിക്കുന്നു മേൽക്കുമേൽ ആരോ മലാളെ ഉപേക്ഷിപ്പതെങ്ങനെ
1: അവനെ കൈതട്ടിയിട്ടകത്തേക്ക് ഓടി.
0: അവളും അവന്റെ പിന്നാലെ പോയി. നേരം പുലർന്നു, കേട്ടു തുടങ്ങി ആ മൂപ്പിലാന്റെ പാട്ട്.

അനീസയാണ് കണ്ടത്. അവിടെ ചെന്ന് വിളിച്ചു, വരൂ അമ്മാവാ, ഇരിക്കൂ അമ്മാവാ. ഓ, എന്തോ ഒരു സ്നേഹം വേലക്കാരന്റെ അച്ഛനോട്. വരൂ അമ്മാവാ, ഇരിക്കൂ അമ്മാവാ. അമ്മാവൻ വന്നു, അമ്മാവൻ ഇരുന്നു. അപ്പോഴവള് ചോദിക്കുന്നു,

കുഞ്ഞ്, അദ്ദേഹത്തിന് സുഖമുണ്ടോ? പിന്നെ സുഖം അതങ്ങനെ കിടക്കും, ജാവത്തുമില്ല, കട്ടിലൊഴിയത്തുമില്ല, സുഖമില്ല അല്ലേ? ദൈവമേ, പിന്നെ എന്റെ മോനം കൊണ്ടുപോയി.

0: മോനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ അത് ഞാനിങ്ങ് പറഞ്ഞേക്കാം. ഒന്നും പറയാനില്ല കുഞ്ഞെ, എന്നാ പറയാനില്ലയോ? കുഞ്ഞിനോടായതുകൊണ്ട് പറയാം. ഞാൻ ചോദിക്കട്ടെ കുഞ്ഞെ, ഇവൻ ഇങ്ങനെ നിന്നാൽ മതിയോ കുഞ്ഞെ? ഇവനിങ്ങനെ നിന്നാൽ മതിയോ കുഞ്ഞെ? കുഞ്ഞെ, ഇവൻ എവിടെങ്കിലും കൊണ്ടിട്ടൊന്ന് കുലുക്കണമെന്ന എന്റെ ഒരു മോഹം. വയസ്സ് 10-28 ആയില്ലേ?
1: എല്ലാ മാതാപിതാക്കൾക്കും ഉള്ള മോഹമാണ്. ഒരു പ്രത്യേക പ്രായം വരുമ്പോ മക്കളെ എവിടെങ്കിലും കൊണ്ടിട്ട് കുരുക്കി കളയണം.
0: കണ്ടുവച്ചിട്ടുണ്ടു ഞാൻ. കേട്ടോ മോളെ, എന്റെ മോന് വേണ്ടി ഞാനൊരു പെങ്കൊച്ചിനെ കണ്ടിട്ട് വരിക. പെണ്ണിനെ അവൻ ഇഷ്ടപ്പെടും. എന്തുകൊണ്ട്? അവൻ സ്നേഹിച്ച പെണ്ണാണല്ലോ. അവന് അവളുമായിട്ട് കുറെ അടുപ്പാണെന്ന് ആളുകളൊക്കെ പറയുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അത് അങ്ങനെ അങ്ങ് നടക്കട്ടെ. കുടിലിൽ പിറന്നവൾ ഒരു ചെറ്റക്കുടിൽ ജനിച്ച പെണ്ണാണ്, ഞങ്ങളുടെ വീടിന് തൊട്ടടുത്താണ്. എങ്കിലും അവൾ ചെറ്റക്കുടിലിൻ മണിവിളക്കല്ലയോ നിരൂപിച്ചാൽ അവളൊരു മണിച്ചിയ. അവള് തന്നെ എന്റെ മോൻ കല്യാണം കഴിക്കണം. എന്തുകൊണ്ട്? അവനും കുടിലിൽ ജനിച്ചവരാ. വേദപുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് വേണമല്ലോ നമ്മളൊക്കെ ജീവിക്കാൻ. എന്താ കുഞ്ഞെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? പാവങ്ങൾ അനുഗ്രഹീതരാകുന്നു. എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു.
2: കണ്ടോ, ഒപ്പിലപ്പോ വെറുതെ പറഞ്ഞൊന്നും നടക്കല്ല. സന്ദർഭം വരുമ്പോ ആ വേദവാക്യം ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ തീരുമാനിച്ചു വന്നിരിക്കുന്ന മൊപ്പില് അനീസയ്ക്ക് സഹിക്കോ? അവളകത്ത് കയറി വാതിലടച്ചു കളഞ്ഞു. അവളുടെ കാമുകന് വേണ്ടി ആ കാമുകന്റെ അച്ഛൻ ഭർത്താവും ഭാര്യയും കൂടെ ഭാര്യവരിക്ക് വെച്ചോട്ട് വന്നിരിക്കുന്നു.
0: കുഞ്ഞെ, അനീസ കുഞ്ഞെ, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമായിരുന്നല്ലോ. യജമാനെ ഇപ്പൊ കാണാൻ സാധ്യല്ല. കുഞ്ഞെ, യജമാനെ ഒന്ന് കാണാൻ
2: സാധ്യത പറഞ്ഞല്ലേ, എനിക്ക് പോകാനല്ലേ പറഞ്ഞു. അവമാനിതനായ വൃദ്ധൻ വടി പിടിച്ച് വടികിറങ്ങുമ്പോഴും ബൈബിളിൽ വാക്യങ്ങൾ പാടുന്നുണ്ടായിരുന്നു.

0: മൂപ്പല് ദൂരെ പോയി മറഞ്ഞു. നേരെ വിരട്ടി നീണ്ട തിരിച്ചെത്തി അവൻ യജമാനെ മരുന്ന് കൊടുക്കുന്നു. മരുന്ന് വാങ്ങിച്ച് അല്പം രുചിച്ചിട്ട് മൂപ്പല ചോദിക്കുന്നു, നികിത എനിക്കൊരു സുഖവുമില്ലല്ലോടാ.
1: സുഖമാവുകേ, ഇനി വലിയ താമസമില്ലേ?
0: അവൾ എന്തിയടാ?
1: അകത്ത് കാണും.
0: ഒന്ന് വിളിച്ചേ.
1: കൊച്ചമ്മ
0: ചെന്ന് തിരക്കടാ, ഞാൻ കുറെ നേരമായിട്ട് വിളിക്കുന്നവൾ തിരിഞ്ഞു നോക്കുന്നില്ല. അവളെവിടെ പോയി? തൊലഞ്ഞും തിരക്ക് ചെല്ല്. അവൻ അകത്തി വന്നു. അടുക്കള പെട്ടൊരു കള്ളച്ചിരിയും ചിരിച്ചോളൂ എന്ന് ചോദിക്കുന്നു.
1: കൊച്ചമ്മ തിരക്കാണോ? ഏ കൊച്ചമ്മ തിരക്കാണോ? ഈ അകത്ത് കിടന്ന് കരയുന്നു.
0: അയാൾ അകത്തി നിന്ന് നോക്കുമ്പോ കൊച്ചമ്മ വീണ് കിടന്ന് കരയുന്നു, വിങ്ങി പൊട്ടി കരയുന്നു. കൊച്ചമ്മ കൊച്ചമ്മ ചുറ്റും ഒന്ന് കണ്ണോടിച്ചിട്ട് പിന്നെയും വിളിച്ചു. അനീസിയ അവൾ പിടഞ്ഞെഴുന്നേറ്റു. വിളിക്കരുത്, എന്റെ പേരെങ്ങനെ വിളിക്കരുത്. ഇല്ല വിളിക്കൂല, എന്നെ എന്നെ കൊണ്ട് നിർബന്ധിച്ചൊക്കെ വിളിപ്പിച്ചിട്ട് ഞാൻ വിളിച്ചു തുടങ്ങുമ്പോ വിളിക്കരുതാണെങ്കിൽ വിളിക്കുന്നില്ല. കൊച്ചമ്മ ഇവിടെ എന്തുണ്ടായി? എന്തിനു കരയുന്നു? യജമാനെ വഴക്ക് പറഞ്ഞു.
1: നികിത നിനക്ക് പോകാം. എന്താ കൊച്ചമ്മ?
0: നിന്റെ സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ല, പോകാം.
1: ഞാൻ പോയിക്കോളാം. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ ആ നിമിഷം പോയിക്കോളാം.
0: തെറ്റ് നീ ഇത്ര ചതിയനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിങ്ങളാ

0: കരയാതെ കൊച്ചമ്മ, കരയാതെ.
1: അവൾക്ക് സന്തോഷമായി. സത്യം പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചു. രണ്ടുപേരും പിന്നെ പൊട്ടിച്ചിരിച്ചു. ഈ പ്രണയഗ്രഹം സാധാരണ ദാമ്പത്യ ജീവിതത്തിലാണ് നമ്മൾ കാണുന്നെങ്കിലും ഇവർ ദമ്പതിമാരല്ലെങ്കിൽ പോലും ആ ദാമ്പത്യത്തിന്റെ ലഹരി ആസ്വദിക്കുകയാണ് അനീസയും നികിതയും. ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. അയാൾ പുറത്തുപോയി വരാൻ അപ്പം താമസിച്ചാൽ കുഴപ്പമില്ലാത്ത ഉത്കണ്ഠയാണ്. ചിലപ്പോൾ അവിടെ കണ്ണു നിറയും. ആരോ കടഞ്ഞിരുന്നു അവിടെ കണ്ണ് പൊത്തിപ്പിടിച്ചു. അവളെ കൈതലോടി നോക്കി, അല്ല അയാളല്ല. നികുതിയല്ല, അവളെ കൈതലോടി നോക്കി, അല്ല അയാളല്ല. നികുതിയല്ല, അയാളെ തള്ള, ഇല്ല ഭയങ്കര തള്ള. സ്വർഗം ഉണ്ടെങ്കിൽ ദുഃഖമായിട്ട് നടിക്കാൻ നടക്കാൻ തള്ള.
0: കുഞ്ഞെന്തിനാ കരയുന്നത്? നിങ്ങളൊക്കെ കരയാൻ തുടങ്ങി ഞങ്ങൾ പാവങ്ങൾ പിന്നെ തൊയ്യാനാ? ഓ, ഭർത്താവിന് സുഖമില്ലാഞ്ഞിട്ടായിരിക്കും ദൈവമേ ഈ കുഞ്ഞിന്റെ ഭർത്താവിന് ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്താൻ അങ്ങോട്ടങ്ങ് വിളിക്കണേ. ഇതാ കരച്ചിലല്ലോ കുഞ്ഞെ. നേരു പറ, എന്റെ മൂപ്പിൽ നിന്ന് ഇവിടെ വന്നിരുന്നോ? വന്ന് കാണും. അല്ലേ പിന്നെ ഇങ്ങനെ കരയേണ്ട കാര്യമുണ്ടോ? കുഞ്ഞെ വിശ്വസിക്കണ, മൂപ്പിലാണ് കിറുക്ക, പാട്ടുപാടി നടക്കുക, പാപങ്ങൾ അനുഗ്രഹീതരാകുന്നു. അല്ല എന്റെ മോൻ നികിത, വീട്ടിനടുത്തൊരു തെണ്ടി പെണ്ണിനെ കല്യാണം കഴിക്കണം മൂപ്പിലാൻ്റെ ഒരു വാശി. ഞാൻ പറഞ്ഞു മൂപ്പിനെ അടങ്ങി ഒതുങ്ങി ജീവിച്ചോളാം. അപ്പൊ മൂപ്പിൽ പറയുന്നു, എടി പാപങ്ങൾ അനുഗ്രഹീതരാകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാൽ ഇയാൾ തന്നെ കഴുത്ത കെട്ടി തൂക്കിക്കോ. കുഞ്ഞ് പേടിക്കണ്ട, എന്റെ കൊക്കിൽ അനപ്പുണ്ടെങ്കിൽ ആ കല്യാണം നടത്തത്തില്ല. പിന്നെ കുഞ്ഞെ, മൂപ്പിലാന്ന് സുഖമില്ലല്ലോ. നിങ്ങൾ ഒത്തിരി കാലമായിട്ട് ചികിത്സിക്കുന്നല്ലോ, ഒരുപാട് കാശും കളഞ്ഞല്ലോ, ഒരുപാട് ഡോക്ടർമാർ കാശും വാങ്ങിച്ചുകൊണ്ട് പോയല്ലോ. ഞാനൊരു മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരൊറ്റ മൂലിയ, ഒരു വെളുത്ത പൊടിയ. കുടിക്കാനോ മറ്റോ ചോദിക്കുമ്പോഴേ, കാപ്പിയിലോ ചായയിലോ കരിങ്ങാലി വെള്ളത്തിലോ ഒരു നുള്ള്, കൂടുതൽ എടുക്കരുതേ, ഒരു നുള്ളെടുത്ത് ഇട്ട് കലക്കി കലക്കി കലക്കി അങ്ങ് കൊടുത്തേര്, പിന്നെ പിന്നെ സൂക്കേടില്ല.

0: ആ തള്ള പോയി മരുന്നുമതി കൈവച്ച് ഇത് കത്തുവിതാ മുഠയാ നിൽക്കും അനീസ്യ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. ആ തള്ള പറഞ്ഞൊരു കാര്യമുണ്ട്, ആ വൃദ്ധ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. എന്തിനിട്ട് ചികിത്സിക്കുന്നു, ഇത്ര കാലമായിട്ട് ചികിത്സിക്കുന്നു, തീരെ സുഖമല്ലല്ലോ, അദ്ദേഹം രക്ഷപ്പെടുന്നില്ലല്ലോ. ഈ മരുന്ന് കൊടുത്ത് രക്ഷിച്ചളയാം. അവൾ അകത്തിക്കുന്നു. അപ്പോ മറ്റാരുമില്ല, വേലക്കാരും ഒരാളുമില്ല. അവളിതാ പുറത്തേക്ക് വരുന്നു, ചുറ്റും കണ്ണോടിക്കുന്നു, വാതിലടയ്ക്കുന്നു. സൂര്യൻ അസ്തമിക്കുന്ന സമയം, സൂര്യൻ അസ്തമിച്ചു.
1: ഇരുവീണു ലോകത്തിൽ
0: ഇരുളിന്റെ തിരശ്ശീല കെട്ടഴിഞ്ഞു വീണു.

അടുത്ത ദിവസം രാവിലെ ഇതാ ഒരു വിലാപയാത്ര. ബന്ധുക്കൾ ഉറ്റവരും ഉടയവരുമായി വളരെയധികം ബന്ധുജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു വിലാപയാത്ര. അനേകം മരക്കുരിശുകൾ ഉയർന്നു നിൽക്കുന്ന ശ്മശാനത്തിലേക്ക് ചെന്ന് പ്രവേശിക്കുന്നു. ആ വിലാപയാത്രയിൽ ഒരു വണ്ടിക്കകത്തെ ശവമഞ്ചത്തിൽ ഒരു പ്രേതം അങ്ങനെ കിടക്കുന്നു. നോക്കിയാൽ ആർക്കും അറപ്പ് തോന്നിപ്പിക്കുന്ന മട്ടിൽ ഒരു പ്രേതം. കാഴ്ച പോയടഞ്ഞുള്ള കണ്ണുകളോടും പാരം താഴ്ചയാർന്നെഴുന്നുള്ള

വാരിയല്ലു നികന്നു വിരൂപമായി. ഗോഷ്ഠിയിൽ കുറികളും പൂക്കളും ചാർത്തി ഒരു വെട്ടി കൊണ്ടു മൂടി വെളിച്ചോട്ടുകാലുകൾ നീട്ടി പ്രേതമങ്ങനെ കിടക്കുന്നിതേ. അത്തരം ബീഭത്സ ചിത്രങ്ങളിൽ അധിക നേരം നോക്കി നിൽക്കാൻ സാധിക്കില്ലല്ലോ. ആ പ്രേതം മറവുചെയ്യപ്പെട്ടു. ഒരു കുരിശുകൂടി ആ പ്രേതപ്പറമ്പിൽ ഉയർന്നു. അനീസയുടെ ഭർത്താവ്, അവൾക്കിഷ്ടമില്ലാത്ത രോഗിയായ വൃദ്ധനായ ഭർത്താവ് അവളോട് യാത്ര പറഞ്ഞു പോയി. ആ ശല്യം ഒഴിഞ്ഞു, ആ ശല്യം ഒഴിഞ്ഞു, ഇനി ഉപദ്രവമില്ല. സ്വത്തെല്ലാം അവൾക്ക് കിട്ടി. അവധിയില്ലാത്ത സ്വത്തിന്റെ ഉടമസ്ഥനായിരുന്നല്ലോ മൂപ്പര്. ഒരുപക്ഷെ ആ സ്വത്ത് കണ്ടുവച്ചായിരിക്കണം അവൾ ആ വൃദ്ധന്റെ ഭാര്യാപദവി അലങ്കരിക്കാൻ തയ്യാറായത്. അവൾക്ക് കിട്ടിയ സ്വത്ത് അവൾ സ്വന്തമായി സൂക്ഷിച്ചില്ല, അതവൾ നികിതയ്ക്ക് സംഭാവന ചെയ്തു. എന്നിട്ട് അവനെ ഭർത്താവായി സ്വീകരിക്കുക, ഒരു പുതിയ ദാമ്പത്യം ആരംഭിക്കുക. യുവതിയും സുന്ദരിയുമായ ഭാര്യ, യുവാവും സുന്ദരനുമായ ഭർത്താവ്, വേണ്ടുവോളം ജീവിത സൗകര്യങ്ങൾ. ഇനി അങ്ങോട്ട് ജീവിച്ചാൽ പോരെ? പോരാ. ഇത്രയും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് മാത്രം ജീവിതം പൂർണ്ണമാവുന്നില്ല. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കൊഴിഞ്ഞു വീഴുന്നു.

0: മണവറയിലായിരിക്കുമ്പോൾ ഒരു ദിവസം അവൾ ചോദിക്കുന്നു, നിക്കിത ഒരു രഹസ്യം കേൾക്കണം.
1: എന്താണ്? കേൾക്കട്ടെ.
0: കേൾക്കുമ്പോ വെറുതെ ബഹളം ഉണ്ടാക്കരുത്, എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യരുത്.
1: എന്താ പറയും?
0: കുറച്ചു നാൾ കൊണ്ട് ഞാൻ മനസ്സിൽ സൂക്ഷിക്കുകയാണ്, ഇനി അത് മനസ്സിൽ ഒതുക്കാൻ മേല. അങ്ങയുടെ യജമാനൻ മരിച്ചത് സ്വാഭാവികമായ മരണമെന്നല്ലേ കരുതി വെച്ചിരിക്കുന്നത്?
1: അതെ.
0: അല്ല, അങ്ങയുടെ അമ്മ എന്റെ കയ്യിൽ ഒരു ഔഷധം കൊണ്ടുതന്നു, എന്നിട്ട് പറഞ്ഞു, എനിസ കുഞ്ഞ് ഈ മരുന്ന് കൊടുത്ത് രക്ഷിക്കും, എത്ര കാലമായിട്ട് ചികിത്സിക്കുന്നു, സുഖമില്ലല്ലോ, ഇത് കൊടുക്ക്, രക്ഷ പ്രാപിക്കും. ആദ്യമേ എനിക്ക് മനസ്സ് വന്നില്ല, പിന്നെ അമ്മ പറഞ്ഞിട്ടല്ലേ അങ്ങക്ക് വേണ്ടിയാണല്ലോ. അക്ക് ഓർത്തപ്പോ ഞാൻ ഔഷധം അദ്ദേഹത്തിന് കൊടുത്തുപോയി.
1: ഞാനെന്താ രോഗിക്ക് ഔഷധം കൊടുക്കണ്ടേ?
0: അങ്ങക്ക് മനസ്സിലായില്ല.
1: ഇല്ല, മനസ്സിലായില്ല.
0: അത് ഔഷധമായിരുന്നില്ല, അത് അമ്മ എന്നെ ഏൽപ്പിച്ചത് വിഷമായിരുന്നു. നിന്റെ ഭർത്താവിന് വിഷം കൊടുത്തു വന്നു.
1: പെട്ടെന്ന് അവൾ അയാളെ വാപസ് പിടിച്ചു.
0: ഞാൻ പറഞ്ഞില്ലേ ബഹളം ഉണ്ടാക്കരുത്, അങ്ങക്ക് വേണ്ടിയാണ്, അങ്ങന്റെ ഭർത്താവായി തീരാൻ പോകുന്നു. അതോർത്തപ്പോൾ അമ്മ പറഞ്ഞ ശരിയാണെന്ന് എനിക്ക് തോന്നി, എന്നിട്ട് കഷ്ടപ്പെടുന്നു. ഞാൻ മരുന്ന് കൊടുത്തു,
1: അയാളെ കൈക്കൊരു തട്ട് കൊടുത്തു. എനിക്ക് വേണ്ടി ഞാൻ ഭർത്താവായി തീരാൻ പോകുന്നു, ചെറുപ്പക്കാരൻ ഭർത്താവായി തീരാൻ പോകുന്നു, അതുകൊണ്ട് വൃദ്ധനായ ഭർത്താവിന് വിഷം കൊടുത്തു കളയാം. എടി, നീ ഒരു സ്ത്രീയല്ല, നീ ഒരു ഗാപാലികയാണ്. വാതിൽ ചവിട്ടി പൊളിച്ച് പുറത്തേക്ക്
0: പോകുന്നു.
1: അവൾ പിന്നാലെ കൊടും കാറ്റ് മാതിരി പോയവന്റെ പിന്നാലെ ഒരു കരിയെ മാതിരി അവൾ പറന്നു. പക്ഷെ ഗേറ്റിലെത്തിയപ്പോഴും വീട് പോയി, ബോധം കെട്ടു കൊണ്ട് പോയി. അങ്ങ് ദൂരം പോയവൻ എവിടെയോ, എങ്ങോട്ടൊന്നുമില്ലാതെ പോയവൻ എവിടെയോ വെച്ചെന്ന് മറഞ്ഞു. വേലക്കാരി കളിച്ചെന്ന് അവളെ താങ്ങിയെടുക്കുന്നു, കൊണ്ടുകിടത്തി പരിചരിക്കുന്നു, ശുശ്രൂഷിക്കുന്നു, അവളുടെ മുഖത്ത് വെള്ളം കുടയുന്നു, തലോടുന്നു. ഇല്ല, അവൾക്ക് ബോധം തെളിയുന്നില്ല. ബോധം തെളിയാതിരുന്നെങ്കിൽ കാരണം, ഈ സ്വത്തിന്റെ ഉടമസ്ഥൻ പോയി, ഈ കാണായ സ്വത്തിന്റെ ഉടമസ്ഥൻ നികിത പോയി, അവൾ തിരികെ വന്നില്ലെങ്കിൽ ഇവൾ വഴിയാധാരമല്ലേ, ലോകത്ത് ആരും അങ്ങനെ ആവാതിരിക്കട്ടെ. അന്ന് പോയവൻ എവിടേക്കുന്നില്ല, പോയവൻ നികിത അവസാനം ചെന്ന് കയറിയത്

മദ്യത്തിന്റെ ബാധകമായ ലഹരിക്കും മനസ്സിന്റെ നൊമ്പരം മറച്ചു നിർത്താൻ കഴിവുണ്ട്. അവനത് കേട്ടിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായി മദ്യശാലയെ പ്രവേശിക്കുന്നു. ആ മേശപ്പുറത്ത് മുഖമർത്തി കിടക്കുക. തിരികെ പോണോ? അത് എന്നേക്കോട്ട് ഇവിടെ വീക്ഷിച്ചു പോണോ? വെളുപ്പത്തുള്ള ജീവിതം ജീവിതമല്ല. കഴിഞ്ഞ 4 വർഷക്കാലമായി അവൾ പാടിയും ആടിയും ആർത്തുല്ലസിച്ചും എന്റെ ഭാര്യ പദവി ചമഞ്ഞു കഴിഞ്ഞു. യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ ഭർത്താവിന് വിഷം കൊടുത്തു കൊന്നിട്ട് അവൾ മൊത്തമുള്ള ജീവിതം വേണ്ട, പാടില്ല. ആരോ അവനെ തൊട്ടു നിൽക്കുന്ന പോലെ തോന്നി. മുഖമുയർത്തിയപ്പോൾ ഇതാവ് നിൽക്കുന്നു സ്വർഗത്തുന്നൊരു പെൺ.

0: ജീവിതത്തിൽ ആദ്യമാണ് അവൻ അവളെ കാണുന്നത്. പക്ഷെ അവിടെ ഭാവം അതല്ല. നമ്മൾ രണ്ടുപേരും 10-35 വർഷമായിട്ട് ഭാര്യാഭർത്താക്കളല്ലേ, അത്ര സ്വാതന്ത്ര്യമായിട്ട് അടുത്ത് നിൽക്കുക. മദ്യശാലയിലെ പെണ്ണ്, അവിടെ ഒരു കയ്യിലൊരു മദ്യക്കുപ്പി, മറുകയിൽ മധുചഷകം, ദേശം മദ്യം പകർന്നവന്റെ ചുണ്ടോട് ചേർത്ത് അവനെ തലോടിക്കൊണ്ട് മണികിരിക്കുന്ന ശബ്ദത്തിൽ അവൾ ആവശ്യപ്പെടുന്നു, കുടിക്കൂ കുടിക്കൂ, എല്ലാ ദുഃഖവും മറക്കാം. എന്തോ വേദന, മനസ്സിനെന്തോ പ്രയാസമുണ്ട് തോന്നുന്നു, സാരമില്ല അല്പം കഴിക്കൂ, എല്ലാ ദുഃഖവും മറക്കാം. കൂടുതൽ കുടിക്കരുതേ, കുടിക്കൂ.
1: അവന്റെ ആശ്വാസം തോന്നി, നടന്ന് വിയർത്തൊലിച്ച് അരയാന്റെ ചുവടിൽ നിന്നാൽ ഒരു കുടുകാറ്റ് വീശുന്നെങ്കിൽ അപ്പോഴുണ്ടാകുന്ന അസൗഖ്യം അവൻ അനുഭവപ്പെടുക, പിന്നെ അവൻ സംശയിച്ചില്ല. നിസ്സംശയം കരം നീട്ടി വാങ്ങി
0: മൊത്തിക്കുടിച്ചവൻ മദ്യം.

തലകറങ്ങി അവൻ വീണു, അവളുടെ മടിയിൽ വീണു. വീട്ടിൽ ആറേഴ് ദിവസമായി അനീസ് വിളക്ക് വെച്ച് കാത്തിരിക്കുന്നു. ഒരു ദിവസം അവൾ വാതിൽ തുറക്കുമ്പോൾ ഇതാ മുറ്റത്ത് വീണ് കിടക്കുന്നു അയാൾ. ആരോ കൊണ്ടുവന്ന് തല്ലിക്കൊന്ന് മുറ്റത്ത് വലിച്ചെറിഞ്ഞ മാതിരി കിടക്കുന്നു. ആ കിടപ്പുണ്ടാൽ അങ്ങനെ തോന്നുന്നു. അവൾ ഓടിക്കുന്ന ആളെ തട്ടി വിളിച്ചു, നിഖിതാ നിഖിതാ. കുറേയേറെ നേരം കഴിഞ്ഞപ്പോൾ അവൻ മെഴി തുറന്നു, വലിഞ്ഞെഴുന്നേറ്റ്. അനീസിയ, ഞാൻ തിരികെ വന്നിരിക്കുന്നു. നിന്റെ സ്വത്ത് അപഹരിച്ചുകൊണ്ട് പോയി മദ്യപിച്ചു തീർത്ത് നിന്നെ വഴിയാധാരമാക്കാൻ എന്റെ മനസാക്ഷി എന്നെ അനുവദിക്കുന്നില്ല. കരയാടി, നീ എന്റെ ഭാര്യ തന്നെ, പക്ഷേ പൊതുജനങ്ങളുടെ ദൃഷ്ടി മാത്രം. നാം തമ്മിലുള്ള ജീവിതമുണ്ടല്ലോ, ഈ മാളിക വീട്ടിലെ ജീവിതം ഞാൻ അവസാനിപ്പിച്ചിരിക്കുക. ആ ഒന്നുകൂടി, നീ തന്നെ പച്ച വെള്ളം ഞാൻ കഴിക്കില്ലടി. എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് തന്നെയാണ്.

0: ശ്വാസത്ത് ഒരു ആശ്വാസ കേന്ദ്രമുണ്ടെങ്കിൽ നിഖിതയ്ക്ക് അതിപ്പോൾ മദ്യശാലയാണ്. രണ്ടറ്റം കത്തിയരിഞ്ഞ് തുടങ്ങിയിരിക്കുന്നൊരു മെഴുകുതിരി മാതിരി വേഗം വേഗം അവർ ജീവിതം ഇതാ ഒരുക്കിത്തീരുന്നു. അവൻ അവനെ തന്നെ മറന്നിരിക്കുന്നു. അവളുമൊത്തുള്ള ജീവിതം ഓർക്കുമ്പോൾ ഇല്ല, അവളുമൊത്ത് പിന്നെ ഒരു ദിവസം ഒരു രാത്രി പോലും അവൻ കഴിഞ്ഞുകൂടിയിട്ടില്ല. വീട്ടിൽ വരും, അവളെ വിളിക്കില്ല, ഒന്നേ മുറ്റത്ത് കിടന്നുറങ്ങും. എനിക്ക് തന്നെ ആരെങ്കിലും രാവിലെ വിളിച്ചോളുന്ന അവളാണെങ്കിൽ അവിടെ മുഖത്ത് നോക്കില്ല, അവിടുന്ന് പച്ചവെള്ളം കഴിക്കില്ല, ഇറങ്ങിപ്പോവും. അയൽ വീട്ടിലെ സ്ത്രീകൾക്കൊക്കെ സന്തോഷമായി. അവർ ചിലരൊക്കെ കയറുമെന്ന് ചോദിക്കുന്നു, അന്വേഷി കുഞ്ഞെ നേരാണോ ഈ കേൾക്കുന്നതൊക്കെ?
1: എന്താ
0: അല്ല, മദ്യശാലയിൽ ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നോളം കല്യാണം കഴിച്ചെന്നോ കല്യാണം കഴിക്കാൻ പോകുന്നോ? സ്വത്തല്ല അവക്ക് കൊടുത്തെന്നോ കൊടുക്കാൻ പോകുന്നോ? അവളെ കൊണ്ട് എവിടൊക്കെ പോയെന്നോ പോകാൻ പോകുന്നോ?
1: എനിക്കറിഞ്ഞൂടാ.
0: അവൾക്ക് അറിയണമെന്നുണ്ട്. ഭർത്താവ് നഷ്ടപ്പെടുന്നത് ഒരു സ്ത്രീയും ഇഷ്ടപ്പെടുന്നില്ല. ഒരു ഭർത്താവിന്റെ ജീവൻ വില കൊടുത്ത് നേടിയതാണ് ഈ ഭർത്താവ്. അയാൾ അവൾക്കില്ലാതെ വന്നാൽ അറിയണം, എനിക്കറിയണം. അന്ന് അവൾ കാത്തിരുന്നു. രാത്രിയുടെ രണ്ടാം യാമം കഴിഞ്ഞു. വേലക്കാരൊക്കെ ഉറക്കമായി. അവളുടെ കണ്ണിൽ ഉറക്കം വ്യാപിച്ചു. അവൾ ചെന്ന് വാതിലടച്ചു, വിളക്ക് കെടുത്തി കിടന്നു. പശ്ചിമചക്രവാളത്തിൽ ചന്ദ്രലേഖ ചെന്ന് അസ്തമയ്ക്ക് നേരമായപ്പോൾ ആ പാടത്തിന്റെ വരമ്പത്ത് ഒരു നിഴൽ പോലെ പുരത്ത് നിൽക്കുന്ന കണ്ടോ? നികുതിയാണ്. രണ്ട് പോക്കറ്റിലും മദ്യക്കുപ്പികൾ. ഒരു കയ്യിലുണ്ട് മദ്യക്കുപ്പി. മഞ്ഞ നിർത്തുള്ളിയാൽ കണ്ണുനിർ ചൊരിയുന്ന ആ നെൽച്ചെടികളെ തഴുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടോ വരുന്നു.

അവൻ ആ മദ്യക്കുപ്പിയെ ചുംബിച്ചു. ആ കുപ്പി അവൻ കടിച്ചു തുറന്നു കൊണ്ടുകൊണ്ട് ആ കുടിച്ചു തീർത്തു. കുപ്പി വലിച്ചൊരു ഏറം കൊടുത്തു. അത് സർവങ്കിലും ഇവൻ ഉടഞ്ഞു. എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഇതാ പോകുന്നു.

0: വീണുപോയി, കാലുതട്ടി വീണു. പിന്നെ അനക്കമല്ല, നിശ്ചലനായി നിശബ്ദനായി ശവം പോലെ കിടക്കും. കുറേയേറെ നേരം കഴിഞ്ഞപ്പോൾ ഒന്നും ഒന്ന് തിരിഞ്ഞു കിടന്നു.
1: അയ്യോ എന്റെ തല,
0: തല നോവുന്നു. നൊന്തിടത്തോട്ട് നോക്കിപ്പോ, ചോര, കട്ട ചോര, ദേഹവാസകല ചോര. അവിടുന്ന് മനേടി എഴഞ്ഞു നീങ്ങി, തിണങ്ങി വലിഞ്ഞു കയറി, ഭിത്തി പിടിച്ച് എഴുന്നേറ്റു. ഭിത്തി തൊട്ട് തൊട്ട് അങ്ങനെ പോന്നു. തൊടുന്നിടത്തൊക്കെ ചോര, ചോര പുരണ്ട കൈവരിൽ പാടുകൾ. അനീസ് ഉറങ്ങുന്ന മുറിയുടെ വാതിലും കടന്ന് പോയി വീട്ടിന്റെ പിൻഭാഗത്തെ ഒരു കുറിയ വാതിലിന്റെ മുമ്പിലെത്തി. പോക്കറ്റിൽ ശേഷിച്ചിരുന്ന മദ്യക്കുപ്പി എടുത്ത് മാറോട് ചേർത്തു. ഒരു കാല് ഉയർത്തി ആ വാതിലൊന്ന് തട്ടി, ആ വാതിൽ തുറക്കപ്പെടുന്നു. അത് തുറന്നു കിടക്കാറുണ്ട് അവന് വേണ്ടി. ആ തരിവിള ഇട്ട കൈകൾ വന്നവനെ തഴുകി പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു. അതേ കൈകൾ വന്ന വാതിൽ അടയ്ക്കുന്നു. ഈ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ ആ വൃക്ഷച്ചില്ലകളിൽ ഇരുന്ന രാക്കിളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, രാക്കിളികൾ മാത്രം.
2: അടുത്ത ചില്ലയിൽ ചില ചുണത്തുകൾ, അടുത്ത ചില്ലയിൽ ചില ചുണത്തുകൾ, ചില ചുണത്തുകൾ, ചില

0: കിഴക്ക് വെള്ള വീശി നിദ്ര വിട്ടുണർന്ന ചനീസയാഹൃത്തിൽ ഇപ്പോഴും തേങ്ങലും നിദ്ര വിട്ടുണർന്ന ചനീസയാഹൃത്തിൽ ഇപ്പോഴും തേങ്ങലും അവൾ ഓടിച്ചെന്ന് വാതിൽ തുറന്നു
1: വന്നതില്ലവൻ ഇന്നലെ രാവിൽ വന്നതില്ലെന്ന് പോയിതോ വന്നതില്ലവൻ ഇന്നലെ രാവിൽ വന്നതില്ലെന്ന് പോയിതോ
2: ഈ മനുഷ്യൻ എന്തെങ്കിലും ആപത്തുണ്ടാക്കി വെച്ചു ഇതെന്താ ഭിത്തിയിലൊക്കെ ചോരപുരണ്ട കൈവൽപ്പാടുകൾ അത് നോക്കി നോക്കി അനീസ് നടന്നു അവസാനം അവൾ ചെന്ന് നിന്നത് ആ വീട്ടിന്റെ പിൻഭാഗത്തെ കുറിയ വാതിലിന് മുമ്പിൽ ഇതാ വാതിൽ പലകയിൽ ചോര പറ്റിയിരിക്കുന്നു പെണ്ണേ അക്വിലിയൻ എടി പെണ്ണേ
0: ആ വീട്ടിൽ അങ്ങനെ പെണ്ണുണ്ടല്ലോ ആദ്യം ഞാൻ അവളുടെ പേര് സൂചിപ്പിച്ചു അക്വിലിയൻ

0: കല്യാണ പ്രായമത്ത് നിൽക്കുന്ന പെണ്ണ് ആലോചനക്കാര് വരുന്നു പോകുന്നു വരുന്നു പോകുന്നു തീരുമാനത്തിലെത്തുന്നില്ല. അങ്ങനത്തെ പെണ്ണ് അവിടെ ഉണ്ട്. പെണ്ണേ അക്വലിൻ, എടി പെണ്ണേ, ഈ പെണ്ണെ ചത്തുപോയോ? ഇവിടെ ആരും ഇല്ലടാ, വാതില് വെട്ടിപ്പൊടുക്കടാ, ഈ വാതില് വെട്ടിപ്പൊടുക്കടാ. ഓരോരുത്തരുടെ വേലക്കാരൻ കോടാലിയോട്ട് ഓടി വന്നു, പക്ഷേ വാതിൽ വെട്ടിപ്പൊളിക്കുന്ന രക്ഷമായപ്പോ അകത്തുനിന്ന് വാതിൽ തുറക്കപ്പെടുന്നു. ഇതാ ഇറങ്ങി വരുന്നു അക്വലല്ല, അവളല്ല, ഇതാ നികിത, അനീഷയുടെ ഭർത്താവ്. ഒരു ഭർത്താവിന്റെ ജീവൻ വില കൊടുത്ത് വാങ്ങിയ ഭർത്താവ് അക്വലിന്റെ മുറി നിറങ്ങി വരുന്നു. വാവിട്ട് കരയുന്ന അനീഷ് അവൾ എന്തിരിഞ്ഞു നോക്കി പോലെ അവൻ ഇറങ്ങിപ്പോയി. അല്ലറി വിളിച്ചോണ്ട് അവൾ അകത്തെ കോടി പാഞ്ഞു പോയി. ആ പെണ്ണവിടെ, അവളവിടെ, അവളവിടെ, ഇതാ നിൽക്കുന്നു, ഒളിച്ചു നിൽക്കുന്ന. അടീ എടീ, സകല മുറയും മറുതോടി, അയാൾ നിന്റെ ചിറ്റപ്പനല്ലേടി, അക്കണക്ക് നീയാണ് മകളല്ലേടി, നിന്റെ വച്ചക്കില്ലടി, വച്ചക്കില്ല, നിന്നെ വച്ച.
1: അയ്യോ അയ്യോ, എന്റെ കുറ്റല്ല, എന്റെ കുറ്റല്ല, അവളെ തൊട്ടു പോരുത്, അക്കലിയെ തൊട്ടു പോരുത്, മറിയല്ലടി, മറിയല്ലടി,
0: ഇറങ്ങിപ്പോരുതാ കയറി വരുന്നു. അപ്പോഴാണ് എനിക്ക് കാര്യമൊക്കെ തെളിഞ്ഞത്. ആ ഭർത്താവിന്റെ ഗർജനം കേട്ടപ്പോൾ സ്തബ്ധയായി.

ഭക്ഷണം പകരം കിട്ടും. ജീവിതത്തിന്റെ പ്രതികാരത്തിന്റെ പല്ലുകൾ കിടന്ന് പടയുന്നു അനീസ്യ. ഇവളെ രക്ഷിക്കാൻ ആർക്ക് കഴിയും? ഓരോ സദാചാര ബാലകനും സാധ്യമല്ല. കുറെ ദിവസം കൊണ്ട് കഴിഞ്ഞപ്പോഴേക്ക് അവൾ ആ വീട്ടിലെ അടുക്കളപ്പണിക്കാരിയായി, അതിലും താണവളായി. കാരണം അക്വിലിന് നികുതിയും ഇന്നൊരു കൈയാണ്. അവൾ ചോദിക്കാറുണ്ട്, ആ പെണ്ണവളെ ശാസിക്കാറുണ്ട്, നീ എന്റെ അച്ഛനെ കൊന്നവളാണല്ലടി, എന്റെ അച്ഛന് വിഷം കൊടുത്ത് കൊന്നവളാണല്ലടി, നിന്നെ അന്നേ അടിച്ച് പട്ടിക്ക് പുറത്താക്കണ്ടായിരുന്നു, പട്ടി നിനക്ക് ആഹാരം വേണോടി, പാത്രം തേക്കടി, മുറ്റം തൂക്കടി, പട്ടി പട്ടി.

0: ഇതായി.
1: ആ പെണ്ണവിടെ എക്വിലിൽ അവിടെ അവൾ പുറത്തേക്ക് വരുന്നില്ല. അനീസിക്ക് ആകെ സംശയമായി. അവളെ അവൻ കൊന്നോ കൊന്നു കുളിച്ചു മൊടിയോ? അവൾ പുറത്തേക്ക് വരുന്നില്ല. അവൾ അകത്തമ്മ ചമഞ്ഞ് അകത്തിരിക്കുന്നു. നികിത വന്നപ്പോൾ അനീസ് തടഞ്ഞു നിന്നാ. അവളവിടെ നിന്റെ അവളവിടെ അവളെ കൊന്നോ കൊന്നു കുളിച്ചു മൊടിയോടാ. അവൻ കാലുമടക്കി ഒരു അടി കൊടുത്തു. ഒരു അന്വേഷണക്കാരി. അവളെ ആരും കൊന്നില്ല, ആരും കൊന്നു തിന്നില്ല. അവളകത്തുണ്ട്, അവൾക്ക് പുറത്തേക്ക് വരാൻ മേല. അവളുടെ വല്ലാത്ത രഹസ്യം സൂക്ഷിക്കുന്നു, അതിജുഗുപ്സാവഹമായ രഹസ്യം സൂക്ഷിക്കുന്നു. അവിവാഹിതയായ പെൺകുട്ടി ഗർഭിണിയാണ്.

0: ഗർഭിണിയായിരിക്കുന്ന അക്വിലിന് നികിത ഒരു ഭർത്താവിന് എങ്ങനെയോ ഒപ്പിച്ചെടുത്തു. പക്ഷെ വിവാഹത്തിന് മുമ്പ് ഒരു രാത്രിയിൽ അവൾ നിലവറത്തിട്ട് പ്രസവിച്ചു. ഒരു കയ്യിൽ വിളക്കും മറുകയിൽ മൺവെട്ടിയായിട്ട് ഇതാ വന്നിരിക്കുന്ന അമ്മ.
1: മോനെ അക്വിലി മോദം കെട്ട് കിടക്കുക, അങ്ങ് വെട്ടിക്കുടിച്ചിട്.
0: അമ്മേ അമ്മേ, നിങ്ങൾക്ക് എന്നോട് പറയാൻ തോന്നിയോ?
1: അനീസി വന്നടാ,
0: നിന്റെ പെണ്ണിന്റെ കല്യാണം നടക്കണമെങ്കിൽ ചെല്ല്, കുട്ടിയെ ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരും.
1: അവളെ കുഞ്ഞിനെ വലിച്ചെടുത്ത് കൊണ്ടുവന്നു.
0: കൊല്ലടാ, എന്നെ കൺമുമ്പ് വെച്ചു. അനീസിയ, എനിക്ക് വയ്യ.
1: വയ്യേ, അവളെ കുട്ടിയെ പിടിച്ചു വാങ്ങിച്ചു നിലവറും തട്ടിലേക്ക് ഒരേറ്. ചെല്ലടാ, അവന്റെ കഴുത്തിൽ കുത്തി പിടിച്ചെടുത്ത് അള്ള് കൊന്നിട്ട് വാ. ഒന്ന് കുടിച്ചു മുടിയാല മുകളിലേക്ക് വരരുത്. അത് സംഭവിച്ചു. അടുത്ത ദിവസം, ദിവസങ്ങൾ കഴിഞ്ഞു, നാട്ടുകാരെല്ലാം മറന്നു. അക്വിലിന്റെ കല്യാണം. കല്യാണത്തിന് എല്ലാവരും വന്നെത്തിയിട്ടും പന്തലിൽ ഒരാൾ കാണുന്നില്ല, ആതിഥേയനെ കാണുന്നില്ല. നികിതയെ അയാൾ അപ്പുറത്ത് ആത്മഹത്യക്ക് വേണ്ടി ചെന്ന് കയർ വലിച്ചെടുക്കുന്നു. കയർ വലിച്ചെടുത്ത് ആ കയറിൽ കുരുങ്ങിക്കിടക്കുന്നു അവന്റെ വേലക്കാരൻ. മദ്യപിച്ച് ലക്ക് കെട്ട് അവനെന്തൊക്കെ വിളിച്ചു പറയുന്നു. ആരെയും പേടിക്കേണ്ടതില്ല, ലോകത്ത് ഒരുത്തിനെയും പേടിക്കേണ്ടതില്ല, എല്ലാവനെയും മണ്ണാണ്. ആ ജീവിത വേദാന്തം കേട്ട നികിത പന്തലിലേക്ക് മടങ്ങുന്നു. പന്തൽ നിറഞ്ഞിരിക്കുന്നു. മഴ

പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും പന്തൽ നിറഞ്ഞിരിക്കുന്നു. പന്തലിന്റെ മാതിൽ നിൽക്കുന്നു അവന്റെ അച്ഛൻ, പത്ത് കൽപ്പനക്കാരൻ പിതാവ്. അവൻ അച്ഛനെ ഒപ്പിച്ചെന്ന് കരയുന്നു. അച്ഛ, അച്ഛൻ എപ്പോ വന്നു? അന്ന് അച്ഛൻ പറഞ്ഞ പോലെ ഞാനത് അനുസരിച്ചിട്ടെങ്കിൽ, ഞാൻ പറഞ്ഞു മോഹിപ്പിച്ച പാവപ്പെട്ടവിടെ കല്യാണം കഴിച്ചെന്നെങ്കിൽ ഞാൻ ഇന്നത്തെ പോലെ ഒരു മഹാഭാവി ആകുവാനല്ല അച്ഛാ, ആകുവാനതല്ല.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.